ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, വൈശാഖം 15, മലയാള വർഷം 1201, മേടം 22, 2026 മെയ് 5, ചൊവ്വാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാ ഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 54 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി.
1: പ്രഥമ വയസിദത്തം തോയമൽപ്പം സ്മരന്ത ശിരസിനിഹിത ഭാരാ നാരികേളാ നരാണം സലിലമൃതകൽപ്പം ദദ്യുര. ഒരു നാളികേരവൃക്ഷം അഥവാ തെങ്ങിൻ തൈ, അതിൻ്റെ ആദ്യകാലം മുതൽക്കുതന്നെ ചെറുപ്രായത്തിൽ തന്നെ നനച്ചെടുക്കുന്നു ഒരു കർഷകൻ. ജലസേചനം മൂലം തൈ ക്രമേണ വളർന്ന് വലുതായി വലുതായി വരുന്നു, കായ്ക്കാൻ തുടങ്ങുന്നു, കായ്ഫലം നിറഞ്ഞു നിറഞ്ഞു വരുന്നു. അത് ശിരസിനിഹിത ഭാരനായി ഒരു വലിയ വൃക്ഷമായിത്തീരുന്നു. വളർച്ച പൂർണ്ണമായി, അഗ്രഭാഗം കായ്കൾ നിറഞ്ഞു നിൽക്കവേ അത് തൻ്റെ ആദ്യകാലത്തെ സ്മരിക്കാൻ തുടങ്ങുന്നു. തന്നെ നട്ടുവളർത്തി ജലസേചനം ചെയ്ത് വലുതാക്കി തന്നെ താനാക്കി മാറ്റിയ ആ വൃദ്ധ കർഷകനെ പ്രത്യുപകാരം ചെയ്യുവാൻ സമയമായിട്ടുണ്ട് എന്ന് അതിനുറപ്പ്. ആ കാര്യം അതിന് ബോധ്യം വരുന്നു. താനാകട്ടെ ഇപ്പോൾ ശിരസിനിഹിത ഭാരനാണു താനും. അതായത് ശിരസിൽ മുഴുവൻ നല്ലപോലെ വിളഞ്ഞ നാളികേര ഫലങ്ങൾ. ആ വൃക്ഷമാകട്ടെ ഒട്ടും മടിക്കാതെ തന്നെ താനാക്കി മാറ്റിയ ആ വൃദ്ധ കർഷകനെ തനിക്ക് തന്ന സമ്പത്തിൻ്റെ പതിന്മടങ്ങ് ഏറെ വർദ്ധിപ്പിച്ചതായിട്ട് തിരിച്ചു ഏൽപ്പിക്കുന്നു. അതാകട്ടെ വെറും വെള്ളമല്ല താനും. ഇങ്ങോട് കർഷകൻ മലിനജലം എന്ന നിലയ്ക്ക് വല്ലപ്പോഴും കൊടുത്തിരുന്നു വെള്ളം. ഇപ്പോൾ അപ്രകാരമല്ല, സലിലം അമൃതകൽപ്പം എന്നാണ് കവി ആ ജലത്തെ വിശേഷിപ്പിക്കുന്നത്. അതായത് അമൃതിനു തുല്യമായ ജലം എന്നർത്ഥം. അമൃതിനു തുല്യമായ ആ ജലം ഒട്ടും കുറയാതെ തന്നെ അയാൾക്ക് വേണ്ടുവോളം അതിൽ കൂടുതലും ആജീവനാന്തം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന് സാരം. ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്ത ആ കേരവൃക്ഷത്തിന് ഏറെ ധന്യത കൈവന്നു എന്ന് മനസ്സിലാക്കാം. അത്യധികം സംതൃപ്തിയും. ഒരു തവി വെള്ളത്തിന് പകരം അമൃതതുല്യമായ ജലം ധാരാളം ധാരാളം ആജീവനാന്തം തിരിച്ചു നൽകിത്തന്നെ പ്രത്യുപകാരം ചെയ്ത് ആ കേരവൃക്ഷം ഏറെ ധന്യനായിത്തീരുന്നു. അതുതന്നെയല്ലേ ജീവിതത്തിലെ ഏറ്റവും സംതൃപ്തിയും. ഈ മഹത്വം സാധാരണക്കാരെ ബോധ്യപ്പെടുത്താൻ ഇതിലും വലിയ ഉദാഹരണം എന്തുള്ളൂ? ഉപകാരത്തെ യഥാസമയം കൈപ്പറ്റി തന്നെ തനിക്ക് താൻ പോന്നവനാകുമ്പോൾ അത് പതിനായിരം ഇരട്ടിയാക്കി തിരിച്ചു നൽകി പ്രത്യുപകാരം ചെയ്യുന്നവരാണ് സജ്ജനങ്ങൾ എന്ന് കവി ഇവിടെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നു. അത് എല്ലാവർക്കും ബാധകമാണു താനും.
0: പെരിങ്ങര രാമൻ നമ്പൂതിരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ഉഷ മലരി.
1: ഉഷമലരിയിൽ ഇന്ന് കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക എന്ന കവിതയിലെ ഏതാനും ചില വരികൾ കേൾക്കാം. പാരായണം ചെയ്യുന്നത് രഞ്ജിനി സുധീരൻ.

ഉഷമലരിയിൽ ഇതുവരെ കേട്ടത് കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ്. പാരായണം ചെയ്തത് രഞ്ജിനി സുധീരൻ.

ങ്ങളിലെ പ്രധാന വാർത്തകൾ 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്, വിവിധ കോഴ്സുകളിലെ ഉപരിപഠന സാധ്യതകൾ. എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 കഥകളതി സാദരം, പി പത്മരാജിൻ്റെ കഥ സ്വാതന്ത്ര്യ സമരം, അവതരണം മെജു. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ കാഴ്ച. 8:45 10:15 ഉച്ചയ്ക്ക് 1:00 വൈകിട്ട് 4:45 6:00 6:40 രാത്രി 8:30 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 സംഗീത കച്ചേരി, അഭിറാം ഉണ്ണിപാടിയത്, സി എസ് അനുരൂപ് വയലിൻ, കെ മനോജ് മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ണവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ഓട്ടൻതുള്ളൽ, കലാപരമേശ്വരനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ലോക ആസ്മ ദിനം, ഡോക്ടർ ആരതി ബി ജി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം കുറ്റവും ശിക്ഷയും, ദസ്തേവ്സ്കിയുടെ നോവലിൻ്റെ ശബ്ദരൂപം, ഭാഗം 11, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം, സുഭദ്ര തമ്പുരാൻ പാടിയ കൃതികൾ, ഡി സുനിത വയലിൻ, ഉണ്ണി കേരളവർമ്മ മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. 3:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 3:05 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പരിപാടി. 5:15 ലയവിന്യാസം, സജിൻ വിയു മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 ഇംഗ്ലീഷ് വാർത്തകൾ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, വാഴയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ നീന ലിനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. പുസ്തക പരിചയം, വി കെ ഹരിനാരായണൻ്റെ പാട്ട് നോവൽ കുന്നംകുളം താജ്മഹലിനെക്കുറിച്ച് കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ മലയാള വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ സ്വപ്ന സി കോമ്പാത്ത് സംസാരിക്കുന്നു. തുടർന്ന് കവിത ധമനികൾ ദിവാകരൻ വിഷ്ണുമംഗലം എഴുതി അവതരിപ്പിക്കുന്നു. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സർഗകേരളം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, കുട്ടികളുടെ നാടക പരിശീലന കളരികളിൽ സജീവ സാന്നിധ്യമായ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം ആദ്യഭാഗം. 9:30 കഥാപ്രസംഗം. 10:00 കഥകളി പദങ്ങൾ, കലാമണ്ഡലം ബാലചന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്ന കർണശബ്ദം ആട്ടക്കഥയിലെ പദങ്ങൾ. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. FM 101.1 MHz-ൽ ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 11:05 ഉച്ചകഴിഞ്ഞ് 3:05 ചലച്ചിത്ര ഗാനങ്ങൾ, 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.

0: അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ, ആരോഗ്യ ജീവിതം.
3: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ പ്രഭാതവന്ദനം. മുരുകഭക്തി ഗാനങ്ങൾ കേൾക്കാം. ബോംബെ സഹോദരിമാർ പാടിയത്.

0: ബോംബെ സഹോദരിമാർ പാടിയ മുരുകഭക്തിഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിച്ചു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
4: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം നാളെ പുലരിപ്പൂക്കളിൽ.
1: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചർ

0: ആകാശവാണി തൃശൂർ.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ വോട്ടെണ്ണിയപ്പോൾ 102 സീറ്റുമായി യുഡിഎഫ് ചരിത്രവിജയം നേടി. എൽഡിഎഫ് 35 സീറ്റിൽ വിജയിച്ചപ്പോൾ ബിജെപി 3 ഇടങ്ങളിൽ വിജയിച്ച് കേരളത്തിൽ അക്കൊണ്ടു തുടർന്നു. 1980 ശേഷമുള്ള മുന്നണി രാഷ്ട്രീയ ചരിത്രത്തിൽ 2001 നേടിയ റെക്കോർഡ് മറികടക്കുന്നതാണ് യുഡിഎഫിന്റെ ഈ വിജയം. എൽഡിഎഫിലെ 13 മന്ത്രിമാരും കൺവീനറും പരാജയപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ രാജിക്കത്ത് ഇന്നലെ ഗവർണർക്ക് കൈമാറി. രാജി സ്വീകരിച്ച ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുവരെ പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. 6 പതിറ്റാണ്ടായുള്ള ദ്രാവിഡ ഭരണത്തിന് അന്ത്യം കുറിച്ച് തമിഴ്നാട്ടിൽ വിജയിന്റെ തമിഴിക വെട്രി ഘടകം TVK 107 സീറ്റ് നേടി. മുഖ്യമന്ത്രി MK സ്റ്റാലിനും 15 മന്ത്രിമാരും തോറ്റപ്പോൾ DMK മുന്നണി 74 സീറ്റിലൊതുങ്ങി. പശ്ചിമബംഗാളിൽ 1.5 പതിറ്റാണ്ട് നീണ്ട മമതാ ഭരണത്തിന് അന്ത്യം കുറിച്ച് BJP അധികാരത്തിലെത്തി. അസമിലും പുതുച്ചേരിയിലും കൂടുതൽ സീറ്റുകളോടെ NDA അധികാരം നിലനിർത്തി. LDFന്റെ സിറ്റിംഗ് സീറ്റുകളായ നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ എന്നിവിടങ്ങളിൽ BJP അക്കൌണ്ട് തുറന്നു. സംസ്ഥാന ജനസംഖ്യയുടെ 52% വരുന്ന സ്ത്രീകളെ പ്രതിനിധാനം ചെയ്ത് ഇത്തവണ നിയമസഭയിലെത്തുക 11 വനിതകൾ. ചരിത്രമെഴുതി ലീഗിന്റെ ആദ്യ വനിതാ MLA ഫാത്തിമ തഹ്ലയും പുതിയ സഭയിലുണ്ടാകും. പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാനാകാതെ 2020. 19 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ഒരിടത്തും ജയിക്കാനായില്ല. വെടിനിർത്തലിന്റെ 26-ാം ദിവസം UAE നേരെ വീണ്ടും ഇറാന്റെ വ്യോമാക്രമണം. ഫുജേറയിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിൽ ഡ്രോൺ അവശിഷ്ടം പതിച്ച് തീപടർന്നു. 3 ഇന്ത്യക്കാർക്ക് പരിക്കുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ പ്രവേശിക്കാൻ ശ്രമിച്ച US യുദ്ധക്കപ്പലിനു നേരെ 2 മിസൈലുകൾ പ്രയോഗിച്ചതായി ഇറാൻ. യുദ്ധക്കപ്പൽ മിസൈലേറ്റെന്ന വാർത്ത US നിഷേധിച്ചു. IPL ക്രിക്കറ്റ് മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയിന്റ്സിനെ 6 വിക്കറ്റിന് കീഴടക്കി. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ 20 ഓവറിൽ 5 വിക്കറ്റിന് 228 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ മുംബൈ 18.4 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 229 റൺസ് എടുത്ത് ജയത്തിലെത്തി. ഇറ്റാലിയൻ Serie A ഫുട്ബോൾ കിരീടം വീണ്ടും ഇന്റർ മിലാന്. പാർമയെ കീഴടക്കിയാണ് 3 മത്സരങ്ങൾ അവശേഷിക്കെ ഇന്റർ കപ്പുയർത്തിയത്.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
7: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
10: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
9: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
0: ആകാശവാണി തൃശൂർ. ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം കേൾക്കാം രാവിലെ 7:55.
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം.

0: ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
1: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
2: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
1: പ്രായോജകർ
2: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

പുലരിപ്പൂക്കളിൽ ഇന്ന് രാവിലെ 7:05 കേൾക്കാം ഗാനസ്മൃതി. രാവിലെ 7:10 റൈറ്റ് ട്രാക്ക്, വിവിധ കോഴ്സുകളിലെ ഉപരിപഠന സാധ്യതകൾ. എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു.

രാവിലെ 7:35 ഗാനസന്ദേശം, 7:40 കേൾക്കാം കഥകളതി സാധനം, പി പത്മരാജന്റെ കഥ സ്വാതന്ത്ര്യസമരം, അവതരണം മെജോ.

ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ: പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം

0: എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി ബിജെപി പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയിന്റെ തമിഴക വെട്രി കഴകം. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. ചരിത്രപരവും അസാധാരണവുമായിരുന്നു വോട്ടെണ്ണൽ ദിനമെന്ന് ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യത്തിലും ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന ആശയത്തിലും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് 5 സംസ്ഥാനങ്ങളിലും താമര വിരിയാൻ കാരണമായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മികച്ച വിജയത്തിന് നേതൃത്വം നൽകിയ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. രാജ്യത്തെ 20-ലധികം സംസ്ഥാനങ്ങളിൽ ബിജെപി എൻഡിഎ സഖ്യം അധികാരത്തിലുണ്ടെന്നും ബിജെപിയുടെ മന്ത്രം പൌരനാണ് ദൈവം എന്നതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പശ്ചിമബംഗാളിന്റെ മികച്ച ഭാവിക്കായി പാർട്ടി അക്ഷീണം പ്രവർത്തിക്കും. അവിടുത്തെ സ്ത്രീകൾ ഇനി സുരക്ഷിതരാണെന്നും യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുമെന്നും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഉറപ്പു നൽകി. 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും ജനങ്ങൾ ബിജെപിയിലും എൻഡിഎയിലും വിശ്വാസം അർപ്പിച്ചതിന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും ജനങ്ങളെ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്നും നബീൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിലെ യുഡിഎഫ് വിജയത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പിണറായി വിജയൻ രാജി വയ്ക്കുകയായിരുന്നു. രാജി സ്വീകരിച്ച ഗവർണർ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതായി രാജ്ഭവൻ കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ 6 എൽഡിഎഫും 5 യുഡിഎഫും വിജയിച്ചു. ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ 19,247 വോട്ടിനും പേരാവൂർ മണ്ഡലത്തിൽ സണ്ണി ജോസഫ് 11,453 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമാണ് വിജയിച്ചത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: 2021 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പേരാവൂരും ഇരിക്കൂറും നിലനിർത്തിയതിനു പുറമെ കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങൾ ഇത്തവണ യുഡിഎഫ് പിടിച്ചെടുത്തു. പേരാവൂരിൽ കെ ശൈലജയെയാണ് സണ്ണി ജോസഫ് പരാജയപ്പെടുത്തിയത്. കണ്ണൂരിൽ ടി ഒ മോഹനൻ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ പരാജയപ്പെടുത്തിയാണ് വിജയം കൈവരിച്ചത്. കല്യാശ്ശേരി, അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നീ മണ്ഡലങ്ങളിലാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. പയ്യന്നൂരിൽ യുഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ 7,487 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ തളിപ്പറമ്പിൽ 12,551 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യുഡിഎഫ് സ്വതന്ത്രൻ ടി കെ ഗോവിന്ദൻ വിജയകിരീടം ചൂടിയത്. അഴീക്കോട് മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ വി സുമേഷ് 349 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്.
0: യുഡിഎഫ് പാലക്കാട്ട് മുൻ വർഷത്തേക്കാൾ 3 സീറ്റ് കൂടുതൽ പിടിച്ചെടുത്തു. മത്സരിച്ച മന്ത്രി എം ബി രാജേഷ് പരാജയപ്പെടുകയും ചെയ്തു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: കഴിഞ്ഞ തവണത്തേക്കാൾ അധികമായി 3 സീറ്റുകൾ പിടിച്ചെടുത്താണ് യുഡിഎഫ് പാലക്കാട് ജില്ലയിൽ മുന്നേറ്റമുണ്ടാക്കിയത്. തൃത്താല, ചിറ്റൂർ, കോങ്ങാട് മണ്ഡലങ്ങളാണ് പിടിച്ചെടുത്തത്. തൃത്താലയിൽ മന്ത്രി എം ബി രാജേഷ് പരാജയപ്പെട്ടു. ഇത്തവണ മത്സരിച്ചില്ലെങ്കിലും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലമായിരുന്ന ചിറ്റൂരിലും എൽഡിഎഫ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒറ്റപ്പാലം ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിൽ എൽഡിഎഫിന്റെ ഭൂരിപക്ഷം കുറച്ചതും ജില്ലയിൽ യുഡിഎഫിന്റെ വിജയത്തിന് തിളക്കം കൂട്ടി. പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ബിജെപിക്ക് 2 സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പാലക്കാട് യുഡിഎഫിലെ രമേശ് പിഷാരടിയും മലമ്പുഴയിൽ സിറ്റിംഗ് MLA പ്രഭാകരനുമാണ് വിജയിച്ചത്.
0: കേരളത്തിൽ യുഡിഎഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂർ ജില്ലയിൽ മുന്നേറ്റം സൃഷ്ടിക്കാനാവാതെ കോൺഗ്രസ്. 13 സീറ്റിൽ 4 മാത്രമാണ് അവർക്ക് വിജയിക്കാനായത്. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
3: ശക്തന്റെ തട്ടകം ഇത്തവണയും ചുവന്നു തന്നെയിരിക്കും. സംസ്ഥാനമൊട്ടാകെ യുഡിഎഫ് തരംഗം തീർത്തപ്പോഴും ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് തൃശൂരിൽ യുഡിഎഫിന് വിജയിച്ചു കയറാനായത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മണലൂരിലും ഗുരുവായൂരിലും എൽഡിഎഫ് തന്നെ വിജയിച്ചു. 1998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി എൻ കെ അക്ബർ ഗുരുവായൂരിലും വിജയിച്ചു. മുല്ലൂർ മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാജൻ 3 തവണയും വിജയിച്ചു. എന്നാൽ മന്ത്രി ആർ ബിന്ദുവിനെ പരാജയപ്പെടുത്തി തോമസ് ഉണ്ണിയാടൻ മുന്നേറി. വെറും 126 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണലൂരിൽ ടി എൻ പ്രതാപനെ വീഴ്ത്തി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിജയിച്ചു കയറി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിനെ ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവാണ് കേരളത്തിൽ എൻഡിഎയുടെ ഉജ്ജ്വല വിജയമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിലയിരുത്തി. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും ബിജെപിക്ക് നൽകിയ വിജയത്തിന് ജനങ്ങളോട് നന്ദി പറയുന്നതായും അദ്ദേഹം അറിയിച്ചു.

0: അറിയിച്ചു. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ഒരു കക്ഷിയും ചെയ്തില്ലെന്നും നിയമസഭയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എത്തിക്കാനോ അഴിമതിക്കെതിരെ ശബ്ദമുയർത്താനോ ആരും ഉണ്ടായിരുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 15 വർഷം ബംഗാൾ ഭരിച്ച തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി BJP പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. സ്വാതന്ത്ര്യാനന്തര ബംഗാളിലെ ആദ്യ BJP ഗവൺമെന്റാണ് അടുത്ത ദിവസങ്ങളിൽ ഭരണത്തിൽ എത്തുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം ആദ്യ തെരഞ്ഞെടുപ്പിൽ 293 അംഗ നിയമസഭയിൽ 206 സീറ്റും സ്വന്തമാക്കിയാണ് BJPയുടെ വിജയം. തൃണമൂൽ കോൺഗ്രസിന് 81 സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. കോൺഗ്രസിനും AJUPക്കും 2 വീതം സീറ്റ് ലഭിച്ചപ്പോൾ CPIM 1 സീറ്റിൽ വിജയിച്ചു. സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ TMC മേധാവി കൂടിയായ മമതാ ബാനർജി BJP സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് 15,000-ലേറെ വോട്ടിന് തോറ്റു. 2 ഘട്ടങ്ങളിൽ പൂർത്തിയായ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് 92.47% പോളിംഗ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയിന്റെ തമിഴക വെട്രി കഴകം ചരിത്രം കുറിച്ചു. 234 അംഗ നിയമസഭയിൽ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം 59 സീറ്റിലേക്ക് ഒതുങ്ങി. പ്രതിപക്ഷ അണ്ണാ DMK 47 വിജയിച്ചു. കോൺഗ്രസ് 5 സീറ്റിലും TMK 4 CPI CPIM BCK മുസ്ലിം ലീഗ് പാർട്ടികൾ 2 വീതം സീറ്റിലും BJP DMDK അമ്മാ മക്കൾ മുന്നേറ്റ കഴകം എന്നീ കക്ഷികൾ ഓരോ സീറ്റിലും വിജയിച്ചു. കൊളത്തൂരിലെ സ്വന്തം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ TVK സ്ഥാനാർത്ഥി BS ബാബുവിനോട് 8,700 വോട്ടിന് പരാജയപ്പെട്ടു. അതേസമയം ഉപമുഖ്യമന്ത്രിയും മകനുമായ ഉദയനിധി സ്റ്റാലിൻ ചെപ്പോക്ക് തിരുവല്ലിക്കേനി മണ്ഡലത്തിൽ TVKയുടെ D സെൽവത്തെ 7,000 വോട്ടിന് തോൽപ്പിച്ചു. പെരമ്പൂരിലും ട്രിച്ചി ഈസ്റ്റിലും മത്സരിച്ച TVK നേതാവ് വിജയ് 2 വിജയിച്ചു. BJP സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ ഡോക്ടർ എൽ മുരുകൻ അവിനാശി സംവരണ മണ്ഡലത്തിൽ TVKയുടെ S കമലിയോട് പരാജയപ്പെട്ടു. അടുത്തിടെ DMKയിൽ ചേർന്ന മുൻ മുഖ്യമന്ത്രി O പനീർസെൽവം ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് വിജയിച്ചു. പുതുച്ചേരിയിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് BJP മുതിർന്ന പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയെയും പുതുച്ചേരിയുടെ ചുമതല വഹിക്കുന്ന നിർമ്മൽ കുമാർ സുരാനിയെയും കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ചു. BJP പാർലമെന്ററി ബോർഡ് ഇവരുടെ പേരുകൾ അംഗീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദേശീയപാതയിൽ മലപ്പുറം കൂരിയാട് നിർമ്മിച്ച വയാഡക്റ്റിന്റെ പ്രവൃത്തി പൂർത്തിയായി. അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കി 2 ആഴ്ചയ്ക്കകം പാലം തുറന്നുകൊടുക്കാനാകുമെന്ന് KNRC അധികൃതർ പറഞ്ഞു. കോഴിക്കോട് ഭാഗത്തേക്ക് റോഡ് തുറന്നുകൊടുത്ത് സർവീസ് റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും ആലോചനയുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ഭവന പദ്ധതി എന്നിവ സംബന്ധിച്ച പരാതികൾ കേൾക്കുന്നതിന് ഓംബുഡ്സ്മാൻ MS അബ്ദുൽ കലാം ആസാദ് ഇന്നു മുതൽ ആലപ്പുഴയിൽ സിറ്റിംഗ് നടത്തും. ഇന്ന് തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് ഓഫീസിലാണ് സിറ്റിംഗ്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ജാഗ്രത നിർദ്ദേശമൊന്നും ഇല്ല. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ മുംബൈയിൽ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇതോടെ 10 മത്സരങ്ങളിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് 6 പോയിന്റ് നേടി. അതേസമയം 9 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റ് നേടിയ ലക്നൌ സൂപ്പർ ജയൻസ് ടൂർണമെന്റിൽ നിന്ന് നോക്കൌട്ട് ഭീഷണി നേരിടുകയാണ്. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഒഡീഷ FC ബംഗളൂരു FC മത്സരം സമനിലയിൽ പിരിഞ്ഞു. 2 ടീമും ഓരോ ഗോൾ വീതം നേടി. ഇന്ന് മുംബൈ സിറ്റി FC ഈസ്റ്റ് ബംഗാൾ FCയെ നേരിടും. വൈകിട്ട് 7:30 മുംബൈയിലാണ് മത്സരം. UDFിന്റെ ചിട്ടയായ പ്രവർത്തനമാണ് വലിയ വിജയത്തെ സഹായിച്ചതെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലയിലെ 13-ൽ 12 സീറ്റ് നേടി UDF വൻ നേട്ടമാണ് കൈവരിച്ചതെന്ന് പ്രവീൺകുമാർ വിലയിരുത്തി. കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പിൽ CPIMന്റെ പരാജയം പരിശോധിച്ച് ദൌർബല്യങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിത പരാജയമാണ് ജില്ലയിൽ ഉണ്ടായതെന്നും രാഗേഷ് പറഞ്ഞു. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹി നിയമസഭാ മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി T അശോക് കുമാർ വിജയിച്ചു. 1,115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി BJP പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയിന്റെ തമിഴക വെട്രി കഴകം. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: AM ആകാശവാണി സംപ്രതി വാർത്താ ഹശ്രൂയന്താം പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താഹ भारतीय जनता पार्टी दलेन पश्चिम बंगाल राज्ये चतुर्णव

0: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയ ഇല്ലാതെയും ഗർഭപാത്രം നീക്കം ചെയ്യാതെയുമുള്ള നൂതന ഫലപ്രദമായ ചികിത്സ
1: യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ മൗലാന ആശുപത്രിയിൽ വിജയകരമായി ചെയ്തു വരുന്നു.
0: കൂടുതൽ വിവരങ്ങൾക്ക്
1: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഫോൺ 0493326262.
2: ചില കാർഷിക നിർദ്ദേശങ്ങൾ. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കേണ്ട സമയമാണിത്. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിൻ്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പിടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് രണ്ടാഴ്ചയിടണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. അതിനുശേഷം ഈ മിശ്രിതം ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ടം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. കീടനാശിനിയോടൊപ്പമോ രാസവളത്തോടൊപ്പമോ ഒരിക്കലും ഈ മിശ്രണം ചെയ്യാൻ പാടില്ല. ഒട്ടുമാവിൻ തൈകളുടെ കൊമ്പുകളിൽ ചിലത് പെട്ടെന്നുണങ്ങിക്കരിഞ്ഞു പോകുന്നതായി പലയിടങ്ങളിലും കണ്ടുവരുന്നുണ്ട്. കൊമ്പുണക്കം എന്ന ഈ രോഗത്തിന്റെ രോഗഹേതു ഒരു കുമിളാണ്. ഉണക്ക് എവിടം വരെ ആയിട്ടുണ്ടോ അതിന് തൊട്ടു താഴെ വെച്ച് മൂർച്ചയുള്ള കത്തി കൊണ്ട് കൊമ്പ് മുറിച്ചു മാറ്റണം. അതിനുശേഷം ബോഡോ കുഴമ്പ് പുരട്ടുകയും 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കുകയും ചെയ്യണം. അന്തരീക്ഷ ഊഷ്മാവ് കൂടിയതിനാൽ തെങ്ങിൽ വെള്ളീച്ചയെ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കാനായി 2% വീര്യമുള്ള വേപ്പെണ്ണ എമൾഷൻ തയ്യാറാക്കിയതിലേക്ക് 20 ഗ്രാം ലെക്കാനിസീലിയം എന്ന മിത്രകുമിൾ ചേർത്ത് നന്നായി കലക്കി ഇലകളുടെ അടിവശത്ത് പതിയത്തക്ക വിധം തളിച്ചുകൊടുക്കുക. തെങ്ങിന്റെ കൂമ്പുചീയൽ, ഓലചീയൽ തുടങ്ങിയ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ ഈ മാസം തന്നെ ആരംഭിക്കണം. മണ്ട വൃത്തിയാക്കിയതിനു ശേഷം 1% വീര്യമുള്ള ബോഡോ മിശ്രിതം ഓലകളിലും കൂമ്പോലകളിലും മണ്ടയിലും നന്നായി തളിക്കണം. വിത്തുതേങ്ങ ഈ മാസം പാകാം. തവാരണയ്ക്ക് 1.5 മീറ്റർ വീതിയും സൗകര്യം പോലെ നീളവുമാകാം. തടത്തിൽ 30 സെന്റിമീറ്റർ ഇടയകലത്തിൽ ചാലുകേറി വിത്തുതേങ്ങ പാകി ഇടയ്ക്കുള്ള സ്ഥലം മണ്ണിട്ട് മൂടുക. മേൽഭാഗം ആകെ മണലിട്ട് മൂടണം. തേങ്ങയുടെ മുകൾ ഭാഗം മാത്രം മണലിന് വെളിയിൽ കണ്ടാൽ മതി. തവാരണയിൽ നിന്നും മണ്ണൊലിപ്പ് തടയാനും തണൽ നൽകാനും ഉണങ്ങിയ തെങ്ങോല കൊണ്ട് പുതയിടുക. വിത്തുതേങ്ങ ചെരിച്ചോ കുത്തനെയോ പാകാം. തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾക്ക് 175 രൂപ നിരക്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. 9400038374 എന്ന ഫോൺ നമ്പറിൽ രാവിലെ 10 മണി മുതൽ 4 മണിവരെയുള്ള സമയങ്ങളിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9400048374. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ മനുരത്ന മനുവർണ നെൽവിത്തുകൾ, മാവിൻ്റെ 21 ഇനങ്ങളുടെ തൈകൾ, 5 ഇനം പ്ലാവിൻ്റെ തൈകൾ, മോഹിത് നഗർ ഇനം കവുങ്ങ്, കേരശ്രീ തെങ്ങിൻ തൈ, പേരക്കീനങ്ങൾ, 4 ഇനം ചാമ്പാലയർ, നാരകം, സപ്പോട്ട ഗ്രാഫ്റ്റ്, കുരുമുളക് ലെയർ തൈകൾ, റംബൂട്ടാൻ ബഡ്, വേപ്പ്, കറിവേപ്പില, സീതപ്പഴം, നിലക്കടല എന്നിവയുടെ തൈകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487237726 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487237726.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
0: പ്രായോജകർ വന്ധ്യതാ ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
4: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
5: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
6: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
7: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644. കേന്ദ്ര ഖാദ്യ

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ
2: പ്രായോജകർ
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ
2: ഫോൺ 9044

0: ദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം, സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ, നടത്തറ, തൃശൂർ.
1: പുലരിപ്പൂക്കളിൽ അടുത്തതായി
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. പ്രായോജകർ
3: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
4: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം, ഒരേ ഡിസൈനിൽ, ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം, നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
1: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.
5: തയ്യാറാക്കിയത് YS പൗർണമി.
6: പ്രണയത്തിന്റെ കോരിത്തരിപ്പും ലജ്ജ കലർന്ന പുഞ്ചിരിയുമെല്ലാം ഒരു ഗാനത്തിലേക്ക് ആവാഹിക്കുന്നതെങ്ങനെ? അതിലോലമായ വികാരങ്ങളെ വാക്കുകളിൽ ആവാഹിച്ച കവി, മുഗ്ധലാവണ്യമാർന്ന ഭാവം കൊണ്ട് ആ അക്ഷരങ്ങളെ സ്പർശിച്ച ഈണക്കാരൻ, ഇവർക്കൊപ്പം നാദം കൊണ്ട് കാതിൽ മന്ത്രിക്കുന്ന ഗായകരും ചേർന്നാലോ? യേശുദാസും എസ് ജാനകിയും ആലപിച്ചത്. ഗാനരചന വയലാർ, സംഗീതം R. സുദർശനം, ചിത്രം കുടുംബം.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50 തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം
5: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
6: ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുന്നവർക്കേ ജീവിത വിജയം കരഗതമാവൂ എന്ന് നമുക്കൊക്കെ അറിയാം. നിർണായക ഘട്ടങ്ങളിലെ തീരുമാനങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതഗതി നിർണയിക്കുന്നത്. ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ ചേരണം, എനിക്ക് അനുയോജ്യമായ കോഴ്സ് ഏതാണ്, എന്തിനാണ് ജോലി സാധ്യത കൂടുതൽ, നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് റൈറ്റ് ട്രാക്ക് എന്ന ഈ പരിപാടി.
7: വിവിധ കോഴ്സുകളിലെ ഉപരിപഠന സാധ്യതകൾ. എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു.
8: വിദ്യാർത്ഥികൾക്ക് ഇത് വെക്കേഷൻ കാലമാണ്. വെക്കേഷൻ കാലത്ത് വിദ്യാർത്ഥികൾക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വെക്കേഷൻ കാലത്ത് ഓൺലൈൻ ഇന്റേൺഷിപ്പ്, ഓൺലൈൻ പരിശീലന, ഓൺലൈൻ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ കൂടുതലായി ഓഫർ ചെയ്തു വരികയാണ്. കോഴ്സുകളുടെ കാര്യം പറയുമ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും വലിയ സാധ്യതയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി സർവകലാശാലകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിരവധി പാരാമെഡിക്കൽ കോളേജുകളുണ്ട്. നിരവധി ഡീംഡ് സർവകലാശാലകളുമുണ്ട്. പാരാമെഡിക്കൽ കോളേജുകളിൽ കേരളത്തിൽ അഡ്മിഷൻ പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പാരാമെഡിക്കൽ കോഴ്സുകൾ നിരവധിയുണ്ട്. ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, ഒക്കുപേഷണൽ തെറാപ്പി, ക്ലിനിക്കൽ സൈക്കോളജി, ഒപ്റ്റോമെട്രി, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ്, കാർഡിയോവാസ്കുലർ ടെക്നോളജി, റെസ്പിറേറ്ററി തെറാപ്പി, റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ആൻഡ് ഡയാലിസിസ്, റേഡിയോ തെറാപ്പി, എക്സസൈസ് ആൻഡ് സ്പോർട്സ്, പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്, പെർഫ്യൂഷൻ ടെക്നോളജി, ന്യൂറോ സയൻസ്, അനസ്തീഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി മെഡിക്കൽ ടെക്നോളജി തുടങ്ങിയ കോഴ്സുകൾക്ക് പ്ലസ് ടു പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്ലസ് ടുവിൽ 50% മാർക്കെങ്കിലും അപേക്ഷകർക്ക് ലഭിച്ചിരിക്കണം. പ്രവേശന പരീക്ഷയിൽ 50% വെയിറ്റേജ് പ്ലസ് ടു മാർക്കിനും ലഭിക്കും. ഫിസിയോതെറാപ്പി, ഒപ്റ്റോമെട്രി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി എന്നിവ വളരെ സാധ്യതയുള്ള പ്രോഗ്രാമുകളാണ്. പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു ബയോളജി എടുത്ത വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് മികച്ചൊരു തൊഴിൽ മേഖലയാണ്. ഇന്ന് നഴ്സിംഗിന് സാധ്യത യഥേഷ്ടമുണ്ട്. കോവിഡിന് ശേഷമാണ് നഴ്സിംഗ് വീണ്ടും കരുത്താർജിച്ചു വന്നത്. പക്ഷേ നഴ്സിംഗിൻ്റെ സാധ്യത മനസ്സിലാക്കി അംഗീകാരമില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നഴ്സിംഗിന് ചേരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. നഴ്സിംഗ് കോളേജിന് 100 മാത്രമേ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകുന്നുള്ളൂ. പക്ഷേ ഇത് നോക്കാതെ 500 കുട്ടികളെ പ്രവേശിപ്പിച്ച് ഫീസ് വാങ്ങുന്ന മാനേജ്മെൻറ്റുകളുണ്ട്. നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമില്ലാത്ത ഒരു നഴ്സിംഗ് കോളേജിലും പോയി ബി എസ് സി നഴ്സിംഗിന് ചേരരുത്. ബി എസ് സി നഴ്സിംഗിന് മാത്രമല്ല ഏതൊരു നഴ്സിംഗ് പ്രോഗ്രാമിനും ചേരരുത്. നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം എത്ര സീറ്റിനാണ് എന്ന് നോക്കണം. ഒരു പക്ഷേ ഒരു ബാച്ചിൽ 75 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് 3-4 ബാച്ചുകളെ പ്രവേശിപ്പിച്ച് ഭീമമായ കോഴ വാങ്ങുന്ന നഴ്സിംഗ് കോളേജുകൾ അയൽ സംസ്ഥാനങ്ങളിലുണ്ട്. ഇത് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മനസ്സിലാക്കണം. നഴ്സിംഗിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ നഴ്സിംഗിന് ഇന്ത്യക്കകത്തും വിദേശത്തും യഥേഷ്ടം സാധ്യതകളുണ്ട്. ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് ഇന്ന് ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ബി എസ് സി നഴ്സിംഗിന് കൂടുതലായി താല്പര്യപ്പെട്ടു വരുന്നുണ്ട്. അവർക്ക് വിദേശ രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അതാത് രാജ്യങ്ങൾ നിഷ്കർഷിക്കുന്ന പ്രാവീണ്യ പരീക്ഷ എഴുതിയാൽ മതി. ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ അമേരിക്കയിലാണെങ്കിൽ ടോഫിലും മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ IELTS ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം പരീക്ഷ പാസ്സാവണം. ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ അതാത് രാജ്യങ്ങൾ നിഷ്കർഷിക്കുന്ന ഭാഷ, ഉദാഹരണമായി ജർമ്മനിയാണെങ്കിൽ ജർമ്മൻ, ഫ്രാൻസ് ആണെങ്കിൽ ഫ്രഞ്ച് തുടങ്ങിയ ഭാഷ പഠിച്ചിരിക്കണം. ജി എൻ എം നേഴ്സിംഗ് കഴിഞ്ഞവർക്ക്, ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി പ്രോഗ്രാം കഴിഞ്ഞവർക്ക് സി ജി എഫ് എൻ എസ് എന്നൊരു പരീക്ഷയുണ്ട്. സി ജി എഫ് എൻ എസും ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷയും എഴുതിയാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിലേക്ക് പോകാം. അതുപോലെ തന്നെ സി ജി എഫ് എൻ എസും ജർമ്മൻ ഭാഷയും എഴുതിയാൽ ജർമ്മനിയിൽ പോകാം. അതുപോലെ ഫ്രഞ്ച് ഭാഷ പഠിച്ചാൽ ഫ്രാൻസിൽ പോകാം. ഈ ഒരു സാധ്യത യഥേഷ്ട നേഴ്സിങ്ങിനുണ്ട്. പക്ഷെ ഒരു കാര്യം, നേഴ്സിങ്ങിനോടുള്ള താല്പര്യം വർദ്ധിച്ച് താല്പര്യം

0: താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അംഗീകാരമില്ലാത്ത നഴ്സിംഗ് കോളേജുകളിൽ പോയി പ്രവേശനം നേടാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട് ചതിക്കുഴിയിൽ പെടുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ എത്ര സീറ്റിന് അംഗീകാരം നൽകി എന്നുള്ളത് അവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇതില്ലാതെ 100 സീറ്റിന് അംഗീകാരം നൽകിയ നഴ്സിംഗ് കോളേജിൽ 500 കുട്ടികളെ പ്രവേശിപ്പിക്കുമ്പോൾ 400 കുട്ടികളുടെയും ഭാവി അവതാളത്തിലാകുന്നു എന്ന കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. കാർഷിക ബിരുദധാരികൾക്ക് ഇപ്പോൾ യഥേഷ്ടം ഉപരിപഠന സാധ്യതകൾ വിദേശത്തുണ്ട്. അമേരിക്ക, UK, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, നെതർലാൻഡ്സ്, ബെൽജിയം, ഡെൻമാർക്ക്, സ്വീഡൻ, അയർലൻഡ്, സ്വിറ്റ്സർലൻഡ്, നോർവേ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ യഥേഷ്ടം ഉപരിപഠന സാധ്യതകളുണ്ട്. ഫുഡ് സയൻസ്, അനിമൽ സയൻസ്, അഗ്രോ ഇക്കോളജി, സുസ്ഥിര കൃഷി തുടങ്ങിയ മേഖലകളിലാണ് സാധ്യതകളുള്ളത്. വാഗണിംഗൻ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, UC Davis, കോർണൽ, റോയൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, ലീസ്, നോട്ടിംഗ്ഹാം, ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, ഗൾഫ്, ആൽബർട്ട, ഡബ്ലിൻ, സ്വീഡിഷ് യൂണിവേഴ്സിറ്റി, കോപ്പൻഹേഗൻ, സുറിച്ച്, ബേൺ യൂണിവേഴ്സിറ്റികളിൽ മികച്ച ഉപരിപഠന സാധ്യതകളുണ്ട്. എൻവയോൺമെൻറ്റൽ സയൻസ്, ഇക്കണോമിക്സ്, ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ് എന്നിവയിലും അവസരങ്ങളുണ്ട്. നിരവധി സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്. ഫുൾ ബ്രൈറ്റ്, ഡാർട്ട് ജർമ്മനി, ICAR ഇന്റർനാഷണൽ ഫെലോഷിപ്പ്, എറാസ്മസ് മുണ്ടസ്, കോൺവെൽ സ്കോളർഷിപ്പ്, ഫെലിക്സ് സ്കോളർഷിപ്പ്, DFID സ്കോളർഷിപ്പുകൾ തുടങ്ങി നിരവധി സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്. പ്രവേശനം ലഭിക്കാൻ അമേരിക്കൻ സർവകലാശാലകളിൽ ടോഫൽ, GRE സ്കോറുകളും മറ്റ് രാജ്യങ്ങളിൽ IELTS, യൂറോപ്യൻ രാജ്യങ്ങളിൽ അതാത് രാജ്യങ്ങൾ നിഷ്കർഷിക്കുന്ന ഭാഷാ പ്രാവീണ്യവും അത്യന്താപേക്ഷിതമാണ്. ഉദാഹരണമായി ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ ഭാഷയും ഫ്രാൻസിലാണെങ്കിൽ ഫ്രഞ്ച് ഭാഷയും അറിഞ്ഞിരിക്കണം. കാർഷിക ബിരുദധാരികൾക്ക് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനോ നേരിട്ടുള്ള 5 വർഷത്തെ ഡോക്ടറൽ പ്രോഗ്രാമിനോ ഇൻ്റഗ്രേറ്റഡ് PhD പ്രോഗ്രാമിനോ അപേക്ഷിക്കാവുന്നതാണ്. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം, ഇതിനുള്ള പാത്വേ എന്താണ്? എനിക്ക് നെതർലാൻഡ്സിലെ പ്രശസ്തമായ വാഗണിംഗൻ സർവകലാശാലയിൽ ചെന്ന് കാർഷിക മേഖലയിൽ PhD എടുക്കണം, ഇൻ്റഗ്രേറ്റഡ് PhD എടുക്കണമെങ്കിൽ 4 വർഷ BSc അഗ്രികൾച്ചർ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് ഇൻ്റഗ്രേറ്റഡ് PhD പ്രോഗ്രാമിന് അപേക്ഷിക്കാം. ഇനി അല്ലെ 2 വർഷത്തെ MS പ്രോഗ്രാമിനാണ് താല്പര്യമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള വിഷയം തിരഞ്ഞെടുക്കണം, താല്പര്യമുള്ള മേഖല തിരഞ്ഞെടുക്കണം. ഉപരിപഠന സാധ്യതയോടൊപ്പം ഭാവിയിൽ വരാനിരിക്കുന്ന തൊഴിലവസരങ്ങളും ഗവേഷണ സാധ്യതകളും മനസ്സിലാക്കിയാകണം കാർഷിക ബിരുദധാരികൾ കോഴ്സുകൾ കണ്ടെത്തേണ്ടത്.
1: വിവിധ കോഴ്സുകളിലെ ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ. റൈറ്റ് ട്രാക്ക്.

0: വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര പി ഒ, തൃശൂർ. ഫോൺ 9061395647.
2: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ.
3: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
4: പുലരിപ്പൂക്കളിൽ അവസാനമായി
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
6: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
7: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
8: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
8: ഫോൺ 8129110887.
7: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
9: സഹപ്രായോജകർ
10: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോ

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
1: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
2: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഇന്നും ഈ മാസം 11, 12, 18, 19, 25, 26 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 7, 15 തീയതികളിൽ പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 22, 29 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ സിറ്റിംഗ് നടത്തുന്നു. ഇന്ന് തിരുവല്ലാമല, നാളെ കൊരട്ടി മേലൂർ, 8-ാം തീയതി തൃക്കൂർ, 12-ാം തീയതി കാരളം, 14-ന് വേലൂർ, 16-ന് ചൊവ്വന്നൂർ, 19-ന് മുല്ലശ്ശേരി, 21-ാം തീയതി അനമനട, 23-ന് കൊണ്ടാഴി, 26-ന് പഴയന്നൂർ, 30-ാം തീയതി കയ്പമംഗലം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഇ പഠനകേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ CELKAU.IN എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-8567 എന്ന നമ്പറിലോ മൊബൈൽ നമ്പറായ 8547-837-2 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 0487-243-8567 മൊബൈൽ നമ്പർ, 8547-837-2. സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ ജൂൺ മാസത്തിൽ നടക്കും. വിദ്യാർത്ഥികൾക്ക് പഠിച്ചിരുന്ന സെന്ററുകളിൽ ഈ മാസം 11 വരെ ഫൈനില്ലാതെയും ജൂൺ 15 വരെ 100 രൂപ ഫൈനോടുകൂടിയും പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരീക്ഷ ടൈം ടേബിൾ ഈ മാസം 3-ാം വാരത്തിൽ പ്രസിദ്ധീകരിക്കും. രജിസ്ട്രേഷനുള്ള അപേക്ഷാ ഫോം സെന്ററുകളിൽ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് IHRD.AC.IN വെബ്സൈറ്റ് സന്ദർശിക്കുക. IHRD.AC.IN.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ സമാപിക്കുന്നു.
5: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ്, കുന്നംകുളം.
6: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7 മണിക്ക്.
8: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
9: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
10: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
11: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
3: ആകാശവാണി തൃശൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
12: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ.

0: കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. NDA ചരിത്രപരമായ വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. പശ്ചിമബംഗാളിലും അസമിലും BJPക്ക് വിജയം. തമിഴ്നാട്ടിൽ ചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം. UAE ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. IPL ക്രിക്കറ്റിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവെച്ച് UDF വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കി. LDF 35 സീറ്റുകളാണ് നേടിയത്. NDA 3 സീറ്റ് നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് LDF 35 സീറ്റിലേക്ക് ചുരുങ്ങിയത്. CPIM 26 മണ്ഡലങ്ങളിലും CPI 8 സീറ്റിലുമാണ് വിജയിച്ചത്. UDFന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 ലഭിച്ചത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ UDF ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും RSP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു. LDFന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമ്പങ്ങാട് GR അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K രാജനും വിജയിച്ചു. മന്ത്രിമാരായ MB രാജേഷ്, KB ഗണേഷ് കുമാർ, P രാജീവ്, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, V ശിവൻകുട്ടി, O അബ്ദുറഹ്മാൻ, AK ശശീന്ദ്രൻ, VN വാസവൻ, J ചിഞ്ചുറാണി, OR കേളു എന്നിവർ പരാജയപ്പെട്ടു. KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തല ഹരിപ്പാടും K മുരളീധരൻ വട്ടിയൂർക്കാവിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും വിജയിച്ചു. G സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു. മുൻമന്ത്രി KK ശൈലജ പേരാവൂരിലും ജോസ് കെ മാണി പാലായിലും പരാജയപ്പെട്ടു. UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും 85,000 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, തൃക്കാക്കരയിൽ ഉമാ തോമസ്, തിരൂരങ്ങാടിയിൽ PMA സമീർ, വള്ളിക്കുന്നിൽ TV ഇബ്രാഹിം, നിലമ്പൂരിൽ ആര്യടൻ ഷൌക്ക് തുടങ്ങിയവർ 50,000 മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചു. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ NDA അക്കൌണ്ട് തുറന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും NDA സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തും V മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയം നേടി. പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ NDA രണ്ടാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തിരുവല്ല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനം NDAക്കാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തമിഴ് രാഷ്ട്രീയത്തിൽ പുതുചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം. രൂപീകരണത്തിന് ശേഷം നേരിട്ട ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 108 സീറ്റുകൾ നേടി. TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പാർട്ടി അധ്യക്ഷൻ വിജയ് മത്സരിച്ച പെരമ്പൂർ, തിരുച്ചി ഈസ്റ്റ് എന്നീ രണ്ട് മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ മണ്ഡലമായ കൊളത്തൂരിൽ പരാജയപ്പെട്ടു. TVK സ്ഥാനാർത്ഥി VS ബാബു 8,700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സ്റ്റാലിനെ പരാജയപ്പെടുത്തിയത്. അവിനാശി സംവരണ മണ്ഡലത്തിൽ കേന്ദ്ര സഹമന്ത്രി L മുരുകനും TVK സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. 234 നിയമസഭയിൽ ഭരണകക്ഷിയായ DMK 59 സീറ്റുകളിൽ ഒതുങ്ങി. പ്രധാന പ്രതിപക്ഷമായ AIADMK 47 സീറ്റുകളാണ് നേടിയത്. മറ്റു പാർട്ടികളിൽ PMK 4 സീറ്റും കോൺഗ്രസ് 5 സീറ്റും വിജയിച്ചപ്പോൾ CPIM 2 സീറ്റിലും BJP 1 സീറ്റിലും വിജയിച്ചു. പശ്ചിമബംഗാളിൽ 293 മണ്ഡലങ്ങളിൽ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 മുന്നിലെത്തി BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 80 മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്. കോൺഗ്രസും AJUPയും 2 സീറ്റിലും CPMും AISFും ഓരോ സീറ്റിലും വിജയിച്ചു. മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായ സുവേന്ദു അധികാരിയോട് 15,000 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി ബഹ്റാംപൂർ സീറ്റിൽ BJP സ്ഥാനാർത്ഥി സുബ്രത മൈത്രയോട് പരാജയപ്പെട്ടു. അസമിലും BJP അധികാരത്തിലേക്ക്. 126 സീറ്റുകളിൽ 101 NDA സഖ്യം തുടർ ഭരണമുറപ്പിച്ചു. BJP 82 സഖ്യകക്ഷികളായ AGP പീപ്പിൾസ് ഫ്രണ്ടും 10 സീറ്റുകൾ വീതവും നേടി. കോൺഗ്രസ് 19 AIUDF, RJRDA എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിന്റെ ഔദ്യോഗിക ഫലം പുറത്തുവരുമ്പോൾ NDA സഖ്യം 18 വിജയിച്ചു. AINRC 12 സീറ്റ് നേടി.

0: എൽ ജെ കെ, എ ഡി എം കെ, എൻ വൈ എം കെ എന്നിവർ ഓരോ സീറ്റിലും വിജയിച്ചു. ഡി എം കെ 5 ഇടത്തും ബി ജെ പി 4 ഇടത്തും ടി വി കെ 2 ഇടത്തും കോൺഗ്രസ് 1 ഇടത്തും വിജയിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി ബി ജെ പി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന എന്നിവരെയാണ് നിയമിച്ചത്. എൻ ഡി എക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച് പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രിയും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി. രാജ്യത്തിന് ഒരു പുതിയ പ്രഭാതം ആശംസിക്കുന്നതായും പ്രധാനമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് യു ഡി എഫിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽ ഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ഇന്നലെ നടന്നു. ഗുജറാത്തിലെ ഉംറേഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാൻഡിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിൽ ബി ജെ പി വിജയിച്ചു. കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻഗരെ സൌത്ത് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ എൻ സി പി വിജയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് തുടരാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ ഇന്ന് സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കോൺഗ്രസിന്റെയും തുടർന്ന് യു ഡി എഫിന്റെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ചേർന്ന ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഗവർണർക്ക് മുന്നിൽ സമർപ്പിക്കുക. നിയമസഭാ കക്ഷി യോഗങ്ങൾ ചേരുന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ലെങ്കിലും വേഗത്തിൽ തന്നെ ചേരുവാനും വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ സത്യപ്രതിജ്ഞ നടത്തുവാനുമായിരിക്കും ശ്രമം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിലായിരിക്കും കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരുകയെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അതിനിടെ അനൌദ്യോഗിക ചർച്ചകൾ പുരോഗമിക്കും.
0: യു എ ഇയിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. ഇന്നലെ ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രി സോണിന് നേരെയാണ് ആക്രമണമുണ്ടായത്. യു എ ഇ ലക്ഷ്യമാക്കി വന്ന 12 ബാലിസ്റ്റിക് മിസൈലുകളും 4 ഡ്രോണുകളും 3 ക്രൂയിസ് മിസൈലുകളും വിജയകരമായി തടഞ്ഞതായി യു എ ഇ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ 3 ഇന്ത്യൻ പൌരന്മാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പ്രാദേശിക അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അതേസമയം ഇറാന്റെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് യു എ ഇ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് യു എ ഇയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വെള്ളിയാഴ്ച വരെ അടച്ചു. ഗൾഫിൽ സംഘർഷം കടുക്കുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. തിങ്കളാഴ്ച എണ്ണവില ഏകദേശം 6% ഉയർന്നത്. ഇതോടെ ബ്രന്റ് ക്രൂഡ് ബാരലിന് $6.27 വർദ്ധിച്ച് $114.44 ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ലക്നൌ ഉയർത്തിയ 229 റൺസ് വിജയലക്ഷ്യം 18.4 ഓവറിൽ മുംബൈ മറികടക്കുകയായിരുന്നു. ഇതോടെ മുംബൈ 6ാം സ്ഥാനത്തേക്കെത്തി. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി രാജ്യം വിട്ട പിടികിട്ടാപ്പുള്ളി മുഹമ്മദ് നവാസ് കക്കാട്ട് ഇസ്മായിലിനെ യു എ ഇയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചു. വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെ CBI പ്രതിയെ ഇന്ത്യയിൽ തിരികെ എത്തിച്ചത്. ഭീഷണിപ്പെടുത്തി, പണം തട്ടൽ, വിശ്വാസ വഞ്ചന, രേഖകൾ ചമയ്ക്കൽ, ആൾമാറാട്ടം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഡൽഹി പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത്. CBIയുടെ റെഡ് നോട്ടീസിനെ തുടർന്ന് യു എയിൽ പിടിയിലായ ഇയാളെ ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിലെത്തിച്ചു. തുടർന്ന് ഡൽഹി പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യു ഡി എഫ് വീണ്ടും അധികാരത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ ബി ജെ പി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. എൻ ഡി എക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ യു ഡി എഫിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പശ്ചിമബംഗാളിലും അസമിലും ബി ജെ പിക്ക് വിജയം. തമിഴ്നാട്ടിൽ ചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ ടി വി കെ. പുതുച്ചേരിയിൽ എൻ ഡി എ സഖ്യം. യു എ ഇയിൽ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഐ പി എൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.
3: ആകാശവാണി.

0: തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ്
3: ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: സഹപ്രായോജകർ
5: മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കുക്കാലെ, തൃശൂർ.
6: എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ പ്രവർത്തന പരിചയം.
5: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
6: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
5: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
0: ഇന്ന് 30-ാം വിവാഹവാർഷികം ആഘോഷിക്കുന്ന സുഭാഷ് ബാബുവിനും സ്മിത ബാബുവിനും എല്ലാ ആശംസകളും നേരുന്നു ഇരിങ്ങാലക്കുടയിൽ നിന്നും മക്കളായ ബ്യൂല ബാബു, ബിബിൻ എന്നിവർ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഹിഷാമിനെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു ചങ്ങരംകുളത്ത് നിന്നും ഉപ്പൂപ്പ സെയ്ദ് മുഹമ്മദും ഉമ്മുമ്മ ജമീലയും. മറ്റൊരു സന്ദേശം. ഇക്കഴിഞ്ഞ May 3 പിറന്നാൾ ആഘോഷിച്ച ദേവിക് നിധിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും പ്രാർത്ഥനകളും നേരുന്നു അച്ചച്ചൻ ഉണ്ണികൃഷ്ണൻ മനക്കുടി, അച്ചമ്മ ഷീജ, അച്ഛൻ നിധിൻ, അമ്മ രാനുഷ, ആമി, നിവേദ്യ, കുഞ്ഞാമി, അയന എന്നിവർ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനി ഗാനം കേൾക്കാം. അനുരാഗ കൊട്ടാരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: ഗോൾഡ് ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സഹപ്രായോജകർ
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
4: ഫോൺ 9497745779.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
0: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്. തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: ആകാശവാണി തൃശൂർ.

0: കഥകൾ അതിസാദരം. പി പത്മരാജന്റെ കഥ സ്വാതന്ത്ര്യ സമരം. അവതരണം മെജോ.
1: പുലർച്ചെ മുറ്റമടിച്ചുകൊണ്ടിരുന്നപ്പോ അന്തോണിയുടെ മൂക്കിനുള്ളിൽ നിന്ന് ഒരു വിര വീണു. ഒരു ചെറിയ നീർക്കോലി വിരയുടെ തല പുറത്തേക്ക് നീളുന്നതുവരെ അന്തോണി വിവരം അറിഞ്ഞില്ല. പിന്നെ ഒരു ഞെട്ടലോടെ ചൂൽ വലിച്ചെറിഞ്ഞ് അവൻ നിവർന്നു നിന്നു. ഞെട്ടലമർത്തി ചൂലിന്റെ മുന്നിൽ കൂടിക്കിടന്ന കരിയിലകളിലൊന്ന് നുള്ളിയെടുത്ത് യാതൊരു ധൃതിയും പരിഭ്രമവും കാണിക്കാതെ പൊതിഞ്ഞു വലിച്ചു. നീളുന്ന റബ്ബർ നൂല് മുഴുവനും പുറത്തായപ്പോൾ അറപ്പോടും ഇളപ്പോടും കൂടി ദൂരത്തേക്ക് വീശിയെറിഞ്ഞു. എല്ലാം കണ്ടുനിന്ന ഞാൻ ഉച്ചത്തിൽ നിലവിളിക്കുകയും ശബ്ദം കേട്ടുണർന്ന് കൊച്ചമ്മ ഓടി വരികയും ചെയ്തു. മനോഹര, അവർ വിളിച്ചു. അവർ വിരയെ കണ്ടിരുന്നു. എന്നിട്ടും ആ ധൃതിക്കിടയിലും മനോഹരൻ എന്ന അന്തോണി കാൽകൊണ്ടും മണ്ണ് തോണ്ടിയിട്ട് അതിനെ മൂടി. ഇവിടെ വാടാ, കൊച്ചമ്മ വിളിച്ചു. അടിയുടെ വേദന മാറിയപ്പോ അന്തോണി എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം ശബ്ദമുണ്ടാക്കി കൊച്ചമ്മയെ വരുത്തിയതാണെന്ന് അവൻ ആരോപിച്ചു. അങ്ങനെയല്ലെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും അവൻ അത് സമ്മതിച്ചു തന്നില്ല. ജീവനുള്ള ഒരു മനുഷ്യന്റെ മൂക്കിൽ നിന്ന് ജീവനുള്ള ഒരു വിര പുറത്തേക്ക് ഇഴഞ്ഞു വന്നാൽ അത് കണ്ടുകൊണ്ട് എങ്ങനെ നിലവിളിക്കാതിരിക്കും? അതൊന്നുമല്ല, അവൻ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ രാത്രിയിൽ കള്ളുകുടിച്ചെന്ന് കൊച്ചമ്മയെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നീ കിടന്ന് അലറിയത്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ അത് ഏൽക്കാൻ പോയത്? കൊച്ചമ്മ വിര വന്ന കാര്യം ചോദിച്ചപ്പം രാത്രിയിൽ കള്ളുകുടിച്ചത് നീ എന്തിനാ പറഞ്ഞത്? അതല്ലയോ അടി കിട്ടിയത്? ശരീരത്തിനടിയിൽ നിന്ന് തൊഴുവത്തിൻ്റെ തറയിൽ നിന്ന് കിളിർത്തു പൊന്തിയതുപോലെ വാക്കുകൾ ഉയർന്നു. എനിക്ക് വയ്യ, ഞാൻ ചത്തുകളെ. അവൻ്റെ കഷ്ടപ്പെട്ടുള്ള ജീവിതത്തെക്കുറിച്ചോർത്ത് എനിക്ക് സങ്കടം വന്നു. കുറേ അങ്ങ് പുലർന്ന് ഞാൻ കഞ്ഞിയും കുടിച്ച് പശുക്കളെയും അഴിച്ചു കെട്ടി വരുമ്പോൾ ക്ഷൗരക്കാരൻ ചെല്ലപ്പൻ്റെ മകൾ ഇന്ദുമതി കശുമാവിൻ്റെ ചോട്ടിലിരിക്കുന്നു. അവൾ എന്നെ കണ്ടയുടൻ എഴുന്നേറ്റ് നിന്നു. എന്താടേ ഇന്ദുമതി? ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, മനോരം കൊച്ചനോടേ തലമുടി വെട്ടിച്ചതിൻ്റെ കാശ് തന്നയക്കാൻ അച്ഛൻ പറഞ്ഞു. ഞാൻ ഞെട്ടി. അല്പം മുമ്പ് അന്തോണി വളരെ ധൃതിയിൽ പാടത്തോടെ ഇറങ്ങിയോടുന്നത് ഞാൻ കണ്ടിരുന്നു. അതെന്തിനാണെന്ന് അപ്പോഴറിഞ്ഞില്ല. എത്ര കാശ് തരാനുണ്ട്? ഞാൻ സ്നേഹത്തിൽ അന്വേഷിച്ചു. തലമുടിയും വെട്ടിച്ചു, മുഖവും വടിച്ചു, അവൾ പറഞ്ഞു. എനിക്ക് അന്തോണിയോട് അരിശം തോന്നി. അവനിപ്പോ മുഖം വടിപ്പിക്കേണ്ടതിന്റെ യാതൊരാവശ്യം ഉണ്ടായിരുന്നില്ല. അവനേക്കാൾ ഒരു വയസ്സിന് മൂത്ത ഞാൻ പോലും ഇതേവരെ മുഖം വടിച്ചിട്ടില്ല. അപ്പോഴാണ് മുടി വെട്ടിക്കാൻ കൂടി കടം പറയുന്ന അവൻ. ഒക്കെ കൂടെ 50 പൈസ, ഇന്ദുമതി പറഞ്ഞു. മനോഹരൻ ഇപ്പോഴെവിടെ ഇല്ല, ഞാനൊരു കള്ളം പറഞ്ഞു. വരട്ടെ, ഞാൻ പറയാം, നീ പോയിക്കോ. അവൾ അനങ്ങിയില്ല. ഞാൻ പറഞ്ഞത് കേട്ടത് കൂടിയില്ലെന്ന് തോന്നി. മുഷിഞ്ഞു പിന്നിയ പെറ്റിക്കോട്ടിന്റെ പിൻഭാഗം ഉയർത്തി നിലത്തേക്ക് തന്നെ ചടഞ്ഞിരുന്നു. നീ പോവുന്നില്ലയോടി? ഞാൻ ചോദിച്ചു. ഇല്ല, കാശ് വാങ്ങിച്ചിട്ടേ അങ്ങോട്ട് ചെല്ലാവൂന്ന് അച്ഛൻ പറഞ്ഞു. ഇല്ലെങ്കിൽ എന്റെ മുട്ട് തല്ലിയൊടിക്കും. എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. പണം വാങ്ങാതെ മടങ്ങിച്ചെന്നാൽ അവൾക്കടി കിട്ടും. മനോഹരനെ കാണാൻ പോവാതെ മാവുകളുടെയും പറങ്കിമാവുകളുടെയും ചുവട്ടിൽ തെണ്ടി നടക്കുകയായിരുന്നു എന്നേ അവളുടെ അച്ഛൻ പറയുകയുള്ളൂ. അവന് എത്ര നേരം ഒളിച്ചിരിക്കാൻ പറ്റും? കൊച്ചമ്മ വിളിക്കുമ്പോൾ എവിടെയായിരുന്നാലും പുറത്തേക്ക് വന്നേ പറ്റൂ. ഇതിനിടയിലെങ്ങാനും ഇന്ദുമതിയെ അവർ കണ്ടാ മതി. എങ്കി അന്തോണിക്ക് ഇന്ന് വീണ്ടും അടി കിട്ടും. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ പിറകിൽ നിന്ന് കടുവയുടെയും കൂട്ടുകാരുടെയും ശബ്ദം കിട്ടും. ഇപ്പോ എന്നെ കണ്ട കടുവ ചോദ്യം ചെയ്യും, ഇവളാര്, എന്തിനിവിടെ വന്നു, മനോഹരൻ എവിടെ, അവൻ എന്തിനാണിങ്ങനെ കാണുന്നവരുടെയൊക്കെ അടുത്തുനിന്ന് കടം വാങ്ങുന്നത്? ഞാൻ മെല്ലെ മാവിന്റെ പുറകിലേക്ക് മറഞ്ഞു. കടുവയോടൊപ്പം രണ്ടു പേരുണ്ടായിരുന്നു. കാറിനടുത്തെത്തിയപ്പോ അവരിലൊരാൾ ഗൗരവത്തിൽ പറഞ്ഞു, ഇനി ഞാൻ ക്ഷമിക്കുകയില്ല ശിവരാമൻപിള്ളേ. കടുവ ക്ഷമാപണ സ്വരത്തിൽ അഭ്യർത്ഥിച്ചു, ഇത്തവണ കൂടി ഒന്ന് ക്ഷമിച്ചാട്ടെ, ഇനിയും വീഴ്ച വരുത്തില്ല. മറ്റേയാൾ കാറിന്റെ ഡോർ തുറന്ന് ഡ്രൈവറുടെ സീറ്റിലിരുന്നു. കാണുമ്പോ ചേട്ടാ അനിയാന്നൊക്കെ അങ്ങ് പഞ്ചാറ വിളമ്പി വിളിച്ചേച്ചാ മതിയല്ലോ. 5 അവധിയാ കഴിയുന്നത്, പലിശ സഹിതം വാങ്ങിക്കാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഈച്ചപ്പൻ കാറിലേക്ക് കയറി. അയാൾ മൃദുത്വമുള്ള ഒരു ശബ്ദത്തിൽ പറഞ്ഞു, നമ്മളൊക്കെ ഒരുമിച്ച് കഴിഞ്ഞവരാ വളരെ കാലം. താനായതുകൊണ്ടാ കേട്ടോ ശിവരാമൻപിള്ളേ, വേറെ ആരെങ്കിലും ആയിരുന്നേല് ഇതിനോടകം വസ്തു ജപ്തി ചെയ്തെടുത്തേനെ. കടുവയുടെ മുഖം വിളറിയിരുന്നു. അയാൾ പറഞ്ഞു, 1 മാസം കൂടെ, അതിനോടകം 5000-6000 ഞാൻ തന്നേക്കാം ഇതിൻ്റെയൊക്കെ പേരിൽ. കാർ പെട്ടെന്നുണർന്ന് ഓടാൻ തുടങ്ങി. കടുവ ഞെട്ടിത്തെറിച്ച് വിയർപ്പോടെ ഭയത്തോടെ അതിനെ നോക്കി നിന്നു. എൻ്റെ ഉണ്ണി, ഗോപാലൻ്റെ ചായക്കടയിൽ 2 രൂപ, തയ്യക്കടയിൽ ഒരു ഉടുപ്പ് തയ്ച്ചതിന് 1 രൂപ, ബീഡി വാങ്ങിച്ച വകയിൽ രാഘവന് 70 പൈസ, പിന്നെ ടോർച്ച് ലൈറ്റ് ഇസ്മയിലിൻ്റെ കയ്യിൽ പണയത്തിലാണ്, അതെടുക്കണേൽ 1.5 രൂപ. അപ്പോഴാകെക്കൂടെ എത്ര വേണം? 5-6 രൂപ വേണം. എനിക്ക് ക്ലേശം തോന്നി. എവിടുന്നാ? അന്തോണി തന്നോട് തന്നെ ചോദിച്ചു. കിട്ടുന്നതെല്ലാം അപ്പോഴപ്പോഴ് കള്ളുഷാപ്പിയെ കൊണ്ടുകൊടു, ഞാൻ പറഞ്ഞു. എന്നിട്ട് രാവിലെ മുതൽ ഓരോരുത്തരായിട്ട്

0: എന്നെ അന്വേഷിച്ച് നടക്കട്ടെ, ഷാപ്പിലും കുറച്ച് കൊടുക്കാനുണ്ട്. എത്ര? പൊട്ടിക്കരയുന്നത് പോലെ അവൻ പറഞ്ഞു. 3.5 രൂപയുണ്ട്. ആ ചെല്ലപ്പന്റെ ചെരുപ്പ് കൂലിയെങ്കിലും കൊടുത്തൊഴിക്കേ. നാണക്കേട്. അങ്ങനെ 1 രൂപയിൽ താഴെ വേറെയും കൊടുക്കാനുണ്ട്. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മുട്ടുമടക്കി അസഹ്യമായ കോപത്തോടെ അവനെ തൊഴിച്ചു. അല്പം കഴിഞ്ഞ് വടക്കു കിഴക്കേ ചെരുവിൽ ഒരു നക്ഷത്രം ഇഴഞ്ഞു തുടങ്ങിയപ്പോൾ അവൻ കരയുന്നത് കേട്ടു. ഞാൻ അത്ര ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നിയിട്ടാവണം അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ ചാവും. ഈയിടെയായി പലപ്പോഴും കേൾക്കാറുള്ളതുകൊണ്ട് ഞാനതത്ര ഗൗരവത്തിലെടുത്തില്ല. എന്റെ അലംഭാവം അറിഞ്ഞപ്പോൾ അവൻ ആവർത്തിച്ചു, കൂടിയ 2 ദിവസവും കൂടെ, പിന്നെ നീ എൻ്റെ ശവം കണ്ടാൽ മതി. എങ്ങനെയാ ചാവാൻ പോകുന്നത്? ഞാൻ തിരക്കി. വിഷം കുടിക്കും, അവൻ പറഞ്ഞു. പോഴത്തരം പറയാതെടാ, എൻട്രിയും കഴിക്കും, അവൻ പ്രഖ്യാപിച്ചു. പെട്ടെന്ന് ഞാൻ മിണ്ടാതെയായി. മരിക്കുന്നതിനെപ്പറ്റി അവൻ കാര്യമായി ആലോചിച്ചിരിക്കുന്നു, എന്ത് വിഷം കഴിക്കണം എന്നുകൂടി തീരുമാനിച്ചുറച്ചിരിക്കുന്നു. കടം ഒരു നാണം കെട്ട ഇടപാടാണെന്ന് എനിക്ക് തോന്നി. റോഡേ നടക്കാൻ പോലും സാധിക്കുകയില്ല. വെളുപ്പിന് പതിവിലും നേരത്തെ അന്തോണി ഉണരുന്നതും മുറ്റമടിക്കുന്നതും കേട്ടു. പരപരാ വെളുക്കുന്നതിന് മുൻപ് അവൻ എന്നെ തട്ടിയുണർത്തി പറഞ്ഞു, ഞാൻ മുണ്ടകത്തിൽ പോവുക, വൈകുന്നേരമേ വരത്തുള്ളൂ. ഞാനൊന്നും മിണ്ടിയില്ല. കൊച്ചമ്മയോ കടുവയോ അറിയാതിരിക്കില്ല, വരുമ്പോൾ അവന് തല്ലു കിട്ടിയെന്നും വരും. അത് സാരമില്ല, മുണ്ടകത്തിൽ വെള്ളം വറ്റിക്കുന്ന സമയമാണ്. ചക്രം ചവിട്ടിക്കൊടുത്ത നല്ല കൂലി കിട്ടും, അതുകൊണ്ട് പകുതി കടം തീർത്തുവിടാം. നല്ല ബുദ്ധി. കൊച്ചമ്മ കഞ്ഞി വിളമ്പി വയ്ക്കുമ്പോൾ അവൻ എന്തു ചെയ്യുമെന്ന് തിരക്കി. ഞാൻ ആ എന്ന് പറഞ്ഞു. അവർ അവനെ കുറേ ചീത്ത പറഞ്ഞു. മനുഷ്യൻ കാളകളേക്കാ കഷ്ടമായിപ്പോയാൽ എന്തോ ചെയ്യും? അവർ ചോദിച്ചു. ഉച്ചയ്ക്ക് ശേഷം ആരോ 2 പേർ കടുവയെ കാണാൻ വന്നു. അവർ താഴ്ന്ന സ്വരത്തിൽ വളരെയധികം സംസാരിച്ചു. അതിഥികൾ പോയി കഴിഞ്ഞപ്പോൾ കടുവയുടെ മുഖം തലേനാളത്തെപ്പോലെ വിളറി വെളുത്തിരുന്നു. കൊച്ചമ്മ കരയുന്നത് കേട്ടു. ഞാൻ അടുത്ത മുറിയിൽ ചെന്നു നിന്ന് ചെവിയോർത്തു. കുടുക്കി, എഴുതി വിറ്റ് കുടുക്കി, എല്ലാം കൂടെ വല്ലോരും വന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോട്ടെ. കൊച്ചമ്മ പറഞ്ഞു, ഞാനും പ്രായമായ 3 പിള്ളേരും കൂടെ റോഡിലിറങ്ങാം. കടുവ പറഞ്ഞു, നീയൊന്ന് അടങ്ങ് നാരായണി, ഞാൻ എല്ലാറ്റിനും വഴി കണ്ടിട്ടുണ്ട്. എന്തോന്ന് വഴിയാ? കൊച്ചമ്മ ചോദിച്ചു. ഒരെണ്ണത്തിനെയെ കെട്ടിച്ചായച്ചുള്ളൂ, അപ്പോഴേക്ക് ഉള്ളത് മുച്ചൂടും കടത്തിലായി. ഇനി നിൽക്കുന്ന മല പോലെ 3 എണ്ണം. നിങ്ങളിത് എന്തോന്ന് കണ്ടാ ഇങ്ങനെ കുടിച്ച് നശിപ്പിക്കുന്നത്? ഞാൻ ജനാലയുടെ വിടവിലൂടെ ഒളിഞ്ഞു നോക്കി. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ കടുവ നഖവും ചെത്തിയിരിക്കുന്നു. രാത്രിയിൽ കള്ളിന്റെ മണവും പരത്തി അന്തോണി മടങ്ങി വന്നു. കാശ് വല്ലതും കിട്ടിയോടാ? ഞാൻ തിരക്കി. അവനൊന്നും പറയാതെ മുട്ടും കെട്ടിയിരുന്ന് കരഞ്ഞു. ഷാപ്പിലെ കടമെങ്കിലും തീർത്തോടാ? ഞാൻ ചോദിച്ചു. ഇന്ന് കിട്ടിയത് മുഴുവൻ അവിടെ കൊടുത്തു, എന്നിട്ടും 1-2 രൂപ കടം പറയേണ്ടി വന്നു. ഞാൻ വഴക്ക് പറഞ്ഞില്ല. വെളുപ്പിന് അവൻ മുറ്റമടിക്കാൻ പോയപ്പോൾ ഞാൻ വിഷം കണ്ടു. അവന്റെ തലയിണയുടെ ചുവട്ടിൽ അവൺസ് കുപ്പി നിറയെ. എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് കിടന്നു. അവനെന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പു തോന്നിയിരുന്നു. കുറെ കൂടി പുലർന്നപ്പോൾ വീട്ടിനുള്ളിൽ നിന്നും ഉച്ചത്തിൽ നിലവിളി ഉയർന്നു. ഓടിച്ചെന്നപ്പോൾ നീലനിറമോടിയ ശരീരം, പിളർന്ന വായി, ബീഭത്സമായി തുറിച്ചു കൂടിയ കണ്ണുകൾ, മുറിയിൽ നിന്നും പുറത്തേക്ക് വീശിയ കാറ്റിൽ എൻട്രിയിന്റെ ദുർഗന്ധം. 10 മണിയോടെ പോലീസ് വന്നു, കടക്കാർ വന്നു. നിലവിളി പതുക്കെ നേർത്തില്ലാതെയായി. കൊച്ചമ്മ കിണറ്റിൻകരയിൽ ചെന്നു നിന്ന് മുഖം കഴുകുന്നതും ചുവന്നു വീർത്ത കണ്ണുകൾ ഒരു കോടി തോർത്തുകൊണ്ട് തുടച്ചു നടന്നു പോകുന്നതും കണ്ടു. അവരുടെ നേരെ നിസ്സഹായരായി കോപവും അമർഷവും കടിച്ചൊതുക്കി കടക്കാർ നോക്കി നിൽക്കുന്നത് ഞാനും അന്തോണിയും കണ്ടു. കടക്കാരുടെ മുഖത്തും വാക്കുകളിലും ചതിവു പറ്റിയതിൻ്റെ ചളിയും ജാളിതയും പുരണ്ടിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശവം കൊണ്ടുപോയതോടെ വീട് സാധാരണ മട്ടിലായി. ദുഃഖത്തേക്കാളധികം ആശ്വാസം കണ്ടു. എനിക്കാദ്യമായി കടുവയോട് ബഹുമാനം തോന്നി. മിടുക്കൻ, ഉള്ള കാലം അത്രയും സുഖിച്ചു. ഭാര്യയ്ക്കും മക്കൾക്കും ഒരുപദ്രവമായതുമില്ല. ദുഃഖത്തിൻ്റെ മഞ്ഞ് പെട്ടെന്നകന്നു. 2 ദിവസം കഴിഞ്ഞതോടെ അങ്ങനെയൊരു സംഭവമേ അവിടെ നടന്നിട്ടില്ലെന്ന മട്ടായി. ഇടയ്ക്കിടെ വിയർത്തു ക്ഷീണിച്ച കടക്കാർ പാഞ്ഞുവന്ന് വിവരങ്ങളെല്ലാം തിരക്കി. താഴ്ന്ന സ്വരത്തിൽ കുശുകുശുത്ത് മടങ്ങിപ്പോയി. എന്റെ ചിന്തകൾ മുഴുവൻ അന്തോണിയുടെ മരണത്തെക്കുറിച്ചായിരുന്നു. അവൻ ഇതെല്ലാം കണ്ടിരിക്കുന്നു. വല്ലാത്ത ഒരു തരം ഉത്കണ്ഠയും പരിഭ്രമവും എന്റെ ഉറക്കം കെടുത്തി. 3-ാം ദിവസം ഉച്ചയ്ക്ക് എള്ളിൻ പാടങ്ങളുടെ കരയിൽ ആടുകളെ അഴിച്ചുവിട്ട് കിടക്കുമ്പോൾ ഭയത്തോടെ ഞാൻ അന്വേഷിച്ചു, ഇനി നീ ചാകുന്നത് എപ്പോഴാടാ? ഞാൻ ചത്തിട്ട് ആർക്ക് എന്ത് കിട്ടാൻ? അവൻ ദുഃഖത്തോടെ പറഞ്ഞു, ഭാര്യയും മക്കളും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് ചത്തുകളയായിരുന്നു. ഇപ്പോൾ ഇവൻ ചത്താൽ കടക്കാരുടെ മുഖത്തെ പരിഭ്രാന്തി കണ്ട് ഉള്ളിൽ ചിരിക്കാൻ ആളില്ല. അവൻ്റെ മരണം കൊണ്ട് ആർക്കും ആശ്വാസമുണ്ടാകുന്നില്ല. ചത്തൊഴിഞ്ഞു കൊടുത്താൽ കൂടി ആർക്കും അവനോട് കൃതജ്ഞത തോന്നുകയില്ല. പിന്നെന്തിനു വെറുതെ? എനിക്ക് കടുവയേക്കാൾ അന്തോണിയോട് മതിപ്പ് തോന്നി.
1: സ്വാതന്ത്ര്യസമരം പി പത്മരാജന്റെ കഥയാണ് കേട്ടത്. അവതരിപ്പിച്ചത് മെജോ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
2: നാളെ രാവിലെ 7:30

0: 5:00 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
1: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. പ്രായോജകർ
2: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
3: ആകാശവാണി തൃശൂർ.
4: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
5: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
6: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
5: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
6: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
7: ഫോൺ 7025131199.
8: ആരോഗ്യക്കുറിപ്പുകൾ. അലർജി, ആസ്ത്മ രോഗങ്ങൾക്ക് ഹോമിയോ ചികിത്സ. തൃശൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ അലർജി ആസ്ത്മ വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ ആന്റണി സംസാരിക്കുന്നു.
9: നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനത്തിന് സംഭവിക്കുന്ന ചെറിയ വ്യതിയാനങ്ങളാണ് അലർജിക്ക് കാരണമാകുന്നത്. അലർജി പ്രധാനമായും ബാധിക്കുന്ന ശരീരത്തിലെ 3 അവയവങ്ങളാണ് ത്വക്ക്, മൂക്ക്, ശ്വാസകോശം എന്നിവ. അലർജിക് റൈനോ കൺജങ്ക്റ്റിവൈറ്റിസ്, അലർജിക് ബ്രോങ്കൈറ്റിസ്, ആസ്മ, എക്സിമ, കോൺടാക്ട് ഡെർമറ്റൈറ്റിസ്, അർട്ടിക്കേരിയ, ഫുഡ് അലർജി, അനഫൈലാക്സിസ് ഇവയെല്ലാമാണ് സാധാരണയായി കണ്ടുവരുന്ന അലർജിക് റിയാക്ഷൻസ്. ഏകദേശം 20% മുതൽ 30% വരെ ആളുകൾ അലർജി കൊണ്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അലർജി ലക്ഷണങ്ങൾ ഉള്ളവരിൽ 15% പേർക്ക് ആസ്മ വരുന്നതായും കണ്ടുവരുന്നു. 2025 100 മില്യണിലധികം ആസ്മ രോഗികൾ ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിൽ ഇന്ത്യയിൽ നിലവിൽ 38 മില്യണിലധികം ജനങ്ങൾ ആസ്മയുമായി ജീവിക്കുന്നു. ശ്വാസകോശ ഭിത്തികൾ അവയ്ക്ക് സ്വീകാര്യമല്ലാത്ത ഏതെങ്കിലും വസ്തുവിനോട് അമിതമായി പ്രതികരിക്കുന്ന അവസ്ഥയാണ് ആസ്മ. പ്രധാനമായും 5 തരത്തിലുള്ള ആസ്മയാണ് കണ്ടുവരുന്നത്. അതിൽ ഒന്നാമത്തേതാണ് അലർജിക് ആസ്മ. ചെറിയ പ്രായത്തിൽ തന്നെ ആരംഭിക്കുന്ന ഇത്തരം ആസ്മ പാരമ്പര്യ സ്വഭാവവും കാണിക്കുന്നു. അലർജി മൂലമുള്ള ത്വക്കു രോഗങ്ങളും ഇതോടൊപ്പം കണ്ടുവരുന്നു. രണ്ടാമത്തേതായി പറയുന്നതാണ് ഇൻട്രിൻസിക് ആസ്മ. ശരീരത്തിന് പുറമേ നിന്നുള്ള ഘടകങ്ങളെ ആശ്രയിച്ചല്ലാതെ മുതിർന്നവരിൽ ആരംഭിക്കുന്ന തരം ആസ്മയാണിത്. ഇത്തരക്കാരിൽ വസ്തുക്കളോടുള്ള അലർജി, പാരമ്പര്യ സ്വഭാവം ഇവ രണ്ടും കാണാറില്ല. മൂന്നാമത്തേതായി പറയുന്നതാണ് സീസണൽ ആസ്മ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം ഇത്തരം ആസ്മ വർദ്ധിക്കുന്നു. പ്രധാനമായും മഞ്ഞുകാലം, മഴക്കാലം എന്നിവ രോഗം വർദ്ധിക്കുന്നതിന് ഇടയാക്കും. നാലാമത്തേതായി പറയുന്നതാണ് COPD റിലേറ്റഡ് ആസ്മ. കഠിനവും സ്ഥിരവുമായ ചുമയാണ് പ്രധാന ലക്ഷണം. ഇത്തരത്തിലുള്ള ആസ്മ പകൽ, രാത്രി സമയങ്ങളിൽ സംഭവിക്കാം. അഞ്ചാമത്തേതായി പറയുന്നതാണ് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ. വ്യായാമം ചെയ്തതിനു ശേഷം 5 മുതൽ 10 മിനിറ്റ് വരെ കഴിഞ്ഞോ ഇത്തരം രോഗലക്ഷണങ്ങൾ സംഭവിക്കാം. സാധാരണയായി വീടിനകത്തെ പൊടി, പഴയ തുണി, കിടക്ക, പുസ്തകങ്ങൾ മുതലായവരുണ്ടാകുന്ന പൊടിയും പൂപ്പലും, തണുപ്പ്, ഈർപ്പം, അന്തരീക്ഷ മലിനീകരണം, സിഗരറ്റ് ബീഡി എന്നിവയുടെ പുക, പൂമ്പൊടികൾ, മൃഗങ്ങളുടെ രോമം, പക്ഷികളുടെ തൂവൽ, പെർഫ്യൂം, പെയിന്റ് എന്നിവയുടെ രൂക്ഷഗന്ധങ്ങൾ, കാലാവസ്ഥാ മാറ്റം എന്നിവയാണ് പ്രധാനമായും അലർജിക്ക് കാരണമാകുന്നത്. ഞണ്ട്, ചെമ്മീൻ, പഴങ്ങൾ, നിലക്കടല, ഗോതമ്പ്, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ, ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ് എന്നിവയും ചിലരിൽ അലർജി ഉളവാക്കുന്നു. തുടക്കത്തിൽ വിട്ടുമാറാത്ത തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ട, ചെവി ചൊറിച്ചിൽ, കണ്ണു ചൊറിച്ചിലും ചുവപ്പും എന്നിവ കണ്ടുവരുന്നു. വിട്ടുമാറാത്ത ചുമ, പ്രത്യേകിച്ചും രാത്രിയിൽ, നെഞ്ചു വലിഞ്ഞു മുറുകൽ, ശ്വാസതടസ്സം, ഇളകി വരാൻ ബുദ്ധിമുട്ടുള്ള തരം കഫക്കെട്ട്, ശ്വസിക്കുമ്പോൾ ചൂളം വിളി ശബ്ദം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. ശ്വസനത്തിന്റെ തോത്, നാഡിമിടിപ്പ് എന്നിവ വർദ്ധിക്കുക, നെഞ്ച് കുഴിയുക തുടങ്ങിയ രോഗലക്ഷണങ്ങൾ രോഗം അധികരിക്കുമ്പോൾ കാണാറുണ്ട്. ഫുഡ് അലർജി ഉള്ളവരിൽ ശരീരത്തിൽ ചുവന്നു തടിച്ച പാടുകളും ചൊറിച്ചിലും കണ്ടുവരുന്നു. അലർജി ഉള്ളതായി സംശയിക്കുന്നവരിൽ രക്തപരിശോധന നടത്തി ഇസ്നോഫിൽ കൗണ്ട്, ആബ്സലൂട്ട് ഇസ്നോഫിൽ കൗണ്ട്, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്നിവയുടെ അളവ് നോക്കുന്നു. സ്കിൻ പ്രിക് ടെസ്റ്റിലൂടെ വിവിധ തരം അലർജികൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. ആസ്മ രോഗമുള്ളവരിൽ ചെസ്റ്റ് എക്സ്റേയും പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റും നടത്തി രോഗത്തിന്റെ തീവ്രത നിർണ്ണയിക്കാവുന്നതാണ്. നിങ്ങളിൽ ഏത് അലർജി മൂലമാണ് ആസ്മ ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അത്തരം അവസ്ഥകൾ ഒഴിവാക്കേണ്ടത് സുപ്രധാനമാണ്. വീട് വൃത്തിയാക്കുമ്പോൾ തുണിയോ മാസ്കോ ഉപയോഗിക്കുക. തണുപ്പിച്ച പാനീയങ്ങളും ഭക്ഷണങ്ങളും കഴിവതും ഒഴിവാക്കുക. വളർത്തുമൃഗങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. കിടപ്പുമുറി വൃത്തിയായി സൂക്ഷിക്കുക. പുകവലി പൂർണ്ണമായും ഒഴിവാക്കുക. അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഭക്ഷണത്തിൽ പ്രധാനമായും വിറ്റമിൻ സി കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. യോഗ അഭ്യസിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആസ്മയുടെ തോതും തീവ്രതയും കുറയ്ക്കുന്നതിനും സാധിക്കുന്നു. അലർജി ഉണ്ടാക്കുന്ന ഒരേ വസ്തുക്കൾ തന്നെ പല രോഗികളിലും പല രീതിയിലാണ് പ്രതികരണം ഉണ്ടാക്കുന്നത്. ഉദാഹരണമായി ഒരാൾക്ക് പൊടിമൂലം തുമ്മൽ

0: ും മൂക്കൊലിപ്പും അനുഭവപ്പെടുമ്പോൾ മറ്റൊരാൾക്ക് ശരീരത്തിൽ ചൊറിച്ചിലായി അനുഭവപ്പെടാം. അതിനാൽ ഹോമിയോപ്പതിയിൽ ഓരോ വ്യക്തിക്കും അനുയോജ്യമായ, അതായത് അവരുടെ ശാരീരിക മാനസിക നിലകളെ പരിഗണിച്ചുകൊണ്ടാണ് മരുന്നുകൾ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രോഗിക്കുള്ള മരുന്നായിരിക്കില്ല മറ്റൊരു രോഗിക്ക്. ആരംഭത്തിൽ തന്നെ ഹോമിയോപ്പതി ചികിത്സ സ്വീകരിച്ചാൽ രോഗം വളരെ ഫലപ്രദമായി നിയന്ത്രിക്കുവാൻ സാധിക്കും. ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ അലർജി ഉളവാക്കുന്ന സാഹചര്യങ്ങളോടുള്ള അമിത പ്രതികരണം കുറയുന്നതായും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതായും കണ്ടുവരുന്നു.
1: അലർജി ആസ്മ രോഗങ്ങൾക്ക് ഹോമിയോ ചികിത്സ. തൃശൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ അലർജി ആസ്മ വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ ആന്റണി സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
1: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ഈ പരിപാടി നിങ്ങൾക്കായി

0: രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതായും കണ്ടുവരുന്നു.
1: അലർജി ആസ്മ രോഗങ്ങൾക്ക് ഹോമിയോ ചികിത്സ. തൃശൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ അലർജി ആസ്മ വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ ആന്റണി സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
1: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
3: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. www.accountantsacademy.in.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: ആകാശവാണി തൃശൂർ.
9: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം. പ്രായോജകർ
10: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
11: ഐ കെയർ യു കാൻ ട്രസ്റ്റ്.
10: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ.
11: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
10: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
11: മെഡിസപ് ആനുകൂല്യങ്ങൾ.
10: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
11: ഫോൺ 8078788881.
8: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം: കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമാണ് കാനിംഗ് പ്രഭു. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം: കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമാണ് കാനിംഗ് പ്രഭു. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. ഇനി ഇന്നത്തെ ചിന്താവിഷയം: സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക, ചിന്തിക്കുന്നതിന് മുമ്പ് വായിക്കുക. ഫ്രാം ലെബോവിറ്റ്സ്. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക, ചിന്തിക്കുന്നതിന് മുമ്പ് വായിക്കുക. ഫ്രാൻ ലെബോവിറ്റ്സ്.
9: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ
10: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
11: ഐ കെയർ യു കാൻ ട്രസ്റ്റ്.
12: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
13: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
14: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
7: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
15: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7:00.
16: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒപ്താൻമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
8: ആകാശവാണി തൃശൂർ. ഇനി 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ
17: നമസ്കാർ. ആകാശവാണി സേ സമാചാർ പ്രഭാത് കെ സാഥ് മേ മുകേഷ് കുമാർ ബൽ. മുഖ്യ സമാചാർ: പശ്ചിമ ബംഗാൾ ഓർ അസം മേ ഭാജപ സർക്കാർ ബനാനെ കെ ലിയേ തയ്യാർ. പുദുച്ചേരി മേ രാഷ്ട്രീയ ജനതാന്ത്രിക് ഗഠബന്ധൻ ബർക്കരാർ. കേരളം മേ കോൺഗ്രസ് കെ നേതൃത്വ വാലേ യു ഡി എഫ് ഗഠബന്ധൻ കി ജീത്. തമിഴ്നാട് മേ ടി വി കെ 108 സീറ്റ് കെ സാഥ് സബ്സേ ബഡി പാർട്ടി ബൻകർ ഉഭരി. രാജ്യ മേ കിസി കോ ബഹുമത് നഹി. പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നെ കഹാ, ലോഗോ നെ പ്രദർശൻ കി രാജനീതി പർ ഭരോസ ജതായ. ഈരാൻ കെ ഡ്രോൺ ഹംലേ മേ സംയുക്ത അറബ് അമീരാത് മേ 3 ഭാരതീയ നാഗരിക് ഘായൽ. ഓർ ഐ പി

0: നേത്രരോഗ ചികിത്സകയായ ഡോക്ടർ മീനു ദത്തുമായി വൈ എസ് പൗർണമി സംസാരിക്കുന്നു. ഇതിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: പണ്ടൊക്കെ വാർദ്ധക്യത്തിൽ എത്തുന്നവരെ ബാധിക്കുന്ന ഒരു രോഗം എന്ന നിലയിലാണ് പ്രമേഹത്തെ കണ്ടിരുന്നത്. ഇന്ന് മധ്യവയസ്സിലുമല്ല അതിനും താഴെയുള്ളവർ വരെ പ്രമേഹ രോഗബാധിതരാവുന്ന അവസ്ഥ. പ്രമേഹം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും എന്ന പോലെ കണ്ണുകളെയും വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് പ്രമേഹവും കണ്ണുകളുടെ ആരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി ഡോക്ടർ മീനു ദത്ത് നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം മാം.
2: നമസ്കാരം.
1: വളരെയധികം വേഗത്തിൽ പ്രമേഹം ആളുകളിൽ പടരുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നത്. അനിയന്ത്രിതമായ രീതിയിലേക്ക് പ്രമേഹം വർദ്ധിക്കുന്നതുകൊണ്ട് മറ്റ് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പ്രമേഹത്തെ കുറേയധികം ചർച്ചകൾ നടക്കുന്നുമുണ്ട്. അപ്പോൾ കണ്ണുകളുടെ ആരോഗ്യം പ്രമേഹവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു?
2: ഈ പ്രമേഹം എന്നുള്ളൊരു അസുഖം ശരിക്കും എന്താണെന്ന് പലർക്കും അറിയില്ല. നമ്മൾ ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ, നമ്മൾ രക്തം പരിശോധിക്കുമ്പോൾ ഷുഗറിൻ്റെ ലെവൽ കൂടി നിൽക്കുന്നു, ഇത് മാത്രമേ നമുക്ക് ധാരണയുള്ളൂ. പക്ഷേ ഇത് കൊണ്ട് എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതെന്ന് പലർക്കും അറിയില്ല. ഇപ്പോൾ പ്രമേഹ രോഗികൾക്ക് തന്നെ അതിനെപ്പറ്റി അറിയില്ല, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ചോദിച്ച ചോദ്യം കണ്ണും പ്രമേഹവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ളത്, അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ പ്രമേഹത്തിൻ്റെ പാത്തോഫിസിയോളജി, അത് എന്താണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് എന്നുള്ളത് അറിയണം. അതെന്താണെന്ന് വെച്ചാൽ, പ്രമേഹം ബാധിക്കുന്നത് ചെറിയ രക്തക്കോലുകളെയാണ്, കാപ്പിലറീസ് ആവും. അതായത് നമ്മുടെ രക്തധമനികളാണല്ലോ എല്ലാവിടെയും നമുക്ക് പോഷകം എത്തിക്കുന്നത്. അപ്പോൾ ഈ കുഴലുകളുടെ ഭിത്തി, അതിൽ ചെറിയ ചെറിയ ഇറോഷൻസ് ലൈനിങ് ആ ഭിത്തിനെ ഡാമേജാണ് ചെയ്യുന്നത്. ഏത് ബ്ലഡ് ഷുഗർ ലെവൽ കൂടുമ്പോൾ, ഷുഗറിൻ്റെ അളവ് രക്തത്തിൽ കൂടുമ്പോൾ ഈ ലൈനിങ്ങിനെ ഡാമേജ് ചെയ്യും. ലൈനിങ്ങിനെ ഡാമേജ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, നമുക്ക് അറിയാം, നമ്മളൊരു പൈപ്പ്, നമ്മൾ വീട്ടിൽ പോകുന്ന ഒരു പൈപ്പ്, പൈപ്പ് ഈ കോളിൻ്റെ ഭിത്തി അതിൻ്റെ വാള് ഡാമേജ് ആയാൽ എന്തുണ്ടാവും, ചോരും. അപ്പം നമ്മൾ വെള്ളം എത്തേണ്ട സ്ഥലത്ത് എത്താണ്ട് വഴിയിൽ മുഴുവൻ ചോർച്ച വീഴും. അതാണ് ശരിക്കും ഒരു പ്രമേഹത്തിൻ്റെ പാത്തോഫിസിയോളജി. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കണ്ണ് എന്നുള്ളൊരു ഓർഗനിൽ ഏറ്റവും പിന്നിൽ, നമ്മുടെ ഒരു ബോള് പോലെയാണല്ലോ കണ്ണ്, ഏറ്റവും പിന്നിലുള്ള ലെയറാണ് റെറ്റിന. ഈ റെറ്റിനയാണ് നേർവ് ടിഷ്യു, നമ്മുടെ കണ്ണിലെ ഈ ലൈറ്റ് റേസൊക്കെ ആകിരണം ചെയ്ത് അതിനെ നേർവ് ഇമ്പൾസാക്കി മാറ്റി നമ്മളെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന തുടക്കത്തിലുള്ള ധമനിയാണ് റെറ്റിന. ഈ റെറ്റിനയിൽ ചെറിയ ചെറിയ ചെറിയ രക്തക്കോലുകളുണ്ട്, വളരെയധികം ചെറിയ രക്തക്കോലുകളുണ്ട്. അതാണ് റെറ്റിനയെ ഹെൽത്തി ആയിട്ട് ഇരുത്തുന്നത്, ആരോഗ്യകരമായി ഇരുത്തുന്നത്. ഈ രക്തക്കോലുകളിലൊക്കെ ഓട്ട വന്ന നല്ല സ്ഥിതി നമുക്കറിയാമല്ലോ എന്തുണ്ടാവുക, എല്ലാ അവിടേക്കും ഈ ഒരു ഫ്ലോറാണ് റെറ്റിനാച്ചാൽ നിറച്ച് രക്തം അതിലേക്ക് ഇങ്ങനെ ചൊഴിഞ്ഞു പോവും. നമുക്കറിയാം ഒരു മൈക്രോചിപ്പൊക്കെ വെള്ളത്തിൽ വീണാൽ ഡാമേജ് ആവുമല്ലോ, അതേപോലത്തെ ഒരു മൈക്രോചിപ്പാണ് നമ്മുടെ റെറ്റിന, അത് ഫുൾ ഡാമേജ് ആകുന്നതാണ്. അങ്ങനെയാണ് പ്രമേഹം റെറ്റിനെ ബാധിക്കുന്നത്. ആക്ച്വലി റെറ്റിന എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് കണ്ണിക്കൂടെ കാണാൻ പറ്റും. ഡോക്ടേഴ്സിന് ഒഫ്താമോളജിസ്റ്റിന് ഉള്ളിക്കൂടെ ഒരു ഡിവൈസ് ഉണ്ട്, അത് വെച്ച് നോക്കിയാൽ കണ്ണിനുള്ളത് റെറ്റിനെ കാണാൻ പറ്റും. ഈ കണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കണ്ണ് മാത്രമാണ് നമ്മുടെ രക്തക്കോളുകൾക്ക് നേരിട്ട് കാണാനുള്ള ഒരു സ്ഥലം, ബാക്കി ഒരു സ്ഥലത്ത് നമുക്ക് പൊളിച്ച് നോക്കാതെ കാണില്ല. ഇത് നമുക്ക് നേരിട്ട് കാണാം രക്തക്കോലുകൾ. അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു പ്രമേഹം ബാധിച്ചൊരു രോഗി, കുറേ നാളുകളായിട്ട് കൺട്രോളിൽ അല്ലാണ്ട് പോണ രോഗിയുടെ റെറ്റിന നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ രക്തക്കോലുകളുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണ്, ലീക്ക് ഉണ്ടോ, അതിൽ നിന്ന് ചെറിയ ചെറിയ പൊടിഞ്ഞു പൊടിഞ്ഞ് കിടക്കുന്നുണ്ടോ, നീർക്കെട്ട് ഉണ്ടോ, അതൊക്കെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ അതാണ് ഈ കണ്ണും പ്രമേഹവും തമ്മിലുള്ള ബന്ധം. പക്ഷേ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കണ്ണ് മാത്രമല്ല, ഈ കണ്ണിൻ്റെ രക്തക്കോലുകൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദേഹം മുഴുവനും ബാധിച്ചിട്ടുണ്ടാവും, കണ്ണിൽ മാത്രമാണ് നമുക്കത് കാണാൻ പറ്റുന്നത്.
1: ചുരുക്കി പറഞ്ഞാൽ എവിടെയൊക്കെ രക്തം ശരീരത്തിൽ എത്തുന്നുണ്ടോ അവിടെയൊക്കെ ഈ പ്രമേഹം
2: അതെ
1: ബാധിക്കുന്നു. അപ്പോൾ കണ്ണുകളിലാകുമ്പോൾ അത് നമുക്ക് കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക്, ഇപ്പോൾ പ്രമേഹ രോഗബാധിതനായ ഒരാൾക്ക് കണ്ണുകളെ പ്രമേഹം ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ എങ്ങനെയാണ് പറ്റുക?
2: ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കൊരു പ്രോട്ടോകോളൊക്കെ ഉണ്ട്, ഈ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾസ് ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രമേഹം വരുന്ന രോഗി ആദ്യമായിട്ട് സമീപിക്കുക ജനറൽ ഫിസിഷ്യനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ജനറൽ മെഡിസിനെ ആയിരിക്കും സമീപിക്കുക. അപ്പോൾ അവർ ആണിത് പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് കണ്ണ് ആണ്, നമ്മൾ കണ്ണിൽ കൂടെ നോക്കിയാലാണ് നമ്മുടെ രക്തക്കോളിൻ്റെ സ്റ്റാറ്റസ് നമുക്കറിയാൻ പറ്റുള്ളൂ. മറ്റത് നമുക്ക് ബ്ലഡിൽ നോക്കിയാൽ രക്തത്തിലെ അളവ് മാത്രമേ അറിയുള്ളൂ. ഇതിൽ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയണത് ശരിക്കും പറഞ്ഞാൽ

0: ഒന്ന് കണ്ണ് നോക്കണം. പിന്നെ നമ്മൾ വേറൊരു ഇത് നോക്കുന്നത് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. കാരണം കിഡ്നിയുടെ ചെറിയ രക്തക്കോളുകളെയും ബാധിക്കും. അപ്പം ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ രക്തക്കോളിൻ്റെ സ്റ്റാറ്റസ്, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുക. ഈ പ്രോട്ടോക്കോൾ പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പ്രമേഹം ഡയഗ്നോസ് ചെയ്തു. അപ്പം നമുക്ക് പ്രമേഹം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഒരു കണ്ണ് ഡോക്ടറെ കണ്ടിരിക്കേണ്ടതാണ്. കാരണം അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം നോക്കിയാൽ നമ്മൾ പണ്ട് തൊട്ടേ നമുക്ക് പ്രമേഹം ഉണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഡാമേജസ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം, ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത ഒരാൾ വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നിറച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതി ചേഞ്ചസ് കണ്ണിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം പല കൊല്ലങ്ങളായിട്ട് അയാൾ അറിയാതെ തന്നെ പ്രമേഹം ഉണ്ടായിരുന്നുണ്ടാവും, അത് ബാധിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പ്രോട്ടോക്കോൾ പ്രകാരം നമ്മൾ എപ്പോഴാണോ ഡയഗ്നോസ്ഡ് ആവുന്നത്, അപ്പോൾ തന്നെ കണ്ണ് വിശദമായി മരുന്നൊഴിച്ച് ഞരമ്പ് മുഴുവൻ പരിശോധിക്കണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: കാഴ്ച.
2: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110087.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
4: ആര്യ ഐ കെയർ കാഴ്ച തുടരുന്നു.
5: ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു രീതി വെച്ച് പ്രമേഹം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു, ഒരു ഡോക്ടറെ കണ്ടു, അതൊരു പക്ഷെ ഡയബറ്റോളജിസ്റ്റ് ആവണമെന്ന് തന്നെയില്ല, ജനറൽ ഡോക്ടറാവാം, ഒരു മരുന്ന് കഴിച്ചു തുടങ്ങി. കൃത്യമായ ഇടവേളകളിൽ ഒരു ചെക്കപ്പ് നടത്തുകയോ ഒന്നും ചെയ്യാതെ ഈ മരുന്ന് കഴിക്കുന്ന പ്രവണത പലപ്പോഴും ആളുകളിൽ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു കണ്ണ് ഡോക്ടറെ കാണുക എന്നത് അപ്പോൾ അവരെ ചിന്തിക്കുന്നത് പോലും ഉണ്ടാകില്ല. ഇങ്ങനെ കൃത്യമായ ഒരു മാനദണ്ഡ പ്രകാരം വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആറുമാസത്തിലൊരിക്കലോ കണ്ണ് പരിശോധിക്കണം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് അവർക്ക് ചെയ്യേണ്ടി വരിക, അതേക്കുറിച്ചൊന്ന് പറയാമോ?
0: ഈ ടെസ്റ്റുകൾ സിമ്പിൾ ടെസ്റ്റുകളാണ്. ആക്ച്വലി വലിയൊരു സ്കാനിങ്ങിലേക്കൊന്നും തുടക്കത്തിൽ പോകേണ്ട ആവശ്യമില്ല. വന്നിരുന്ന് നമ്മൾ കാഴ്ച നോക്കുന്നു, പിന്നെ നമ്മൾ കണ്ണിൽ ഡൈലേറ്റിംഗ് ഡ്രോപ്സ്, നമ്മൾ ഡൈലേറ്റ് ചെയ്യാൻ നമ്മൾ കൃഷ്ണമണി ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പ്യൂപ്പിൾ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, നമ്മുടെ വിൻഡോ, അതൊന്ന് ഡൈലേറ്റ് ചെയ്യിച്ചാൽ നമുക്ക് ഫുള്ള് ഞരമ്പ് റെറ്റിന വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ മെഷീനിലിരുത്തിയിട്ട് തന്നെ നോക്കാൻ പറ്റും, അതിന് പ്രത്യേകം വേറെ സ്കാനൊന്നും ആവശ്യമില്ല. ഈ പരിശോധനയിൽ അത് വെറുതെ മരുന്ന് വെച്ച് നോക്കുക, ഒരു മണിക്കൂർ ഇരുന്ന് നോക്കേണ്ട ഒരു പരിശോധനയാണ്. അത് പരിശോധനയിൽ നമുക്കൊരു ഡൗട്ട് തോന്നുകയാണ്, ഇവിടെ ചെറിയ നീർക്കെട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ചെറിയ ബ്ലീഡിങ് പൊടി കാണുന്നുണ്ട് എന്ന് ഡോക്ടർക്ക് ഡൗട്ട് തോന്നിയാലാണ് നമ്മൾ സ്കാനിങ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്കാനിങ്ങും തന്നെയും ഒരു നമ്മൾ ഒ സി ടി എന്നാണ് അതിനെ പറയുക, ഒ സി ടി, ഒപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രാഫി എന്ന് പറഞ്ഞിട്ടൊരു സ്കാനാണ്. അതൊരു ലൈറ്റിന് കൊണ്ടുള്ള സ്കാൻ, നമ്മുടെ സി ടി സ്കാൻ എം ആർ ഐ പോലെയല്ല, ഒരു മിനിറ്റ് കൊണ്ട് കഴിയുന്ന ഒരു സ്കാനാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ ലെയറും, ഈ റെറ്റിനയ്ക്ക് 10 ലെയറുണ്ട്, ഈ 10 ലെയറിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ലെയറിൽ എവിടെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ, അല്ലെ ഏർലി സ്റ്റേജ്, അതായത് പുറത്ത് ഇല്ലെങ്കിൽ തന്നെ താഴത്തെ ലെയറിൽ ബാധിച്ചാൽ പോലും നമുക്കത് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നേരത്തെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഒരു സീരിയസ്നെസ്, അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമുക്കൊരു അവബോധം ഉണ്ടാവും, നമ്മൾ നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യണം, നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും.
5: ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ മാം, റെറ്റിനയാണ് ബാധിക്കുന്നത് പ്രമേഹം എന്ന അവസ്ഥ. കണ്ണിൻ്റെ രോഗങ്ങളായി നമ്മൾ പറയുന്ന എന്തൊക്കെ രോഗങ്ങളാണ് പ്രമേഹവുമായിട്ട് ഡയറക്റ്റായിട്ട് ലിങ്കുള്ളത്?
0: ഈ പ്രമേഹം കൊണ്ട് റെറ്റിനയാണല്ലോ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവം, ഞാൻ റെറ്റിന പറഞ്ഞത്. പക്ഷേ ഗ്ലോക്കോമ, കണ്ണിലെ പ്രഷർ കൂടാനുള്ള സാധ്യത ഡയബറ്റിക് രോഗികൾക്ക് വളരെയധികം കൂടുതലാണ്. പിന്നെ തിമിരം, തിമിരവും വേഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതായത് 30 വയസ്സ് 40 വയസ്സിലൊക്കെ തിമിരം കാണുന്നവർക്ക് നമ്മൾ പ്രമേഹം ചെക്ക് ചെയ്യിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ അറിയാതെ പോയ പ്രമേഹം കൊണ്ടായിരിക്കാം ഈ തിമിരം ഇത്രയും നേരത്തെ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ തിമിരം, ഗ്ലോക്കോമ, റെറ്റിനോപ്പതി ഇവയാണ് യൂഷ്വലി കണ്ണിൻ്റെ രോഗങ്ങളായിട്ട് വരുന്നത്.
5: ഇപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന രോഗം, അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് അറിയണമെന്നില്ല, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഞരമ്പുകളുടെ രക്തക്കോളുകളിൽ ലീക്ക് വന്നിട്ടാണ് ഇത് ഈ വരുന്നത്, ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി വരുന്നത്. ഇനി അതിൻ്റെ ചികിത്സ എങ്ങനെയാണെന്നുള്ളതാണ് ഒരു ഡൗട്ട്. പലർക്കും വളരെ തെറ്റായ ധാരണ എന്താണെന്ന് വെച്ചാൽ, ഇത് സാധാരണഗതിയിൽ മെഡിക്കൽ റെറ്റിന പേഴ്സണാണ് ഇത് ട്രീറ്റ് ചെയ്യുക, ചികിത്സിക്കുക. അവരുടെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ചെറിയ ചെറിയ ലീക്കുകൾ വരുമ്പോൾ പുതിയ രക്തക്കോളുകൾ ഉണ്ടാവാനുള്ള വാസ്കുലോജനിക് ഫാക്ടേഴ്സ് നമ്മുടെ കണ്ണിൽ ഡെവലപ്പ് ചെയ്ത് വരും. അങ്ങനെ ഒരു ഫാക്ടേഴ്സ്, എന്താ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് സാധനം വരും. അപ്പോൾ ഇതെന്തുണ്ടാക്കുകയെന്ന് വെച്ചാൽ, പുതിയ പുതിയ രക്തക്കോളുകൾ ഉണ്ടാക്കും കണ്ണിൽ. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ്, കാരണം അത് ബ്ലീഡിങ്ങിന് ഭയങ്കര പ്രോണാണ്, നല്ലോണം അത് പൊട്ടിയൊലിക്കും, കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവും, ഹെമറേജ് ആവും, കണ്ണിൻ്റെ ഉള്ളിൽ ആ ബോളിൽ മുഴുവൻ ബ്ലഡ് നിറയാനുള്ള സാധ്യത, അങ്ങനെ വളരെ ഡേഞ്ചറസ് ആസ്പെക്ട്സിലേക്ക് അത് പോവും. അപ്പൊ

0: ഇങ്ങനത്തെ പ്രവണതകൾ കാണിക്കുന്ന കണ്ണുകൾ കണ്ടുപിടിച്ചിട്ട് അവരതിൽ ഇഞ്ചെക്ഷൻസ് കൊടുക്കും. ആൻറ്റി വെജഫ് എന്നൊക്കെ പറയും. ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് തടയാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് ആണ് ഈ ആൻറ്റി വെജഫ് ഇഞ്ചെക്ഷൻസ്. പല തരത്തിലുണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെ സിവിയറിറ്റി അനുസരിച്ചാണ് വെറ്റിനറി ഡോക്ടർ അതിനുള്ള ഇഞ്ചെക്ഷൻസ് കൊടുക്കുക. പിന്നെ വേറെ ഉള്ളത് നമ്മൾ ഈ ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെയൊക്കെ ലേസർ വെച്ച് നമ്മൾ ഓട്ടടക്കിയില്ലേ, നമ്മൾ അടച്ചു വെക്കണ സാധനമില്ല, അതേപോലെ ലേസർ വെച്ച് ഓട്ടടക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ചികിത്സയുണ്ട്, അതിനെ PRP എന്ന് പറയും, റെറ്റിനൽ ലേസേഴ്സ്. അതൊരു മെഷീനിലിരുത്തി നമ്മൾ ഫോക്കസ് ചെയ്ത് പല ഭാഗങ്ങളായി ഓട്ടയുള്ള ഭാഗങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ലീക്ക് ഇങ്ങനെ അടയ്ക്കും. ഇപ്പം ലേസേഴ്സ് ഉണ്ട്, ഇപ്പം നേരത്തെ പറഞ്ഞ ആൻറ്റി വെജഫ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്. പിന്നെ കുറച്ചധികം വളരെയധികം പ്രോബ്ലം വന്നവർക്ക് ചിലപ്പം ഞരമ്പ് വലിഞ്ഞ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് സ്റ്റേജിലേക്ക് എത്താം. പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ട്, ഇതിന് കുറേ സ്റ്റേജസ് ഉണ്ട് ഈ റെറ്റിനോപ്പതിക്ക്. അപ്പം അതിലേക്ക് വളരെ സർജിക്കൽ ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് വേണ്ടി വരും. ചിലപ്പോൾ ഇത് അട്രാക്ഷനൊക്കെ വിടിയിച്ച് റെറ്റിനെ തിരിച്ച് അറ്റാച്ച് ചെയ്യാനുള്ള സർജറീസ്, ഇതൊക്കെ ഓരോ ഘട്ടം ഘട്ടം അനുസരിച്ചാണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ മാറിപ്പോവാം. പക്ഷെ ഒരു കാര്യം പലർക്കും ചിന്തിക്കുന്നത്, നമ്മൾ ഒരു ലേസർ ചെയ്തു അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ രോഗം മാറി, അങ്ങനെയാണ് പല രോഗികളും ചിന്തിക്കുക. പക്ഷെ അങ്ങനെയല്ല. ഈ റെറ്റിനോപ്പതി വൺസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് ജീവിതകാലം മുഴുവൻ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ചിലർക്കത് മനം മട്ടും, ചിലപ്പോൾ 2 ഇഞ്ചക്ഷൻ, 3 ഇഞ്ചക്ഷൻ, 4 ഇഞ്ചക്ഷൻ, 6th ഇഞ്ചക്ഷൻ കഴിഞ്ഞ് ഇത്ര ഇഞ്ചക്ഷൻ ആയി എടുക്കണോ, ഞാൻ നിർത്താൻ പോവാം. പക്ഷെ അതിൽ നിൽക്കില്ല, കാരണം നിർത്തിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പിന്നീട് വീണ്ടും ഇത് ലീക്ക് വന്ന് കാഴ്ച മുഴുവനായിട്ട് നഷ്ടപ്പെടും. നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ചെയ്താലും കാര്യമില്ല.
1: അപ്പൊ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട്?
0: വരെ സാധ്യതയല്ല, അതിന്റെ സാധ്യത അതാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി എൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ബ്ലൈൻഡ് ആവാന്നുള്ളതാണ്. കാരണം തിമിരം അങ്ങനെയല്ല, തിമിരം നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് നമുക്ക് ഫുൾ കാഴ്ച കിട്ടുന്ന ഒരു സാധനമാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതിയൊക്കെയുള്ള ഡേഞ്ചറസ് അവസ്ഥ അതാണ്. നമ്മൾ എന്ത് ചെയ്താലും നമുക്കതൊരു പരിധി വരെ തടഞ്ഞു നിർത്താനേ പറ്റുള്ളൂ, അതിന്റെ പ്രോഗ്രസ് തടയാൻ നമുക്ക് സാധ്യത കുറവാണ്.
1: അപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ പ്രമേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞതുപോലെ ഉടൻ തന്നെ കണ്ണ് പരിശോധിക്കണമല്ലോ. അവർ നോക്കി അപ്പോൾ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും എത്ര കാലയളവിൽ വീണ്ടും അവർ പരിശോധിക്കണം?
0: യൂഷ്വലി ഒരു പ്രശ്നം കാണുന്നില്ലെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലാണ് ഈ ഡൈലേറ്റിംഗ് ടെസ്റ്റ് നടത്തേണ്ടത്. കൊല്ലത്തിൽ ഒരിക്കൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ 6 മാസം കുടുംബം വിളിക്കും, കുറച്ചും കൂടി കൂടുതലുണ്ടെങ്കിൽ 3 മാസം കുടുംബം വിളിക്കും. അങ്ങനെ കൃത്യമായിട്ടുള്ള അളവുകളുണ്ട്, അത് ഡോക്ടർ നോക്കിയിട്ട് തന്നെയാണ് പറയാം. പക്ഷെ തീരെ പ്രശ്നമില്ലെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലാണ് അത് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ പ്രശ്നം വരാൻ കാത്തിരിക്കണ്ടല്ലോ. കാരണം ഈ പറഞ്ഞ പോലെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് അതിന് മുമ്പേ ചെറുതായി കണ്ടുപിടിച്ച് നമുക്ക് അതിലെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ്, ഈ ലേസേഴ്സും ഇഞ്ചക്ഷനും ഇതൊക്കെ ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്.
2: പ്രമേഹവും കണ്ണുകളുടെ ആരോഗ്യവും നേത്രരോഗ ചികിത്സകയായ ഡോക്ടർ മിനു ദത്തുമായി YS പൗർണമി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇതിന്റെ ആദ്യ ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ചയിലെ കാഴ്ച പരിപാടിയിൽ കേൾക്കാം.
3: കാഴ്ച
2: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇയൻ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. കാഴ്ച സമർപ്പിച്ചത്
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
5: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
5: ഫോൺ 8129110887.
4: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
5: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
7: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അനിൽ പനച്ചൂരാൻ എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, ഹരിചരണും മൃദുലാവാര്യരും പാടിയ ഗാനം ആദ്യം. ചിത്രം 916.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
2: സി ആർ എഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
3: ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനം റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജിബാലിന്റെ സംഗീതം.

0: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40 ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ തൃശൂർ.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
3: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം, കാർത്തിക്കിന്റെ ആലാപനം, ചിത്രം ടൂർണമെന്റ്.

0: സംഗമം. നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം, ശ്രേയ ഘോഷാൽ പാടിയ ഗാനം, ചിത്രം പ്രണയം.

യേശുദാസും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം പട്ടാളം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ.

റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ബിജിബാലിൻ്റെ സംഗീതം, ഗണേഷ് സുന്ദരം, സൗമ്യ രാമകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനം. ചിത്രം തൊണ്ടിമുതലും ദൃക്സാക്ഷിയും.

ചിത്രത്തിനു വേണ്ടി റീത്ത പോൾ എഴുതി, ശ്രീവത്സൻ ജയമേനോൻ സംഗീതം നൽകി ആലപിച്ച ഗാനമാണ് കേട്ടത്. ഇനി രമേഷ് കാവിൽ എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, മാണിക്യകല്ല് എന്ന ചിത്രത്തിനു വേണ്ടി ദേവാനന്ദ് പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.
1: Thank you.

0: ട്രിവാൻഡ്രംലോ ചെയ്യുന്ന ചിത്രത്തിനു വേണ്ടി രാജീവ് നായർ എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, നജീം അർഷാദ് പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ.
2: ശ്രീ അഭിറാം ഉണ്ണി പാടുന്നു. സർവശ്രീ സി എസ് അനുരൂപ് വയലിൻ, കെ മനോജ് മൃദംഗം. ആദ്യമായി ദേവദേവം ഭജേ, രാഗം ഹിന്ദോളം, അന്നമാചാര്യകൃതി, ഖണ്ഡചാപ്പ് താളം.

അടുത്തത് ബിലഹരി രാഗത്തിൽ സ്മരസദാമാനസ എന്നു തുടങ്ങുന്നു ആദ്യ താളം. സ്വാതി തിരുനാൾ കൃതി.

ഇതുവരെ പാടിയത് ശ്രീ അഭിറാം ഉണ്ണി, സർവശ്രീ സി എസ് അനുരൂപ് വയലിൻ, കെ മനോജ് മൃദംഗം.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.

0: പരിശോധനാ ദന്ത പരിശോധനാ ക്യാമ്പും രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5:00.
0: ഗാന്ധിമാർഗം.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവിധി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷര കേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷര കേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: വിഭാഗം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി.
1: എല്ലാവർക്കും നമസ്കാരം. വാക്സിനേഷൻ കുഞ്ഞിൻ്റെ ജന്മാവകാശമാണ്. അത് കുഞ്ഞിന് നൽകുക എന്നത് എല്ലാ രക്ഷകർത്താക്കളുടെയും ഉത്തരവാദിത്വമാണ്. ഈ ലോകത്തു നിന്ന് തന്നെ വസൂരി അഥവാ സ്മാൾ പോക്സ് എന്ന മാരക വിപത്തിനെ തൂത്തെറിയാനായത് സ്മാൾ പോക്സ് വാക്സിനേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ കുട്ടികളിൽ അംഗവൈകല്യത്തിനും മരണത്തിനും വരെ കാരണമാകുന്ന പോളിയോ രോഗത്തിന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചത് പോളിയോ വാക്സിനേഷൻ സാർവത്രികമാക്കിയതിനാലാണ്. 1977 ഇന്ത്യ സ്മാൾ പോക്സ് ഫ്രീ ആയതിനെ തുടർന്ന് 1978 ഇന്ത്യയിൽ എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓഫ് ഇമ്മ്യൂണൈസേഷൻ അഥവാ EPI എന്ന പേരിൽ നഗരപ്രദേശങ്ങളിൽ മാത്രം BCG, DPT, OPV, ടൈഫോയിഡ് എന്നീ 4 വാക്സിനുകൾ നൽകുവാൻ ആരംഭിച്ചു. 1983 ഗർഭിണികൾക്ക് ടെറ്റനസ് വാക്സിൻ നൽകുവാൻ തുടങ്ങി. നവജാത ശിശുവിന് ടെറ്റനസ് രോഗം വരാതിരിക്കുവാനാണ് ഗർഭിണികൾക്ക് ഈ വാക്സിൻ നൽകുന്നത്. 1985 ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും EPI വാക്സിനേഷൻ പരിപാടി യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം അഥവാ UAP എന്ന പേരിൽ ആരംഭിക്കുകയുണ്ടായി. BCG, DPT, OPV, മീസിൽസ് എന്നീ വാക്സിനുകളാണ് നൽകിയിരുന്നത്. ടൈഫോയിഡ് വാക്സിൻ ഒഴിവാക്കുകയുണ്ടായി. 1990 വൈറ്റമിൻ എ സപ്ലിമെൻറ്റേഷൻ കൂടി UAPയുടെ ഭാഗമായി. പിന്നീട് പല ഘട്ടങ്ങളിലായി പലവിധ വാക്സിനുകളും UAPയുടെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ തുടങ്ങി. നിലവിൽ 12 മാരക രോഗങ്ങളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനായി ഭാരത സർക്കാർ സൗജന്യമായി യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന പേരിൽ വാക്സിനേഷൻ പരിപാടി നടപ്പിലാക്കി വരുന്നു. 12 രോഗങ്ങൾ എന്ന് പറയുമ്പോൾ 6 വൈറൽ രോഗങ്ങളും 6 ബാക്ടീരിയൽ രോഗങ്ങളുമാണ്. വൈറൽ രോഗങ്ങൾ പോളിയോമൈലൈറ്റിസ് അഥവാ പിളവാദം, ഹെപ്പറ്റൈറ്റിസ് ബി അഥവാ മഞ്ഞപ്പിത്തം, മീസിൽസ് അഥവാ അഞ്ചാംപനി, റുബെല്ല അഥവാ ജർമ്മൻ മീസിൽസ്, റോട്ടാ വൈറസ് ഡയറൽ ഡിസീസ്, ജാപ്പനീസ് എൻകഫലൈറ്റിസ് അഥവാ ജപ്പാൻ ജ്വരം എന്നിങ്ങനെയാണ്. 6 ബാക്ടീരിയൽ ഡിസീസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ക്ഷയരോഗബാധ അഥവാ ചൈൽഡ്ഹുഡ് TB, ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള്, പെർട്ടൂസിസ് അഥവാ വില്ലൻ ചുമ, ടെറ്റനസ് അഥവാ കുതിരശനി, ഹിമോഫിലസ് ഇൻഫ്ലുവൻസ TB റിലേറ്റഡ് ഡിസീസസ്, ന്യൂമോകോക്കൽ ഡിസീസസ്. ഇതിൽ JE വാക്സിൻ മാത്രം കേരളത്തിൽ തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ 2 ജില്ലകളിൽ മാത്രമാണ് നൽകി വരുന്നത്. 2026 ജനുവരി മുതൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും കൂടി JE വാക്സിനേഷൻ നൽകുന്നുണ്ട്. ഇനി വാക്സിനേഷൻ പട്ടിക എപ്രകാരമാണെന്ന് നോക്കാം. എല്ലാ ഗർഭിണികൾക്കും ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ ആദ്യ ഡോസ് TD വാക്സിൻ നൽകുന്നു. അതിനുശേഷം 1 മാസം കഴിഞ്ഞ് 2 TD ഡോസ് നൽകുന്നു. TD എന്ന് പറയുമ്പോൾ ടെറ്റനസും ഡിഫ്തീരിയയ്ക്കും എതിരെയുള്ള വാക്സിനാണ്. 2 ഗർഭം 3 വർഷത്തിനുള്ളിലാണെങ്കിൽ TD വാക്സിൻ്റെ 1 ബൂസ്റ്റർ ഡോസ് മാത്രം നൽകിയാൽ മതിയാവും. ഈ കുഞ്ഞുങ്ങളുടെ പട്ടിക എപ്രകാരമാണെന്ന് നോക്കാം. കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടനെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി 0 ഡോസും ഓറൽ പോളിയോ വാക്സിൻ്റെ 0 ഡോസും BCG നൽകുന്നു. BCG ഇൻട്രാഡേമൽ അഥവാ തൊലിപ്പുറത്താണ് നൽകുന്നത്. ഇടത് കൈയുടെ മുകൾ ഭാഗത്തായിട്ടാണ് നൽകി വരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായാണ് നൽകുന്നത്. ഇത് ഇടത് തുടയിലാണ് നൽകുന്നത്. OPV 2 വായിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ 0 ഡോസ് ജനിച്ച് 24 മണിക്കൂറിനുള്ളിലും BCG 1 വയസ്സുവരെയും OPVയുടെ 0 ഡോസ് ജനിച്ച് 15 ദിവസം വരെയും നൽകാവുന്നതാണ്. ഇനി കുഞ്ഞിന് 6 ആഴ്ചയാകുമ്പോൾ OPVയുടെ 1 ഡോസ്, റോട്ടാ വൈറസ് വാക്സിൻ്റെ 1 ഡോസ്, ഫ്രാക്ഷണൽ IPV അഥവാ ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ്റെ 1 ഡോസ്, ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ്റെ 1 ഡോസ്, പെൻഡാവാലൻ വാക്സിൻ്റെ 1 ഡോസ് എന്നീ വാക്സിനുകൾ നൽകുന്നു. OPVയും റോട്ടാ വാക്സിനും വായിലൂടെയാണ് നൽകുന്നത്. ആദ്യം OPV നൽകിയതിന് ശേഷം 2 റോട്ടാ വാക്സിൻ നൽകുന്നു. 3 ഫ്രാക്ഷണൽ IPV ഇൻട്രാ ഡേമലായി അഥവാ തുലിപ്പുറത്ത് കുഞ്ഞിൻ്റെ വലത് കൈയിൽ മുകൾ ഭാഗത്തായി നൽകുന്നു. 4 PCV അഥവാ ന്യൂമോകോക്കൽ വാക്സിൻ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിൻ്റെ വലത് തുടയിൽ നൽകുന്നു. 5 പെൻഡാവാലൻ വാക്സിൻ. പെൻഡാവാലൻ എന്ന് പറയുമ്പോൾ അതിൽ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ്

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും സുരക്ഷിതമായ ഭാവിയുമാണ് ഏതൊരു നാടിൻ്റെയും ഏറ്റവും വലിയ സമ്പത്ത്. അതിൽ ഇമ്മ്യൂണൈസേഷൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇമ്മ്യൂണൈസേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളിലൂടെ ലഭ്യമാകുന്ന സൗജന്യ കുത്തിവയ്പ്പുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ പ്രതിപാദിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നൽകേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ സമയങ്ങളിലാണ് നൽകേണ്ടത് തുടങ്ങി വാക്സിനേഷനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശ്രോതാക്കളോട് പങ്കുവയ്ക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ കുടുംബക്ഷേമ

ഇൻഫ്ലുവൻസ ബി എന്നീ വാക്സിനുകൾ അടങ്ങിയതാണ്. പെൻഡാവാലൻ വാക്സിൻ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിൻ്റെ ഇടത് തുടയിൽ നൽകുന്നു. ഇനി കുഞ്ഞിന് 10 ആഴ്ചയാകുമ്പോൾ OPV രണ്ടാം ഡോസ് വായിലൂടെ നൽകുന്നു. തുടർന്ന് റോട്ട വാക്സിൻ്റെ രണ്ടാം ഡോസ് വായിലൂടെ നൽകുന്നു. മൂന്നാമതായി പെൻഡാവാലൻ വാക്സിൻ്റെ രണ്ടാം ഡോസ് ഇടത് തുടയിൽ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി നൽകുന്നു. ഇനി കുഞ്ഞിന് 14 ആഴ്ചയാകുമ്പോൾ 6ാമത്തെ ആഴ്ചയിൽ നൽകിയ അതേ വാക്സിനുകളെല്ലാം അതേ ക്രമത്തിൽ തന്നെ കുഞ്ഞിന് നൽകുന്നു. അതായത് ഒന്നാമതായി OPV മൂന്നാമത്തെ ഡോസ് വായിലൂടെയും രണ്ടാമതായി റോട്ടാ വാക്സിൻ്റെ മൂന്നാം ഡോസ് വായിലൂടെയും മൂന്നാമതായി ഫ്രാക്ഷണൽ IPV അഥവാ ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ്റെ രണ്ടാം ഡോസ് വലത് കൈയിൽ മുകൾ ഭാഗത്തായി തൊലിപ്പുറത്തും നാലാമതായി PCV അഥവാ ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ്റെ രണ്ടാം ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി വലത് തുടയിലും അഞ്ചാമതായി പെൻഡാവാലൻ വാക്സിൻ്റെ മൂന്നാം ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിൻ്റെ ഇടത് തുടയിലും നൽകുന്നു. ഇനി കുഞ്ഞിന് 9 മാസം മുതൽ 11 മാസത്തിനുള്ളിൽ 4 വാക്സിനുകളാണ് നൽകുന്നത്. ഒന്നാമതായി ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ്റെ മൂന്നാം ഡോസ് ഇടത് കൈയിൽ മുകൾ ഭാഗത്തായി തൊലിപ്പുറത്ത് നൽകുന്നു. രണ്ടാമതായി മീസിൽസ് റുബെല്ല കണ്ടെയ്നിങ് വാക്സിൻ അഥവാ MR വാക്സിൻ്റെ ആദ്യ ഡോസ് വലത് കൈയിൽ മുകൾ ഭാഗത്തായി സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനായി നൽകുന്നു. മൂന്നാമതായി ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിൻ്റെ വലത് തുടയിൽ നൽകുന്നു. നാലാമതായി JE വാക്സിൻ്റെ ആദ്യ ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിൻ്റെ ഇടത് തുടയിൽ നൽകുന്നു. ഇതോടൊപ്പം വൈറ്റമിൻ എയുടെ ആദ്യ ഡോസ് 1 mL വായിലൂടെ നൽകുന്നു. ഇനി കുഞ്ഞിന് 16 മാസം മുതൽ 23 മാസത്തിനുള്ളിൽ 4 വാക്സിനുകളാണ് നൽകുന്നത്. ആദ്യമായി OPV ബൂസ്റ്റർ ഡോസ് 2 തുള്ളി വായിലൂടെ നൽകുന്നു. രണ്ടാമതായി മീസൽസ് റുബെല്ല കണ്ടെയ്നിങ് വാക്സിൻ്റെ അഥവാ MR വാക്സിൻ്റെ രണ്ടാം ഡോസ് വലത് കൈയുടെ മുകൾ ഭാഗത്തായി സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനായി നൽകുന്നു. മൂന്നാമതായി DPT വാക്സിൻ്റെ ഒന്നാം ബൂസ്റ്റർ ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി ഇടത് തുടയിൽ നൽകുന്നു. നാലാമതായി JE വാക്സിൻ്റെ രണ്ടാം ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി വലത് തുടയിൽ നൽകുന്നു. ഇതോടൊപ്പം വൈറ്റമിൻ എയുടെ രണ്ടാം ഡോസ് 2 mL വായിലൂടെ നൽകുന്നു. അതിനുശേഷം വൈറ്റമിൻ എയുടെ 3 മുതൽ 9 വരെ ഡോസുകൾ 6 മാസത്തിലൊരിക്കൽ എന്ന തോതിൽ 5 വയസ്സുവരെ നൽകുന്നു. കുഞ്ഞിന് 5 വയസ്സാകുമ്പോൾ അതായത് 5 മുതൽ 6 വയസ്സിനുള്ളിൽ DPT രണ്ടാം ബൂസ്റ്റർ ഡോസ് ഇടത് കൈയുടെ മുകൾ ഭാഗത്തായി ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി നൽകുന്നു. അത് കഴിഞ്ഞ് 10 വയസ്സിൽ TD വാക്സിൻ്റെ അതായത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ്റെ 1ാമത്തെ ഡോസ് നൽകുന്നു. 16 വയസ്സാകുമ്പോൾ TD വാക്സിൻ്റെ 2ാമത്തെ ഡോസും നൽകുന്നു. 2026 ഫെബ്രുവരി 28 ദേശീയ തലത്തിൽ സർവൈക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിനായി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ 14 വയസ്സ് പൂർത്തിയായതും എന്നാൽ 15 വയസ്സ് തികയാത്തതുമായ പെൺകുട്ടികൾക്ക് നൽകി തുടങ്ങിയിട്ടുണ്ട്. ഈ വാക്സിനുകളെല്ലാം തന്നെ സൗജന്യമായാണ് ഭാരത സർക്കാർ നൽകുന്നത്. കേരളത്തിൽ ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ജനറൽ ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ 1281 സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ വെച്ച് ഈ വാക്സിനുകൾ സൗജന്യമായി നൽകി വരുന്നു. കൂടാതെ 5416 ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും 352 നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും വെച്ച് ഔട്ട്റീച്ച് വാക്സിനേഷൻ ക്യാമ്പുകളും ഇതിനായി നടത്തി വരുന്നുണ്ട്. ഈ വാക്സിനുകൾ എല്ലാം തന്നെ യുവിൻ എന്ന പ്ലാറ്റ്ഫോമിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. വാക്സിൻ എടുത്ത കുട്ടികൾക്കെല്ലാം തന്നെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി തന്നെ യുവിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇവിൻ അഥവാ ഇലക്ട്രോണിക് വാക്സിൻ ഇൻ്റലിജൻറ്റ് നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. വാക്സിൻ്റെ സ്റ്റോക്കും ശീതീകരണ ശൃംഖലയും യഥാസമയം നിരീക്ഷിക്കുവാനായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇവിൻ അഥവാ ഇലക്ട്രോണിക് വാക്സിൻ ഇൻ്റലിജൻറ്റ് നെറ്റ്വർക്ക്. ഇതുവഴി വാക്സിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കുവാനും ആവശ്യാനുസരണമുള്ള വാക്സിൻ എല്ലാ കോൾഡ് ചെയിൻ പോയിന്റിലും അഥവാ വാക്സിൻ നൽകുന്ന ആരോഗ്യ സ്ഥാപനങ്ങളിലും ലഭ്യമാണെന്ന് ഉറപ്പു വരുത്താനും സാധിക്കുന്നു. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് കുടുംബത്തിൻ്റെയും നാടിൻ്റെയും സമ്പത്ത്. അവരെ ആരോഗ്യമുള്ളവരായി വളർത്തിയെടുക്കുന്നതിൽ വാക്സിനേഷൻ്റെ പങ്ക് വളരെ വലുതാണ്. എല്ലാ രക്ഷകർത്താക്കളും തങ്ങളുടെ പിഞ്ചോമനകളെ
ഈ പറഞ്ഞ 12 മഹാമാരികളിൽ

0: നിന്നും രക്ഷിക്കുന്നതിനായി യഥാസമയം വാക്സിൻ നൽകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞിന്റെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ആരോഗ്യപൂർണമായ ഒരു കേരളത്തിനായി നമുക്കൊന്നിക്കാം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: പാമ്പുകടി ഏൽക്കാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീടിനുള്ളിൽ പാമ്പ് കയറാനുള്ള സാധ്യത കുറയ്ക്കാൻ വാതിലുകളും ജനലുകളും അടച്ചിടുക. വിടവുകൾ അടയ്ക്കുക. വീടിന് പുറത്തുകിടന്ന് ഉറങ്ങാതിരിക്കുക. നിലത്തുകിടന്ന് ഉറങ്ങുന്നത് കഴിവതും ഒഴിവാക്കി കിടക്കകൾ ഉപയോഗിക്കുക. കൊതുകുവല ഉപയോഗിക്കുന്നത് അധിക സംരക്ഷണം നൽകും. വീടിനും ഒപ്പം പരിസരത്തുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. വീടിനോട് ചേർന്ന് വിറക്, തൊണ്ട്, ചിരട്ട, തുണികൾ തുടങ്ങിയവ കൂട്ടിവയ്ക്കുന്നത് ഒഴിവാക്കുക. പുല്ലും കുറ്റിച്ചെടികളും വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. വീടിന് സമീപത്തുള്ള മാളങ്ങളെല്ലാം അടയ്ക്കുക. രാത്രിയിൽ വീടിനുള്ളിലും പുറത്തും മതിയായ വെളിച്ചം ഉറപ്പാക്കുക. രാത്രി സമയങ്ങളിൽ പുറത്തു പോകുമ്പോൾ നിർബന്ധമായും ടോർച്ച് ഉപയോഗിക്കുക. കരിയിലകളുടെ മുകളിലൂടെയും കുറ്റിച്ചെടികളുടെ ഇടയിലൂടെയും നടക്കാൻ ശ്രമിക്കരുത്. കാൽപാദം മൂടുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് കിടക്കയും പുതപ്പും കുടഞ്ഞ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. കിടക്കുന്ന സ്ഥലം ശുചിയായും സുരക്ഷിതമായും സൂക്ഷിക്കുക. ചെരുപ്പ്, വസ്ത്രങ്ങൾ, ബാഗ്, ഹെൽമെറ്റ്, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. പാമ്പിനെ കണ്ടാൽ അതിനെ പിടിക്കാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. ഏറ്റവും അടുത്തുള്ള സ്നേക് റെസ്ക്യൂവേഴ്സിനെ ലഭിക്കാൻ വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് പ്രയോജനപ്പെടുത്തുക. പാമ്പുകടി ഏറ്റാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ. പാമ്പുകടി ഏറ്റയാളെ ശാന്തനാക്കുക. അയാളിൽ ഒരു തരത്തിലും ഭീതി ഉണ്ടാക്കുവാൻ ശ്രമിക്കരുത്. അനാവശ്യ ചലനം ഒഴിവാക്കുക. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രെച്ചറിൽ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവൊരിക്കലും അമിതമായി മുറുക്കി കെട്ടരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാനം. ആശുപത്രിയിലേക്ക് വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ കടിച്ച പാമ്പിനെ പിടിച്ചോ കൊന്നോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിന് നേരം പാഴാക്കരുത്. ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രപാടിയ ഗാനം ചിത്രം എഴുപുന്ന തരകൻ. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
5: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: എം ഡി രാജേന്ദ്രൻ രചിച്ച്, എം എം കീരവാണി സംഗീതം നൽകി. സുജാതാ മോഹനും സിന്ധുവും പാടിയ ഗാനം, ചിത്രം ദേവരാഗം.

0: ആകാശവാണി തൃശൂർ. സമയം 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 120 രൂപ കുറഞ്ഞ് 13,715 രൂപയ്ക്കും പവന് 960 രൂപ കുറഞ്ഞ് 1,09,720 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടംവാര റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
5: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
4: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
5: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
4: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. കാലാവസ്ഥ. സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. വൈശാലി എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിപ്പെഴുതി, ബോംബെ രവി സംഗീതം നൽകി. ചിത്ര, ദിനേഷ്, ലതിക എന്നിവർ പാടിയ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

தகதிக்கு திருந்தம் தா தீ தா தகதிக்கு திருந்தம் தா தீ

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നന്ദകുമാർ. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും UDF വിജയിച്ചു. LDF 35 സീറ്റുകളാണ് നേടിയത്. CPIM 26ഉം CPI 8 സീറ്റിലുമാണ് വിജയിച്ചത്. NDA 3 സീറ്റ് നേടി. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിലും എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63ഉം മുസ്ലിം ലീഗ് 22ഉം കേരള കോൺഗ്രസ് 7ഉം RSP 3ഉം മണ്ഡലങ്ങളിൽ വിജയിച്ചു. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകം 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഭരണകക്ഷിയായ DMK 59 സീറ്റുകളിൽ ഒതുങ്ങി. AADMK 47 സീറ്റുകളാണ് നേടിയത്. കോൺഗ്രസ് 5ഉം CPIM 2ഉം BJP 1 സീറ്റിലും വിജയിച്ചു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ NDA സഖ്യം 18 വിജയിച്ചു. ANRC 12 സീറ്റ് നേടി. LGK, ADMK, NYMK എന്നിവർ ഓരോ സീറ്റിലും വിജയിച്ചു. DMK 5 BJP 4 TVK 2 കോൺഗ്രസ് 1 വിജയിച്ചു. പശ്ചിമബംഗാളിൽ 293 മണ്ഡലങ്ങളിൽ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങൾ 206 മുന്നിലെത്തി BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 80 മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്. കോൺഗ്രസും AJUP 2 സീറ്റിലും CPMും ASFും ഓരോ സീറ്റിലും വിജയിച്ചു. അസമിൽ 126 സീറ്റുകളിൽ 101 NDA സഖ്യം വിജയിച്ചു. BJP 82 സഖ്യകക്ഷികളായ AGP പീപ്പിൾസ് ഫ്രണ്ടും 10 സീറ്റുകൾ വീതവും നേടി. കോൺഗ്രസ് 19ഉം AUDF, RJRD എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ ഇന്നു മുതൽ സജീവമാകും. കോൺഗ്രസിൻ്റെയും തുടർന്ന് UDFിൻ്റെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണത്തിനായുള്ള അവകാശവാദം ഗവർണർക്ക് മുന്നിൽ സമർപ്പിക്കുക. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിലായിരിക്കും കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരുക. അനൌദ്യോഗിക ചർച്ചകളും പുരോഗമിക്കുകയാണ്. കേരള കോൺഗ്രസിലെ നിയുക്ത MLA ഇന്നലെ അർദ്ധരാത്രിയോടെ ഇടുക്കി തൊടുപുഴയിലെ PJ ജോസഫിന്റെ വസതിയിൽ യോഗം ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് മികച്ച വിജയം

0: ായ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. പാർട്ടിയുടെ മുഴുവൻ MLA മാരും യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് തുടരാൻ നിർദ്ദേശിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽകുമാർ സുരാന എന്നിവരെയാണ് നിയമിച്ചത്. കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിലെ കീഴത്തൂരിൽ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവന് നേരെ ആക്രമണമുണ്ടായി. ജനച്ചില്ലും കൊടിമരവും ഫർണിച്ചറുകളും നശിപ്പിച്ചു. അക്രമത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ചലച്ചിത്ര നടൻ സന്തോഷ് കെ നായർ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ അടൂർ ഏനാത്ത് MC റോഡിൽ സന്തോഷും ഭാര്യയും സഞ്ചരിച്ച കാർ നിയന്ത്രണം തെറ്റി പാഴ്സൽ ലോറിയിലിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. 20-ാം നൂറ്റാണ്ട്, ധ്രുവം, കാര്യസ്ഥം തുടങ്ങി 100-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹിനിയാട്ടമായിരുന്നു അവസാന ചിത്രം. മലപ്പുറത്ത് ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് വ്യാപകമായ നാശനഷ്ടം. പറമ്പ സ്കൂൾ മുതൽ ചുള്ളിയോട് ഏലക്കല്ല് വരെയുള്ള പ്രദേശങ്ങളിലാണ് നാശനഷ്ടമുണ്ടായത്. പ്രദേശത്ത് ഗതാഗത തടസ്സവും ഉണ്ടായി. ദേശീയപാതയിൽ തകർച്ചയുണ്ടായ പാതയ്ക്ക് പകരമായി മലപ്പുറത്ത് കൂരിയാട് നിർമ്മിച്ച വയഡക്റ്റിന്റെ പ്രവൃത്തികൾ പൂർത്തിയായി. 2 ആഴ്ചയ്ക്കകം പാലം തുറന്നുകൊടുക്കാനാകുമെന്ന് KNRC അധികൃതർ പറഞ്ഞു. UAE ഫിജേറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചിന്ത്യ. ആക്രമണത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റ സാഹചര്യം അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിലാണ് ഇന്ത്യക്കാർക്ക് പരിക്കേറ്റത്. സാധാരണക്കാരെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ചർച്ചകളും നയതന്ത്ര നീക്കങ്ങളും വേണമെന്നും മേഖലയിലെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ നൽകാൻ ഇന്ത്യ തയ്യാറാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയും ജമൈക്കയും ഭൂമിശാസ്ത്രപരമായി അകലെയാണെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ജമൈക്കയിലെ സബീന പാർക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പുതിയ ഡിജിറ്റൽ സ്കോർ ബോർഡ് അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഘോഷങ്ങളിലും കായിക രംഗത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യ ജമൈക്കയ്ക്കൊപ്പം നിന്നിട്ടുണ്ടെന്നും ശ്രീ ജയശങ്കർ അഭിപ്രായപ്പെട്ടു. 2-ാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിക്കെതിരെ നേടിയ വിജയത്തിന്റെ 81-ാം വാർഷികത്തോടനുബന്ധിച്ച് May 8-9 തീയതികളിൽ റഷ്യ ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ആഘോഷങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് മോസ്കോ മുന്നറിയിപ്പ് നൽകി. നാളെ അർദ്ധരാത്രി മുതൽ വെടിനിർത്തൽ പാലിക്കുമെന്നും റഷ്യയുടെ നീക്കങ്ങൾക്കനുസൃതമായി പ്രതികരിക്കുമെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ആദ്യം. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ഗാനങ്ങൾ ആലപിച്ചത് യേശുദാസ്, ചിത്ര, MG ശ്രീകുമാർ, സുജാത.

എന്ന് സ്വന്തം ജാനകിക്കുട്ടി ഈ ചിത്രത്തിലെ ഗാനങ്ങളാണ്. ഇനി കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് ചിത്ര, യേശുദാസ്, സംഗീത സജിത് എന്നിവർ പാടിയത്.

വാൽക്കണ്ണാടി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണിനി. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ, യേശുദാസ്, സുജാത, ജി വേണുഗോപാൽ എന്നിവർ പാടിയത്.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ഇതുവരെ കേട്ടത് കലാപരമേശ്വരനും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര PO, തൃശൂർ. ഫോൺ 9061395647.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ UDF. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തമിഴ്നാട്ടിൽ മുന്നിലെത്തി നടൻ വിജയിയുടെ TVK. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. അസമിലും പശ്ചിമബംഗാളിലും ഭരണമുറപ്പിച്ച് NDA. UAE-യിൽ ഇറാൻ ഡ്രോൺ ആക്രമണത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റ സാഹചര്യം അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ. അപലപിച്ച് ലോക നേതാക്കളും. പുലിറ്റ്സർ തിളക്കത്തിൽ ഇന്ത്യ. പുരസ്കാര നിറവിൽ ആനന്ദ് RK-യും സുപർണ ശർമ്മയും. സംസ്ഥാനത്ത് ചൂടുകൂടുന്നു, ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ ഒരുങ്ങുകയാണ് സഖ്യം. കോൺഗ്രസിന്റെയും തുടർന്ന് UDF-ന്റെയും നിയമസഭാ കക്ഷി യോഗങ്ങൾക്ക് ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണത്തിനായുള്ള അവകാശവാദം ഗവർണർക്ക് മുന്നിൽ സമർപ്പിക്കുക. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് തുടരാൻ നിർദ്ദേശിച്ചു. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തെത്തി. ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലാണ് UDF വിജയിച്ചത്. LDF 35 സീറ്റുകളും NDA 3 സീറ്റും നേടി. കേരള കോൺഗ്രസിലെ നിയുക്ത MLA ഇന്നലെ അർദ്ധരാത്രിയോടെ ഇടുക്കി തൊടുപുഴയിലെ PJ ജോസഫിന്റെ വസതിയിൽ യോഗം ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച വിജയം നേടാനായ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. പാർട്ടിയുടെ മുഴുവൻ MLA യോഗത്തിൽ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ നടൻ വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഭരണകക്ഷിയായ DMK 59 സീറ്റ് നേടി. AIADMK 47 സീറ്റുകളാണ് നേടിയത്. കോൺഗ്രസ് 5, CPIM 2, BJP 1 സീറ്റിലും വിജയിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന എന്നിവരെയാണ് നിയമിച്ചത്. പുതുച്ചേരിയിലെ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ NDA സഖ്യം 18 വിജയിച്ചത്. AINRC 12 സീറ്റ് നേടി. പശ്ചിമബംഗാളിൽ ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 മുന്നിലെത്തി BJP.

0: ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 80 മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്. ഒരിടത്തെ ഫലം ഇനിയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അസമിൽ 126 സീറ്റുകളിൽ 101 എൻ ഡി എ സഖ്യം വിജയിച്ചു. ബി ജെ പി 82 സഖ്യകക്ഷികളായ എ ജി പിയും പീപ്പിൾസ് ഫ്രണ്ടും 10 സീറ്റുകൾ വീതവും നേടി. കോൺഗ്രസ് 19 എ ഐ യു ഡി എഫ് ആർ ജെ ആർ ഡി എന്നിവർ 2 സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 നേടി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുമുള്ള ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ഫ്ലൈ അതീൽ എയർലൈൻസിന്റെ 13 സർവീസുകളിലായി 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. ടെർമിനൽ കെട്ടിടത്തിന് സമീപത്തായാണ് ഹജ്ജ് ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. വിശ്രമം, ഭക്ഷണം, ആരോഗ്യപരിചരണം, പ്രാർത്ഥനാ സൗകര്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പുറമെ എമർജൻസി മെഡിക്കൽ സേവനം, പോലീസ്, അഗ്നിരക്ഷാസേന കൗണ്ടറുകൾ, ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ ലഗേജ് സ്വീകരിക്കുന്നതിനായി പ്രത്യേക സംവിധാനവും പ്രത്യേക ഇരിപ്പിട സൗകര്യങ്ങളും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള പ്രാർത്ഥനാ മുറികളും ഒരുക്കുന്നുണ്ട്.
0: ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർക്ക് പുലിറ്റ്സർ പുരസ്കാരം. ആനന്ദ് ആർ കെ, സുപർണ ശർമ്മ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. ഇവർക്കൊപ്പം നതാലി ഒബിക്കോ പിയേഴ്സണും പുരസ്കാരം പങ്കിട്ടു. അന്വേഷണാത്മക റിപ്പോർട്ടിംഗിലൂടെ ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ തുറന്നുകാട്ടിയതിനാണ് അംഗീകാരം. അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ അനിരുദ്ധ ഘോഷാൽ ഉൾപ്പെട്ട അസോസിയേറ്റഡ് പ്രസ് ടീമും പുരസ്കാരം നേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: യു എ ഇയിലെ ഫുജൈറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റ സംഭവം അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിലാണ് ഇന്ത്യക്കാർക്ക് പരിക്കേറ്റത്. മേഖലയിലെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഇറാൻ ആക്രമണങ്ങളെ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു. പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും ശക്തമാക്കുന്നതിനുള്ള ശ്രമങ്ങളെക്കുറിച്ച് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും സംസാരിച്ചു. ജോർദാൻ, ഖത്തർ, ഈജിപ്ത് എന്നിവയുടെ വിദേശകാര്യ മന്ത്രാലയങ്ങളും സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷം 2027 വരെ നീണ്ടുനിൽക്കുകയാണെങ്കിൽ ആഗോള സമ്പദ്വ്യവസ്ഥ കടുത്ത പ്രതിസന്ധി നേരിടുമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ മുന്നറിയിപ്പ്. ഇത്തരമൊരു സാഹചര്യത്തിൽ എണ്ണവില ബാരലിന് $125 വരെ ഉയർന്നേക്കാമെന്ന് IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞു. ഈ സാഹചര്യം തുടർന്നാൽ 2026 ആഗോള സാമ്പത്തിക വളർച്ച 2.5% കുറയുമെന്നും പണപ്പെരുപ്പം 5.4% ഉയരാൻ സാധ്യതയുണ്ടെന്നും IMF മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലി US ഇറാനും തമ്മിൽ ആക്രമണം ശക്തമായതോടെ ഗൾഫ് മേഖല വീണ്ടും യുദ്ധഭീതിയിൽ. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ പുറത്തെത്തിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രോജക്ട് ഫ്രീഡം പ്രഖ്യാപിച്ചതാണ് പുതിയ പ്രകോപനത്തിന് കാരണം. US ആക്രമണത്തിൽ 5 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് ചൂടുകൂടുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പകൽ 11 മുതൽ 3 മണിവരെയുള്ള സമയത്ത് തുടർച്ചയായ വെയിലേൽക്കുന്നത് ഒഴിവാക്കുക. ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കുക. ഇരുചക്രവാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് അതത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മധ്യവേനൽ അവധിയോടനുബന്ധിച്ച് തമിഴ്നാടൻ ഗ്രാമമായ കമ്പത്തേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നാണ് പ്രധാനമായും സഞ്ചാരികളെത്തുന്നത്. മൂപ്പെത്തി വിളവെടുപ്പിന് പാകമായ മുന്തിരിത്തോട്ടങ്ങൾ കാണാനും രുചിയറിയാനും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ഭാഗമായ കമ്പം മുന്തിരി കൃഷിക്ക് ഏറെ പ്രസിദ്ധമാണ്. പശ്ചിമഘട്ടത്താൽ ചുറ്റപ്പെട്ട താഴ്വരയിലാണ് കമ്പത്തെ മുന്തിരി കൃഷി. വർഷം മുഴുവൻ വിളവെടുപ്പ് നടക്കുന്നുവെന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. വർഷത്തിൽ 2 പ്രധാന വിളവെടുപ്പും 1 ഇടവിളവെടുപ്പും നടക്കുന്നു. ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് നടക്കുന്നത്. കറുത്ത പനീർ മുന്തിരിയാണ് ഇവിടെ പ്രധാനമായി കൃഷി ഇറക്കിയിട്ടുള്ളത്. രുചിക്കും മണത്തിനുമൊപ്പം ഔഷധഗുണത്തിനും പനീർ മുന്തിരി പേരുകേട്ടതാണ്. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലവും പശ്ചിമഘട്ട താഴ്വരയിലെ പ്രത്യേക കാലാവസ്ഥയുമാണ് കമ്പത്തെ മുന്തിരിയുടെ നാടാക്കി മാറ്റുന്നത്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ ആറാം സ്ഥാനത്താണ് ചെന്നൈ. ഏഴാം

0: സ്ഥാനത്താണ് ഡൽഹി. ചലച്ചിത്ര നടൻ സന്തോഷ് കെ നായർ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ അടൂർ ഏനാത്ത് MC റോഡിൽ സന്തോഷും ഭാര്യയും സഞ്ചരിച്ച കാർ നിയന്ത്രണം തെറ്റി പാഴ്സൽ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. 20-ാം നൂറ്റാണ്ട്, ധ്രുവം, കാര്യസ്ഥൻ തുടങ്ങി 100-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹിനിയാട്ടമായിരുന്നു അവസാന ചിത്രം. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നഗരസഭയുടെ പരിധിയിലുള്ള കാര്യങ്ങൾ ചെയ്തതായി മേയർ വി രാജേഷ്. നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിലുള്ള 2 മണ്ഡലങ്ങളിലെ BJP വിജയമെന്നും മേയർ പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 566 പോയിന്റ് നഷ്ടത്തിൽ 76703, നിഫ്റ്റി 174 പോയിന്റ് നഷ്ടത്തിൽ 23945, വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിലെ കീഴത്തൂരിൽ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവന് നേരെ ആക്രമണമുണ്ടായി. ജനൽച്ചില്ലും കൊടിമരവും ഫർണിച്ചറുകളും നശിപ്പിച്ചു. അക്രമത്തിന് പിന്നിൽ CPIM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ദേശീയപാതയിൽ തകർച്ചയുണ്ടായ പാതയ്ക്ക് പകരമായി മലപ്പുറത്ത് കൂരിയാട് നിർമ്മിച്ച വയഡക്റ്റിന്റെ പ്രവൃത്തികൾ പൂർത്തിയായി. 2 ആഴ്ചയ്ക്കകം പാലം തുറന്നുകൊടുക്കാനാകുമെന്ന് KNRC അധികൃതർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ UDF. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തമിഴ്നാട്ടിൽ മുന്നിലെത്തി നടൻ വിജയ്യുടെ TVK. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. അസമിലും പശ്ചിമബംഗാളിലും ഭരണമുറപ്പിച്ച് NDA. UAE ഇറാൻ ഡ്രോണാക്രമണത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റ സാഹചര്യം അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ. അപലപിച്ച് ലോക നേതാക്കൾ. പുലിറ്റ്സർ തിളക്കത്തിൽ ഇന്ത്യ. പുരസ്കാര നിറവിൽ ആനന്ദ് ആർക്കെയും സുപർണ ശർമ്മയും. സംസ്ഥാനത്ത് ചൂടുകൂടുന്നു, ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: ആസ്മ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പൾമണോളജിസ്റ്റ് ഡോക്ടർ ആരതി BG സംസാരിക്കുന്നു.
3: ശ്വാസകോശ രോഗങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ആസ്മ അഥവാ വലിവ് എന്ന് നമ്മൾ സാധാരണയായി വിളിക്കാറുള്ള അസുഖം. ആദ്യമായി ആസ്മ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന അമിത പ്രതികരണം അഥവാ ഹൈപ്പർ റെസ്പോൺസീവ്നെസ്, അതോടൊപ്പം ശ്വാസകോശങ്ങളുടെ വീക്കം അഥവാ എയർവേ ഇൻഫ്ലമേഷൻ എന്നിവ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ആസ്മ. ആസ്മ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നാൽ ചുമ, വീസിംഗ് അഥവാ വലിവ് അല്ലെങ്കിൽ നെഞ്ചിനുള്ളിലെ കുറുങ്ങൽ, ചെസ്റ്റ് ടൈറ്റ്നസ് അഥവാ നെഞ്ചിനുള്ളിൽ പിടുത്തം, ശ്വാസം മുട്ടൽ എന്നിവയാണ്. ഈ ലക്ഷണങ്ങളിൽ ഒന്നോ അതിൽ കൂടുതലോ ഒരാളിൽ തന്നെ കാണാവുന്നതാണ്. ഈ ലക്ഷണങ്ങളുടെ തീവ്രത സമയത്തിനനുസരിച്ച് ഏറിയും കുറഞ്ഞുമിരിക്കും. സാധാരണയായി രാത്രിയിലും പുലർച്ചെയുമാണ് ഈ ലക്ഷണങ്ങൾ അതിൻ്റെ മൂർധന്യതയിൽ എത്താറുള്ളത്. ആസ്മ രോഗത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കാം. ആദ്യത്തേത് പാരമ്പര്യം. ചെറുപ്പകാലം മുതൽ തന്നെ ആസ്മ രോഗബാധിതരായ കുട്ടികളുടെ അച്ഛനമ്മമാരിൽ പകുതിയിലേറെ പേർക്ക് ആസ്മ ഉള്ളതായാണ് കണ്ടുവരുന്നത്. ഇത് ആസ്മ രോഗം ഉണ്ടാകാനുള്ള ജനിതകമായ പ്രവണതയെ സൂചിപ്പിക്കുന്നതാണ്. രണ്ടാമത്തേത് അലർജി. പലതരത്തിലുള്ള പൊടി, പുക, പൂമ്പൊടി, ഭക്ഷണപദാർത്ഥങ്ങൾ, മരുന്നുകൾ എന്നിവയോടുള്ള അമിത പ്രതികരണം മൂലവും ആസ്മ രോഗം ബാധിക്കാം. ഇതിനെ നമ്മൾ അലർജിക് ആസ്മ എന്നാണ് വിളിക്കുന്നത്. മൂന്നാമതായി തൊഴിൽ പരമായി ഉണ്ടാകുന്ന പലതരത്തിലുള്ള പൊടി, പുക, രാസവസ്തുക്കൾ എന്നിവയുമായുള്ള കോണ്ടാക്ട് അഥവാ സമ്പർക്കം. ഇത്തരത്തിലുണ്ടാകുന്ന ആസ്മയെ വിളിക്കുന്നത് ഒക്കുപേഷണൽ ആസ്മ എന്നാണ്. നാലാമതായി വായുമലിനീകരണം. തുടർച്ചയായി ഏറെ നാളത്തെ വീട്ടിനകത്തും പുറമേയുമുള്ള വായുമലിനീകരണത്താൽ ആസ്മ വരാറുണ്ട്. അഞ്ചാമതായി ശ്വാസകോശ രോഗങ്ങൾ, പ്രധാനമായും വൈറസ് മൂലമുള്ള അണുബാധ. ഈ അടുത്ത കാലത്ത് അതിൻ്റെ പ്രാധാന്യം വളരെ കൂടി വരുന്നതായാണ് കാണുന്നത്. COVID-19 അതുപോലുള്ള മറ്റു വൈറസുകളുടെ അണുബാധ ആസ്മ രോഗലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അമിതവണ്ണം, പുകവലി എന്നിവയും ആസ്മയിലേക്ക് നയിക്കുന്ന കാരണങ്ങളായി കാണപ്പെടുന്നു. മുൻപ് സൂചിപ്പിച്ച പോലെ പൊടി, പുക, പൂമ്പൊടി തുടങ്ങി ആസ്മയിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ ട്രിഗറുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ ട്രിഗറുകൾ അനേകമുണ്ട്. വീട്ടിനുള്ളിലുള്ള പലതരം പൊടികൾ, മറ്റു ചെറിയ പ്രാണികൾ, ഉദാഹരണം ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് വിളിക്കുന്ന പ്രാണികൾ, പാറ്റ, മറ്റു ഫംഗസുകൾ, വളർത്തുമൃഗങ്ങളുടെ രോമം, പെറ്റ് ഡാൻഡർ, വിറകടുപ്പുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പുക

എന്നിവയെല്ലാം ട്രിഗറുകളായി പ്രവർത്തിക്കാം. ജനിതക സാധ്യതയുള്ള ആളുകളിൽ ചില പ്രത്യേക വിഭാഗം മരുന്നുകൾ, ഉദാഹരണത്തിന് ആസ്പിരിൻ, ചില വേദന സംഹാരികൾ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള ചില മരുന്നുകൾ എന്നിവ ആസ്മയിലേക്ക് നയിക്കുന്നതിന് കാരണമാവാറുണ്ട്. COVID-19 വൈറസിന്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ ഇൻഫ്ലുവൻസ വൈറസ്, ജലദോഷപ്പനിയായി വരുന്ന റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് എന്നിങ്ങനെ പലതരം അണുബാധകളും ആസ്മയുടെ ട്രിഗറായി വരാറുണ്ട്. അതുപോലെ തന്നെ ആഹാര പദാർത്ഥങ്ങളോടുള്ള അലർജി, പ്രത്യേകിച്ചും ചെറിയ കുട്ടികളിൽ ചില ഭക്ഷണങ്ങളോട് ശരീരം കാണിക്കുന്ന അലർജി ആസ്മയിലേക്ക് നയിക്കുന്നതായും കാണാറുണ്ട്. വീട്ടിനുള്ളിൽ നിന്നുള്ള ട്രിഗറുകൾ മാത്രമല്ല, പരിസരങ്ങളിൽ നിന്നും ജോലിസ്ഥലത്തു നിന്നുമുള്ള ട്രിഗറുകളും ആസ്മയിലേക്ക് നയിക്കുന്ന കാരണങ്ങളായി കാണപ്പെടുന്നു. ചിലപ്പോഴൊക്കെ പെയിന്റിംഗ്, കെട്ടിട നിർമ്മാണം എന്നിവയിൽ നിന്നുള്ള കെമിക്കലുകളും പൊടികളും ട്രിഗറുകളാകാറുണ്ട്. മാനസിക പിരിമുറുക്കം പോലെയുള്ള സൈക്കോളജിക്കൽ കാരണങ്ങളും ആസ്മയിലേക്ക് നയിച്ചേക്കാം. ഈ കാരണങ്ങൾ ആസ്മയിലേക്ക് നയിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മുൻപറഞ്ഞ ട്രിഗറുകളായി പ്രവർത്തിക്കുന്ന പദാർത്ഥങ്ങൾ ആദ്യമായി ബാധിക്കുന്നത് നമ്മുടെ ശ്വാസനാളങ്ങളെയാണ്. ശ്വാസത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ശരീരത്തിന്റെ ഉള്ളിലെത്തുന്ന ഇവ ശ്വാസനാളങ്ങളിൽ അമിത പ്രതികരണം ഉണ്ടാക്കുകയും ശ്വാസനാളങ്ങൾക്ക് ചുറ്റുമുള്ള പേശികളെ ഉദ്ദീപിപ്പിച്ച് ശ്വാസനാളങ്ങൾക്ക് ചുരുക്കം സംഭവിക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ശ്വാസകോശങ്ങൾക്കുള്ളിൽ എത്തുന്ന ഇവ അവിടെ വീക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് മ്യൂക്കസ് എന്ന പദാർത്ഥം ശ്വാസകോശങ്ങളിൽ അമിതമായി ഉണ്ടാക്കുകയും ഈ മ്യൂക്കസ് അടിഞ്ഞുകൂടി വായുവിന്റെ സുഗമമായ സഞ്ചാരം തടസ്സപ്പെട്ടാണ് ഒരാളിൽ ചുമ, ശ്വാസം മുട്ടൽ തുടങ്ങിയ ആസ്മ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അടുത്തതായി ആസ്മ രോഗം ഒരാളിൽ സ്ഥിരീകരിക്കുന്നത് അഥവാ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വിശദമാക്കാം. ഭൂരിഭാഗം ആസ്മ രോഗികളിലും രോഗലക്ഷണങ്ങൾ ചെറുപ്പത്തിൽ തന്നെ, കൃത്യമായി പറഞ്ഞാൽ 8 വയസ്സിന് മുൻപേ തന്നെ കണ്ടു തുടങ്ങാറുണ്ട്. അത് ചിലപ്പോൾ തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി, മൂക്കൊലിപ്പ്, കണ്ണു ചൊറിച്ചിൽ എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളായും കാണപ്പെടാം. ഇത്തരത്തിലുള്ള അലർജി ലക്ഷണങ്ങൾ പിന്നീട് ശ്വാസംമുട്ടൽ, ചുമ എന്നിവയിലേക്ക് നയിക്കാം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ ആസ്മ രാത്രിയും പുലർച്ചെയും മാത്രമുണ്ടാകുന്ന ചുമ മാത്രമായും കാണപ്പെടാം. മറ്റു ചിലരിൽ ശ്വാസം മുട്ടൽ, നെഞ്ചിനുള്ളിലെ കനം, കഫക്കെട്ട്, വീസിംഗ് എന്നിവയായും കാണാറുണ്ട്. ഇനിയും ചിലരിൽ ശാരീരിക അധ്വാനമോ വ്യായാമമോ ചെയ്യുമ്പോൾ വരുന്ന ശ്വാസമുട്ടലായും ആസ്മ വരാവുന്നതാണ്. ഭൂരിഭാഗത്തിനും ചെറുപ്പകാലത്ത് തന്നെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമെങ്കിലും 40 വയസ്സിന് ശേഷവും ആദ്യമായി ഇതേ ആസ്മ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. ഇതിനെ ലേറ്റ് ഓൺസെറ്റ് ആസ്മ എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, അത് അലർജി ലക്ഷണങ്ങൾ മാത്രമാണെങ്കിൽ കൂടി ആസ്മ രോഗം ഉണ്ടോ എന്ന് അറിയാനുള്ള പരിശോധനകൾ നടത്തേണ്ടതാണ്. അലർജി ലക്ഷണങ്ങളിലൂടെയും രക്തപരിശോധനയിലൂടെയും മറ്റു ടെസ്റ്റുകളിലൂടെയും സ്ഥിരീകരിക്കാൻ സാധിക്കുന്നതാണ്. അലർജി ലക്ഷണങ്ങൾ എന്തെല്ലാമെന്നാൽ, തുടർച്ചയായ തുമ്മൽ, പ്രത്യേകിച്ചും അതിരാവിലകളിൽ അനുഭവപ്പെടുന്നത്, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, കണ്ണു ചൊറിച്ചിൽ, ചെവി ചൊറിച്ചിൽ, തൊണ്ടകാറൽ, തൊലിപ്പുറത്ത് ചുവന്ന് തടിച്ചു വരുന്നത്, തൊലിപ്പുറത്തെ ചൊറിച്ചിൽ എന്നിവയൊക്കെ ആകുന്നു. ഇത്തരം ലക്ഷണങ്ങൾ ഉള്ളവരുടെ രക്തത്തിൽ ഈസ്നോഫീലുകളുടെ അളവ് കൂടുതലായി കാണപ്പെടാം. ഇതിനു പുറമെ പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങളോടോ പൊടി, പൂമ്പൊടി എന്നിവയോടോ അലർജി ഉണ്ടെങ്കിൽ അത് തൊലിപ്പുറത്ത് ചെയ്യാവുന്ന അലർജി ടെസ്റ്റ് വഴി മനസ്സിലാക്കാം. ഉദാഹരണത്തിന് സ്കിൻ പ്രിക് ടെസ്റ്റ്, റെസ്പിറേറ്ററി അലർജി ടെസ്റ്റ് എന്നിവയാണത്. മുതിർന്നവരിലാണെങ്കിൽ മുൻപ് സൂചിപ്പിച്ച ഹൈപ്പർ റെസ്പോൺസീവ്നെസ് പരിശോധിക്കുവാനും സംവിധാനങ്ങളുണ്ട്. ആസ്മയിലേക്ക് നയിക്കുന്ന കാരണങ്ങളുടെ സ്ഥിരീകരണത്തിന് പല ടെസ്റ്റുകൾ ഉണ്ടെങ്കിലും ആസ്മ രോഗം സ്ഥിരീകരിക്കാൻ ഉപയോഗിക്കുന്നത് PFT അഥവാ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. ഇത് ശ്വാസകോശങ്ങളുടെ കപ്പാസിറ്റി അഥവാ കാര്യക്ഷമത അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ്. ആസ്മ രോഗികളിൽ ഈ കാര്യക്ഷമത കുറവായിരിക്കും. ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന COPD പോലുള്ള മറ്റു രോഗാവസ്ഥകളിലും ഈ കപ്പാസിറ്റി കുറവായി കാണാറുണ്ട്. അതുമാത്രമല്ല, ശ്വാസം മുട്ടൽ, കായിക അധ്വാനം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്നിവ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ കൃത്യമായ രോഗനിർണയം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഇനി നമുക്ക് ആസ്മ രോഗത്തിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ചികിത്സാ സാധ്യതകളെക്കുറിച്ചും അറിയാം. ആസ്മ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ചികിത്സയും മുൻപ് സൂചിപ്പിച്ച ട്രിഗറുകൾക്കെതിരെയുള്ള പ്രതിരോധവും എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതാണ്. ഏറ്റവും ആദ്യം സ്വീകരിക്കാവുന്ന പ്രതിരോധം ആസ്മയ്ക്ക് കാരണമാകുന്ന ട്രിഗറുകളെ തിരിച്ചറിയുകയും അവയെ പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ്. ഈ പ്രതിരോധം പോലെ പ്രാധാന്യമർഹിക്കുന്നതാണ് ആസ്മയുടെ ചികിത്സയും. ഇതിൽ ഏറ്റവും മുഖ്യം ഇൻഹേലറുകളാണ്. ഈ ഇൻഹേലറുകളെപ്പറ്റി പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പാർശ്വഫലങ്ങൾ കൂടുതലാണെന്നും അവ പിന്നീട് ഒരിക്കലും ഒഴിവാക്കാൻ ആവില്ല എന്നുമുള്ള ആശങ്കകൾ പല രോഗികളും പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ ആസ്മയുടെ ചികിത്സാ മാർഗങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായതാണ് ഇൻഹേലറുകൾ എന്നതാണ് യാഥാർത്ഥ്യം. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന മരുന്നുകളേക്കാൾ ആസ്മയുടെ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്ന ശ്വസന വ്യവസ്ഥയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഇൻഹേലറുകൾ സുരക്ഷിതം തന്നെയാണ്.
ഇൻഹേലറുകൾ ഉപയോഗിച്ചു തുടങ്ങിയാൽ തുടർച്ചയായി കുറച്ചുനാൾ, ഏകദേശം 3 മാസമെങ്കിലും ഉപയോഗിക്കേണ്ടതുണ്ട്. ഈ കാല

0: കാലയളവിൽ ലക്ഷണങ്ങൾ പൂർണ്ണ നിയന്ത്രണത്തിലാവുകയാണെങ്കിൽ ഇൻഹേലറുകളുടെ ഡോസ് കുറച്ചു കൊണ്ടുവരാവുന്നതാണ്. ഇതിനൊപ്പം ആസ്മ രോഗത്തിന്റെ ട്രിഗറുകളെ ഒഴിവാക്കുക കൂടി ചെയ്താൽ ഇൻഹേലറുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം എന്ന നിലയിലേക്കും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. എന്നാൽ ചിലരിൽ സ്ഥിരമായ ഉപയോഗം വേണ്ടിവരുന്നതായും ഉണ്ട്. മറ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ പൊടി, പൂമ്പൊടി, ചെറു പ്രാണികൾ എന്നിവയോടുള്ള അലർജി മൂലം ആസ്മയുണ്ടാകുന്നവരിൽ ഈ പദാർത്ഥങ്ങൾ തന്നെ വളരെ ചെറിയ തോതിൽ കുത്തിവച്ച് അവയോടുള്ള അലർജിയും ശ്വാസകോശങ്ങളുടെ അമിത പ്രതികരണവും കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. ഈ ചികിത്സാ രീതിയെ ഇമ്മ്യൂണോ തെറാപ്പി എന്നാണ് വിളിക്കുന്നത്. ഇത് കുട്ടികളിലും മുതിർന്നവരിലും ഉപയോഗിക്കാവുന്ന ചികിത്സാ രീതിയാണ്. ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നവരിൽ അവയുടെ കൃത്യമല്ലാത്ത ഉപയോഗം ആസ്മയുടെ അപൂർണമായ നിയന്ത്രണത്തിന് കാരണമാകാറുണ്ട്. അതിനാൽ തന്നെ ശരിയായ ഇൻഹേലർ ഉപയോഗം ആസ്മ രോഗികൾ പഠിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമാണ്. അതുമാത്രമല്ല ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം കുറച്ചുകൊണ്ടുവരാനുള്ള മറ്റ് ടാബ്ലറ്റുകളും കൊടുക്കാറുണ്ട്. ഇതിലൊന്നും നിയന്ത്രണ വിധേയമാകുന്നില്ല എങ്കിൽ ഈസ്നോഫീലിയ പോലുള്ള കാരണങ്ങളെ ചികിത്സിക്കാനുള്ള ആധുനിക മരുന്നുകൾ, ഇവയെ ബയോളജിക്കൽസ് എന്ന് പറയും, ഇപ്പോൾ ലഭ്യമാണ്. ഇതേക്കുറിച്ചെല്ലാം ഒരു പൾമണോളജിസ്റ്റിനെ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ആസ്മ രോഗ നിയന്ത്രണം ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിനും കാര്യക്ഷമതയിലും മാത്രമല്ല നമ്മുടെ ദൈനംദിന ചര്യയുടെ സുഗമമായ പ്രവർത്തനത്തിലും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആസ്മയെ നിസാരമായി കാണാതെ കൃത്യമായ ചികിത്സയും പ്രതിരോധ മാർഗനിർദ്ദേശങ്ങളും സ്വീകരിക്കേണ്ടതാണ്.
1: ആസ്മ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പൾമണോളജിസ്റ്റ് ഡോക്ടർ ആരതി ബി ജി.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച് പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ വൻ മുന്നേറ്റവുമായി BJP ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ പാർട്ടിയായി നടൻ വിജയിയുടെ തമിഴക വെട്രി കഴകം. അസമിലും NDA അധികാരത്തിലേക്ക്, പുതുച്ചേരി നിലനിർത്തി NDA. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. UAE ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച് പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 മുന്നിലെത്തി. ഇതാദ്യമായി BJP ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ആദ്യ പോരാട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ പാർട്ടിയായി ഉയരാൻ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകത്തിന് സാധിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ആകെ 293 മണ്ഡലങ്ങളുള്ള പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 80 സീറ്റുകളിലാണ് വിജയിച്ചത്. കോൺഗ്രസും AJUP 2 സീറ്റിലും CPM AISFും 1 സീറ്റിലും വിജയിച്ചു. മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് 15,000-ലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി ബഹ്റാംപൂരിൽ BJP സ്ഥാനാർത്ഥി സുബ്രത മൈത്രയോട് പരാജയപ്പെട്ടു. അതേസമയം തമിഴ്നാട്ടിൽ പാർട്ടി രൂപീകരണത്തിന് ശേഷം നേരിട്ട ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 108 സീറ്റുകൾ നേടി TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പെരമ്പൂർ, തിരുച്ചി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിലും പാർട്ടി അധ്യക്ഷൻ വിജയ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ കൊളത്തൂരിൽ TVK സ്ഥാനാർത്ഥി VS ബാബുവിനോട് പരാജയപ്പെട്ടു. അവിനാശിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും TVK സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. 234 നിയമസഭയിൽ സർക്കാർ രൂപീകരിക്കാൻ TVKക്ക് 10 സീറ്റുകളുടെ കുറവുണ്ട്. ഭരണകക്ഷിയായ DMK 59 സീറ്റുകളിൽ ഒതുങ്ങി. പ്രധാന പ്രതിപക്ഷമായ AIADMK 47 സീറ്റുകളാണ് നേടിയത്. PMK 4 സീറ്റും കോൺഗ്രസ് 5 സീറ്റും നേടിയപ്പോൾ CPIM 2 സീറ്റിലും BJP 1 സീറ്റിലും വിജയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അസമിലും NDA അധികാരത്തിലേക്ക്. 126 സീറ്റുകളിൽ 101 സഖ്യം

0: വിജയിച്ചു. ബി ജെ പി 82 വിജയിച്ചപ്പോൾ സഖ്യകക്ഷികളായ എ ജി പി 9 സീറ്റുകളും പീപ്പിൾസ് ഫ്രണ്ട് 10 സീറ്റുകളും നേടി. കോൺഗ്രസ് 19 എ ഐ യു ഡി എഫ് ആർ ജെ ആർ ഡി എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യു ഡി എഫ് വീണ്ടും അധികാരത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളും യു ഡി എഫ് വിജയിച്ചു. എൽ ഡി എഫിന് 35 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. എൻ ഡി എ 3 സീറ്റും നേടി. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫ് വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ യു ഡി എഫ് ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും ആർ എസ് പി 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. കേരളത്തിൽ ഇപ്പോൾ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ ഔദ്യോഗിക ഫലം പുറത്തുവരുമ്പോൾ എൻ ഡി എ സഖ്യം 18 വിജയിച്ചു. മികച്ച ഭരണത്തിന് പുതുച്ചേരിയിലെ ജനങ്ങൾ നൽകിയ അംഗീകാരമാണിതെന്ന് മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന എന്നിവരെ ബി ജെ പി കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ചു. എൻ ഡി എയ്ക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രിയും ബി ജെ പി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി. രാജ്യത്തിന് ഒരു പുതിയ പ്രഭാതം ആശംസിക്കുന്നതായി തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇന്നലെ ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് യു ഡി എഫിന്റെ വിജയത്തിന് പിന്നിലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ ശക്തമായതോടെ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം സുഗമമാക്കുന്നതിന് പ്രൊജക്ട് ഫ്രീഡം പദ്ധതി നടപ്പാക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. യു എസ് നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ യു എ എ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഫുജൈറയിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായി. ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. വിശദാംശങ്ങളിലേക്ക്.
1: ഫുജൈറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിൽ നടന്ന ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നും പൌരന്മാരുടെ അടിസ്ഥാന സൌകര്യങ്ങളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ അംഗീകരിക്കാനാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ ആക്രമണങ്ങളെ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു. സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. യു എ ഇയുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നാക്രമണമാണെന്ന് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അന്താരാഷ്ട്ര നിയമത്തിന്റെയും സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യ വ്യവസ്ഥയുടെയും ലംഘനമാണ് ഇറാൻ നടത്തുന്നതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സാധാരണ പൌരന്മാരെ ആക്രമിക്കാനോ അറേബ്യൻ ഗൾഫ് മേഖലയെ അസ്ഥിരപ്പെടുത്താനോ ലക്ഷ്യമിട്ടുള്ള ഏതൊരു നടപടിയെയും ശക്തമായി എതിർക്കുമെന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും രാജ്യത്തുടനീളം എൽ പി ജി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. പെട്രോൾ, ഡീസൽ, എൽ പി ജി എന്നിവ അനാവശ്യമായി വാങ്ങി ശേഖരിക്കരുതെന്നും കൃത്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സ്രോതസ്സുകളെ ആശ്രയിക്കാനും സർക്കാർ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്നാൽ ആഗോള സമ്പദ്വ്യവസ്ഥ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. എണ്ണവില ബാരലിന് $125 ഉയരാൻ സാധ്യതയുണ്ടെന്നും IMF മുന്നറിയിപ്പ് നൽകി. ദീർഘകാല സംഘർഷം, എണ്ണവിലയിലെ തുടർച്ചയായ വർധന, പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിനകം തന്നെ സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചതായും IMF മേധാവി ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ രാഷ്ട്രപതി ഗ്യാനി സേൽസിംഗിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രപതി ഭവനിൽ അനുസ്മരണ ചടങ്ങ് നടന്നു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോലാം ഇന്ന് ബീഹാറിലെ ഗയയിൽ എത്തും. നാളെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ടോലാമിന് ആചാരപരമായ സ്വീകരണം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 566 പോയിന്റ് താഴ്ന്ന് 76703ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 183 പോയിന്റ് കുറഞ്ഞ് 23936ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ്

0: 9,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ IIT മദ്രാസ് ടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം PhD പ്രബന്ധങ്ങളിലും അക്കാദമിക പ്രസിദ്ധീകരണങ്ങളിലും മാത്രമായി പരിമിതപ്പെടുത്തരുതെന്നും സമൂഹത്തിന് പ്രയോജനകരമായ പ്രായോഗിക കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Our talent pool is leading the global goods in many ways, but time has come to refurbish the entire process. Why don't we innovate?

0: to the wall, his compulsion, his compassion, his concern brought science to the forefront. But every human being became an innovator when he's pushed to the wall. India is a fit case to take the global lead with lot of compassion, lot of poverty, lot of challenges, lot of natural barriers. We are a fit case to be a society of innovators.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ 6-ാം സ്ഥാനത്താണ് ചെന്നൈ, 7-ാം സ്ഥാനത്താണ് ഡൽഹി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ വൻ മുന്നേറ്റവുമായി BJP ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ പാർട്ടിയായി നടൻ വിജയിയുടെ തമിഴക വെട്രിക്കഴകം. അസമിലും NDA അധികാരത്തിലേക്ക്, പുതുച്ചേരി നിലനിർത്തി NDA. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. UAE ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. മയിൽപീലിക്കാവ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. S. രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം: പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ചിറ്റൂർ ഗോപിയുടെ വരികൾക്ക് ദീപക് ദേവ് ഈണം നൽകി. വിജയ് യേശുദാസ് പാടിയ ഗാനം. ചിത്രം ഗ്രാൻഡ് മാസ്റ്റർ.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല
1: അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിൽ മേഘ ജോസൂട്ടി പാടിയ ഗാനമാണിനി. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
4: ഫോൺ 9497-45-79-70.
5: ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി. പി ജയചന്ദ്രൻ പാടിയ ഗാനം. ചിത്രം ചന്ദ്രോത്സവം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: റഫീഖ് അഹമ്മദിന്റെ വരികൾ ഈണം നൽകിയത് എം ജയചന്ദ്രൻ. എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, ശ്രേയാ ഘോഷാൽ എന്നിവർ പാടിയത്.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ പണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
3: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
4: ചിത്രം പെരുമഴക്കാലം. രചന കൈതപ്പുറം, സംഗീതം എം ജയചന്ദ്രൻ, മധു ബാലകൃഷ്ണൻ, ചിത്ര, കല്യാണി മേനോൻ എന്നിവർ പാടിയത്.

അടുത്ത ഗാനം നിഖിൽ മാത്യു, ശ്രേയാ ഘോഷാൽ എന്നിവർ പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം രാഹുൽ രാജ്. ചിത്രം ബാച്ചിലർ പാർട്ടി.

തത്സമയം ഒരു പെൺകുട്ടി. ഈ ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. രചന മുരുകൻ കാട്ടാക്കട. സംഗീതം ശരത്.

0: ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിൽ ഹരിഹരനും സുജാതയും പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.
1: മുത്തും പവിഴവും

ഉസ്താദ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: Transform India's research ecosystem. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 11-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുഷമ അനിൽ. സംവിധാനം പി എ ബിജു.
3: കടലിലെ തിരയടി പോലെ ഒന്നിനു പിറകെ ഒന്നായി ആത്മഗതങ്ങളിലൂടെ അനാവരണം ചെയ്യപ്പെടുന്ന ഉൾത്താപങ്ങളാണ് ഓരോ രംഗങ്ങളിലും ഡോസ്റ്റോയെവ്സ്കി അടക്കി വച്ചിരിക്കുന്നത്. കൊലപാതകം ചെയ്ത നിക്കോവ് പുറമേക്കുള്ള തെളിവുകൾ ഒന്നൊന്നായി മൂടിയിടുമ്പോൾ നാടകം ഉള്ളിലെ തീയായി ആളിക്കത്തുകയാണ്. നായകൻ മാത്രമല്ല, അമ്മയും പെങ്ങളും സുഹൃത്ത് മർമലഡോവും അയാളുടെ ഭാര്യ കാതറീനയും മകൾ സോണിയയും അന്വേഷണ ഉദ്യോഗസ്ഥൻ സെമറ്റോവും പരിചാരിക നസ്താസിയയും മഴുവിനോട് സംസാരിക്കുന്ന കാവൽക്കാരൻ പോലും മനസ്സിൻ്റെ വാതിലുകൾ അടച്ചിട്ടാണ് സംസാരിക്കുന്നത്. റസുമുഹീൻ എന്ന നിക്കോവിൻ്റെ സുഹൃത്തിലൂടെ കഥാഗാത്രം മറ്റൊരു കൈവഴി തുറക്കുകയാണ്. നാടകം തുടർന്ന് കേൾക്കുക.
4: നീ എന്താണ് നിക്കോ ഈ വഴി?
5: റസ്മിഹിൻ, നീ എന്തെടുക്കുകയായിരുന്നു?
4: ഓ, ഞാൻ ചില കാര്യങ്ങൾ എഴുതുകയായിരുന്നു. നിന്നെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല.
5: പ്രതീക്ഷിക്കാത്തതൊക്കെയാണ് നടക്കുന്നത്. ഞാനും വിചാരിച്ചതല്ല നിന്റെ താമസ സ്ഥലത്ത് വരണമെന്ന്.
4: ഓ, എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുന്നു. നീ എന്നെ കടത്തി വെട്ടിക്കളഞ്ഞു. ബാബ വന്ന് ദാ ഈ സോഫയിലേക്ക് ഇരിക്കെ, ഇങ്ങോട്ട് നീ. എത്ര നാളായി നിന്നെ കണ്ടിട്ട്. അല്ല, നിനക്കെന്തു പറ്റി? എല്ലാവരിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് എന്തിനുള്ള ഭാവമാണ് നിനക്ക്?
5: ഒന്നുമില്ല, വിശേഷിച്ചൊന്നുമില്ലടാ.
4: നിനക്ക് സുഖമില്ലേ? നിന്റെ മുഖം കാണുമ്പോൾ തോന്നുന്നല്ലോ നല്ല സുഖമില്ലെന്ന്.
5: അസുഖമോ എനിക്കോ? റസുമിഹിൻ, നിനക്ക് തോന്നുന്നതാണ്.
4: നിക്കോ, നീ എന്താണ് വന്നത് അത് പറയ്. ഒരു കാര്യവുമില്ലാതെ നീ ഒരിടത്തും പോകില്ലെന്ന് എനിക്കറിയാം. എന്താ കാര്യം പറയ്.
5: ഞാനിങ്ങോട്ട് വന്നത് വേറൊരു കാര്യത്തിനാണ്. എനിക്ക് ട്യൂഷൻ എടുക്കാൻ കുറച്ച് കുട്ടികളെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
4: ഓ,
5: എന്നാൽ യഥാർത്ഥത്തിൽ എനിക്ക് ട്യൂഷൻ എടുക്കാനും വയ്യ.
4: നീ എന്താണ് പരസ്പര ബന്ധമില്ലാതെ ഈ പറയുന്നത്? ട്യൂഷൻ എടുക്കാൻ കുട്ടികളെ വേണോ? അതോ വേണ്ടയോ?
5: അറിയില്ല, എനിക്കൊന്നും അറിയില്ല.
4: നീ മദ്യപിക്കില്ലല്ലോ? മയക്കുമരുന്ന് വല്ലതും കഴിച്ചോ? ആദ്യമാവാൻ വഴിയില്ല. പിന്നെ നീ പിച്ചുമ്പേയും പറയുന്നത് പനി കൊണ്ടാണോ?
5: ഇല്ലടാ, എനിക്കൊന്നുമില്ല.
4: പിന്നെ നിനക്ക് എന്തു പറ്റി?
5: ഒന്നുമില്ല, ഞാൻ പോകുന്നു.
4: ഇരിക്കെ നിക്കോ, ഇരിക്കെ, പറയട്ടെ കാര്യങ്ങൾ.
5: വേണ്ടടാ, ഞാൻ പോകുന്നു.
4: ഏയ്, നിൽക്ക്, പോവുകയാണ്? ഇതെന്തൊരു മനുഷ്യൻ.
5: ഞാൻ പോവുകയാണ്, ഇവിടെ നിൽക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നീ കൈവിട്.
4: ഏയ് നിക്കേ,
5: എടാ കൈവിടറാ,
4: ഇവിടെ നിൽക്കാൻ.
5: ആ, എന്നാ ശരി, ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാം.
4: ആ,
5: എനിക്ക് സത്യത്തിൽ നിന്നെ മാത്രം ഇവിടെ പരിചയമുള്ളൂ. നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാനാവൂ.
4: ഓഹോ,
5: അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്.
4: നിനക്കെന്ത് പറ്റി നിക്കോവ്? എന്നോടെല്ലാം പറയ്.
5: നീ എൻ്റെ പ്രിയ മിത്രമാണ്, ദയാലുവാണ്. എൻ്റെ പ്രശ്നങ്ങൾ നിനക്ക് പെട്ടെന്ന് മനസ്സിലാവും, നിനക്ക് വിധി കൽപ്പിക്കാനും ആവും.
4: ഏയ്, നീ വളച്ചു കെട്ടാത്ത കാര്യം പറയ്.
5: ഇപ്പോൾ നിനക്ക് മനസ്സിലായോ?

0: എനിക്കൊന്നും ആവശ്യമില്ലെന്ന്. നീ കേൾക്കുന്നുണ്ടോ? ഏ, നിന്റെ സ്നേഹം മാത്രം മതി, ഒന്നും വേണ്ട. ആരുടെ സഹായവും വേണ്ട. ആരുടെ സഹാനുഭൂതി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തനിയെ കൈകാര്യം ചെയ്തോളാം.
1: നിനക്കെന്തോ സാരമായ തകരാറുണ്ട്. എന്താണ്, എന്തു പറ്റി, എന്നോട് പറ.
0: ഹാ, എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എന്നെ തനിച്ചു വിട്.
1: നീ ഒരു മുഴുഭ്രാന്തൻ തന്നെ. നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, ഞാൻ എന്തിന് ശ്രദ്ധിക്കണം? ദേ നോക്ക്, എനിക്കും ഇപ്പോൾ പഠിപ്പിക്കുവാൻ വിദ്യാർത്ഥികൾ ആരുമില്ല. നീ കാണുന്നില്ലേ? നോക്ക്, എനിക്കതിൽ യാതൊരു പ്രയാസവുമില്ല. ഞാനിപ്പോൾ വിവർത്തനങ്ങൾ ചെയ്യുകയാണ് ഒരു പ്രസാധകന് വേണ്ടി. നോക്ക്, ഇതാ ഒരു ജർമ്മൻ പുസ്തകത്തിൻ്റെ രണ്ട് വാല്യങ്ങൾ. തനി കച്ചവട സാഹിത്യം. സ്ത്രീ ഒരു മനുഷ്യജീവിയാണോ എന്ന ചോദ്യമാണിതിൽ.
0: അല്ലടാ, ഇത് വിവർത്തനം ചെയ്ത പണം കിട്ടുമോ?
1: അതിനല്ലേ വിവർത്തനം ചെയ്യുന്നത്. ഇപ്പൊ തന്നെ 6 രൂപിൽ അഡ്വാൻസ് തന്നു. പിന്നെ നിനക്ക് താല്പര്യമുണ്ടെങ്കിലേ ഈ വാല്യം നീ തർജ്ജമ ചെയ്യ്. 3 രൂപിൾ ഇതാ, നീ കൊണ്ടുപോയി തർജ്ജമ ചെയ്യേ, എനിക്കതൊരു സഹായമാവും.
0: ഞാൻ ചെയ്യാം.
1: ആ ദേ, ഇത് കഴിഞ്ഞാൽ അടുത്ത പുസ്തകം ഏർപ്പാടാക്കിയിട്ടുണ്ട്.
0: വേണ്ട, പുസ്തകവും റൂബിളും എനിക്ക് വേണ്ട. ഇത് പിടിച്ചിരിക്കട്ടെ.
1: നിനക്കിതെന്ത് പറ്റി? വാങ്ങിയ പുസ്തകം തിരിച്ചു തരുന്നത് നിനക്ക് ഭ്രാന്തായോ നിക്കോ?
0: എടാ, എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ?
1: നിക്കോ, നീ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്?
0: പറയില്ല. അതുമല്ല, എനിക്ക് വീടില്ല.
1: ശരി, എന്നാൽ ഞാനൊന്നും ചോദിക്കുന്നില്ല.
0: എനിക്ക് പോകണം.

0: വീണ്ടും ഞാൻ ഒറ്റയ്ക്ക്. പാലത്തിന്റെ കൈവരിയിൽ പിടിച്ച്
1: നല്ലവനായ സഹോദര, യേശുവിന്റെ നാമത്തിൽ ഇത് സ്വീകരിക്കൂ.
0: ഇരുപത് കോപ്പക്സ് നാണയം. വസ്ത്രധാരണത്തിലും ഭാവപ്രകടനത്തിലും ഞാനൊരു യാചകനാണെന്ന് കരുതിയിരിക്കണം. ഞാൻ ഇങ്ങനെ നടന്നിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. ഇനി എൻ്റെ മുറിയിൽ പോയി കിടക്കണം.

0: 아야! 아야!
1: അതൊരു സ്വപ്നമായിരുന്നു. ഇത്തരം സ്വപ്നങ്ങൾ ഇന്നലെ മുതലാണ് ഞാൻ കാണാൻ തുടങ്ങുന്നത്. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലെ ഭീതിതമായ സ്വപ്നങ്ങൾ. പേടികൊണ്ടെന്റെ മനസ്സ് കട്ടപിടിച്ചല്ലോ. ഇപ്പോൾ ബഹളമൊന്നും കേൾക്കാനില്ലല്ലോ. എന്താണ്? ആരാണ്? അയാൾ പോയിരിക്കുമോ? വാതിൽ വലിച്ചടയ്ക്കുന്ന ശബ്ദം, അത് ഞാൻ മാത്രമേ കേട്ട് കാണുകയുള്ളൂ. ചിലർ അത്ഭുതത്തോട് സംസാരിക്കുന്നു, മറ്റു ചിലർ തർക്കിക്കുന്നു, രഹസ്യം പറയുന്നു, പരസ്പരം വിളിച്ചലറുന്നു. ഒരുപാട് പേർ ആ കെട്ടിടത്തിൽ താമസിക്കുന്നവരെല്ലാം ഞാൻ മാത്രം കേട്ടതാകാം.

ബഹളം. എന്റെ മനസ്സിന്റെ പേടിയിൽ എനിക്ക് തോന്നിയതാകാം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 11 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, കൂടാതെ സുഷമ അനിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ
2: സുഭദ്ര തമ്പുരാന്റെ സംഗീത കച്ചേരി കേൾക്കാം. ഡി സുനിത വയലിൻ, ഉണ്ണി കേരളവർമ്മ മൃദംഗം, തൃക്കാക്കര വയ്യൻ ശാന്താറാം ഗഞ്ചിറ. ആദ്യം ശങ്കരി ശങ്കുരു ചന്ദ്രമുഖി, രാഗം സാവേരി, രൂപകതാളം ശ്യാമശാസ്ത്രിയുടെ കൃതി.

0: ഇതുവരെ കേട്ടത് സുഭദ്ര തമ്പുരാന്റെ സംഗീത കച്ചേരി. ഡി സുനിത വയലിൻ, ഉണ്ണി കേരളവർമ്മ മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ.
1: സ്വരസാഗരം സമാപിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. യു എ യിലെ ഫുജൈറയിലുണ്ടായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. സാധാരണക്കാരെയും അടിസ്ഥാന സൌകര്യങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് യു എ യിലെ ഫുജൈറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിലുണ്ടായ തീപിടുത്തത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റിരുന്നു. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം സുഗമമാക്കുന്നതിന് യു എസ് പ്രഖ്യാപിച്ച പ്രോജക്ട് ഫ്രീഡം ആദ്യഘട്ടത്തിന്റെ ഭാഗമായി 2 യു എസ് നേവി കപ്പലുകൾ ഹോർമൂസ് കടന്ന് ഗൾഫ് മേഖലയിൽ പ്രവേശിച്ചു. കപ്പലുകൾക്ക് നേരെ നടന്ന ഇറാൻ ആക്രമണങ്ങളെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്നാൽ ആഗോള സമ്പദ്വ്യവസ്ഥ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. എണ്ണവില ബാരലിന് $125 ഉയരാൻ സാധ്യതയുണ്ടെന്നും IMF മുന്നറിയിപ്പ് നൽകി. ദീർഘകാല സംഘർഷം, എണ്ണവിലയിലെ തുടർച്ചയായ വർധന, പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിനകം തന്നെ സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചതായും IMF മേധാവി ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 എണ്ണത്തിൽ ഉജ്ജ്വല വിജയം നേടിയ UDF നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം മന്ത്രിസഭ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. ഡൽഹിയിൽ നിന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികൾ എത്തിയതിനു ശേഷം യോഗം നടത്തുമെന്ന് UDF വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ TDK അധ്യക്ഷൻ സി ജോസഫ് വിജയിയെ നിയമസഭാ പാർട്ടി നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു. ചെന്നൈയിലെ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട TDK നിയമസഭാംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കൽ നിലവിൽ കേരളത്തിലായതിനാൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് കത്ത് സമർപ്പിക്കുന്നത് വൈകുമെന്നാണ് സൂചന. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 BJP മുന്നിലെത്തി. സംസ്ഥാനത്ത് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത്ഷായെ BJP കേന്ദ്ര നിരീക്ഷകനായി നിയമിച്ചു. ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണത്തിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മവാർഷിക ദിനമായ ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. അസമിലും NDA അധികാരത്തിലേക്ക്. 126 സീറ്റുകളിൽ 101 NDA സഖ്യം വിജയിച്ചു. BJP 82 വിജയിച്ചപ്പോൾ സഖ്യകക്ഷികളായ AGP 9 സീറ്റുകളും പീപ്പിൾസ് ഫ്രണ്ട് 10 സീറ്റുകളും നേടി. കോൺഗ്രസ് 19, AIUDF, RJD എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. പുതുച്ചേരിയിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന എന്നിവരെ BJP കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ചു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ NDA സഖ്യം 18 വിജയിച്ചത്. മികച്ച ഭരണത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണിതെന്ന് മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ത്യ ജമൈക്ക സഹകരണം ശക്തമായി തുടരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിൽ ഡിജിറ്റൽ മേഖലയിലെ പരിവർത്തനം,

0: സാംസ്കാരിക മൂല്യങ്ങളുടെ കൈമാറ്റം, കായികം, ഡിജിറ്റൽ പണമിടപാട് തുടങ്ങിയവുമായി ബന്ധപ്പെട്ട നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചതായും അദ്ദേഹം പറഞ്ഞു. ഫിലിപ്പീൻസിലെ കുടിയേറ്റ തൊഴിലാളി വകുപ്പ് സെക്രട്ടറി ഹാൻസ് ലിയോകാക് ഡാക്കുമായി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കൂടിക്കാഴ്ച നടത്തി. കുടിയേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായതായി ശ്രീ സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതായി ആരോപിച്ച് BJP MPമാരായ രാഘവ് ഛത്ത, അശോക് മിത്തൽ, സന്ദീപ് പഥക്, രാജേന്ദ്രഗുപ്ത എന്നിവർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ഇപ്പോൾ സമയം 3:05:20. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz-ൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz-ൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ചലച്ചിത്രഗാനങ്ങൾ. അതിഭീകര കാമുകൻ. ഈ ചിത്രത്തിൽ സിദ് ശ്രീറാം പാടിയ ഗാനമാണ് ആദ്യം. രചന ഹേ കാർത്തി, സംഗീതം ബിപിൻ അശോക്.

ലവ് ആക്ഷൻ ഡ്രാമ. ഈ ചിത്രത്തിൽ കെ എസ് ഹരിശങ്കർ, ഗൗരിലക്ഷ്മി എന്നിവർ പാടിയ ഗാനം. രചന സന്തോഷ് വർമ്മ, സംഗീതം ഷാൻ റഹ്മാൻ.

ഷഹബാസമനും സൗമ്യ രാമകൃഷ്ണനും പാടിയ ഗാനം. രചന വൈശാഖ് സുഗുണൻ, സംഗീതം ഡോൺ വിൻസെന്റ്. ചിത്രം നാതാൻ കേസുകൂട്.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ബച്ചനായ ഹസീനോ, അജബ് പ്രേം കി കസബ് കഹാനി എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

എഫ് എം 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ ആലപിച്ചത്. രചന സന്തോഷ് വർമ്മ, സംഗീതം ഗോപി സുന്ദർ.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം, സോപ്പിട്ടി പാർലർ തുടങ്ങാം, സോപ്പിട്ടി പാർലർ തുടങ്ങാം, സോപ്പിട്ടി പാർലർ തുടങ്ങാം, സോപ്പ്.

0: നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ തൃശൂർ.
1: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് PS ജയഹരി ഈണമിട്ട് KS ഹരിശങ്കർ പാടിയത്. ചിത്രം അതിരൻ.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി
2: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ
4: ചിത്രം വയലിൻ സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജിബാൽ ഈണമിട്ട് വിധു പ്രതാപ് സിസിലി എന്നിവർ ആലപിച്ചത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
3: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആജ് കെ ഹിന്ദി പ്രസാരണ മേ ആയേ സുൻതേ ഹേ ശ്രീമതി ഹിമ എം എൻ കി വാർത്ത.

0: ആകാശവാണി തൃശൂർ. ലയവിന്യാസം.
1: ഇന്ന് ലയവിന്യാസത്തിൽ സജിൻ വി യു മൃദംഗത്തിൽ അവതരിപ്പിച്ച തനിയാവർത്തനം കേൾക്കാം. ആദിതാളം.

0: സജിൻ വി യു മൃദംഗത്തിൽ അവതരിപ്പിച്ച തനിയാവർത്തനമാണ് ലയവിന്യാസത്തിൽ നിങ്ങൾ കേട്ടത്.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ തൃശൂർ ജില്ലയിൽ നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം മാനേജർ കം റെസിഡൻഷ്യൽ ട്യൂട്ടർ, ഹൈസ്കൂൾ ടീച്ചർ, നാച്ചുറൽ സയൻസ് എന്നീ തസ്തികയിലേക്കും 2026-27 അധ്യയന വർഷം ഇനി ഉണ്ടായേക്കാവുന്ന ഒഴിവായ ഹൈസ്കൂൾ ടീച്ചർ ഗണിതം, ഹിന്ദി എന്നീ തസ്തികയിലേക്കും താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. PSC നിയമനത്തിന് നിശ്ചിത യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു.

അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെ വരെ നീട്ടി. കാലാവധിക്കുള്ളിൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും സ്ഥിരം അധ്യാപകരെ നിയമിക്കുന്ന പക്ഷം താൽക്കാലിക നിയമനം സ്വമേധയാ റദ്ദാവുന്നതാണ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നിശ്ചിത യോഗ്യതയും അധ്യാപക നൈപുണ്യവും മികവുള്ളവർക്ക് ഇന്റർവ്യൂവിന് മുൻഗണന നൽകും. നിയമങ്ങൾക്ക് പ്രാദേശികമായ മുൻഗണന ലഭിക്കുന്നതല്ല. റെസിഡൻഷ്യൽ സ്കൂളായതിനാൽ താമസിച്ച് പഠിപ്പിക്കുന്നതിന് സമ്മതമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാകും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം നാളെ വൈകുന്നേരം 5 മണിക്ക് മുൻപായി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. വിലാസം: ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ, മിനി സിവിൽ സ്റ്റേഷൻ ബിൽഡിംഗ്, 1-ാം നില, ചാലക്കുടി, 6803307. ഫോൺ നമ്പർ: 0480270610. നമ്പർ ആവർത്തിക്കാം: 0480270610. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ തൃശൂർ ജില്ലാ കാര്യാലയത്തിലേക്ക് 3 വർഷത്തെ പരിശീലനത്തിനായി പോസ്റ്റ് ഗ്രാജുവേറ്റ് സയന്റിഫിക് അപ്രന്റീസിനെ നിയോഗിക്കുന്നതിന് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. വിദ്യാഭ്യാസ യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കെമിസ്ട്രി, മൈക്രോബയോളജി, എൻവയൺമെന്റൽ സയൻസ് ഇവയിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ മിനിമം 50% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദം. പ്രായപരിധി 32 വയസ്സ്. സ്റ്റൈപ്പൻഡ്: 1-ാം വർഷം 11,000 രൂപ, 2-ാം വർഷം 12,000 രൂപ, 3-ാം വർഷം 13,000 രൂപ. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മുൻപരിചയ രേഖകളും സഹിതം ബോർഡിന്റെ തൃശൂർ ജില്ലാ കാര്യാലയത്തിൽ നിർദ്ദിഷ്ട സമയത്ത് ഹാജരാകേണ്ടതാണ്. മുൻപ് ബോർഡിൽ ഒരു തവണ മാത്രം അപ്രന്റീസായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ഇന്റർവ്യൂവിൽ മറ്റ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പങ്കെടുക്കാവുന്നതാണ്. വാക്കിൻ ഇന്റർവ്യൂവിന്റെ വിശദാംശങ്ങൾ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ kspeb.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇന്റർവ്യൂവിന് ഹാജരാകേണ്ട സ്ഥലം: കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, ജില്ലാ ഓഫീസ്, 3-ാം നില, മെജസ്റ്റിക് സ്ക്വയർ ബിൽഡിംഗ്, പറവട്ടാനി, ഒല്ലൂക്കര PO, തൃശൂർ. ഫോൺ നമ്പർ: 0487237499. മറ്റൊരു നമ്പർ: 9446979751. നമ്പറുകൾ ആവർത്തിക്കാം: 0487237499. മറ്റൊരു നമ്പർ: 9446979751. തീയതി: ഈ മാസം 7, രാവിലെ 10:30. അഴീക്കോട്

0: നമ്പറുകൾ ആവർത്തിക്കാം. 0487-23-74-939. മറ്റൊരു നമ്പർ 9446-97-8751. തീയതി ഈ മാസം 7 രാവിലെ 10:30. അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷനിലെ ബോട്ടുകളിലേക്ക് ടെക്നിക്കൽ സ്റ്റാഫിനെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ബോട്ട് കമാൻഡർ, അസിസ്റ്റന്റ് ബോട്ട് കമാൻഡർ, ബോട്ട് ഡ്രൈവർ, ലാസ്കർ, സ്പെഷ്യൽ മറൈൻ ഹോം ഗാർഡ് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. അപേക്ഷകൾ ജില്ലാ പോലീസ് മേധാവി, തൃശൂർ റൂറൽ, ഇരിങ്ങാലക്കുട എന്ന വിലാസത്തിൽ ഈ മാസം 10 മുൻപായി സമർപ്പിക്കണം. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം നൽകണം. വിവരങ്ങൾക്ക് 0480-28-23-000 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ആവർത്തിക്കാം: 0480-28-23-000. ഇതുവരെ കേട്ടത് തൊഴിലവസര വാർത്തകൾ.
1: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
3: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: അറിവിന്റെ അക്ഷയഖനി,
6: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
5: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
6: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
5: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
6: വിദ്യാഭ്യാസ രംഗം.
5: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
6: വിദ്യാഭ്യാസ രംഗം.
5: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
6: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
5: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
6: ഗാന്ധിമാർഗം.
5: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
6: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
5: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
6: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
5: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
6: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680-63-1.
5: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പിനെ തുടർന്ന് ഇന്ന് 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:00 രാത്രി 8:30 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. വാഴയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഡോക്ടർ നീന ലെനിനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. പുസ്തക പരിചയം ബി കെ ഹരിനാരായണന്റെ പാട്ട് നോവൽ കുന്നംകുളം താജ്മഹലിനെക്കുറിച്ച്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മലയാള വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ സ്വപ്ന സി കോമ്പാത്ത് സംസാരിക്കുന്നു. തുടർന്ന് കവിത ധമനികൾ ദിവാകരൻ വിഷ്ണുമംഗലം എഴുതി അവതരിപ്പിക്കുന്നു. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സർഗ കേരളം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. കുട്ടികളുടെ നാടക പരിശീലന കളരികളിൽ സജീവ സാന്നിധ്യമായ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം ആദ്യ ഭാഗം. 9:30 കഥാപ്രസംഗം. 10:00 കഥകളി പദങ്ങൾ. കലാമണ്ഡലം ബാലചന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്ന കർണശബ്ദം ആട്ടക്കഥയിലെ പദങ്ങൾ. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. തുടർന്ന് കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം ഭക്തിഗാനങ്ങൾ, പാടിയത് ശരത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ പ്രദക്ഷിണം. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഇ പെൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം. 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാര റോഡ് തൃശൂർ കാവ്യാഞ്ജലി. മുല്ലനേഴിയുടെ നേരെ എന്ന കവിത രാജീവ് കാറൽമണ്ണ ചൊല്ലുന്നു. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം. 7:40 കേന്ദ്ര ഖാദി വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ. 7:50 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. അമിതവണ്ണവും സാലഡുകളും. ആയുർവേദ ചികിത്സകൻ കെ എസ് രജിതൻ സംസാരിക്കുന്നു. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ആരോഗ്യ ജീവിതം. മൂത്രാശയ കല്ലുകൾ ഡോക്ടർ ഷാജി പൌലോസുമായി YS പൗർണമി സംസാരിക്കുന്നു. 8:45 10:15 വൈകിട്ട് 4:45 6:00 രാത്രി 8:30 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാര്യ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കണ്യാർകളിപ്പാട്ട് പി ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം കുറ്റവും ശിക്ഷയും.

0: സെവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം ഭാഗം 12 നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 സ്വരസാഗരം, തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മ പാടിയ കൃതികൾ സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, തൃക്കാക്കര വയ്യൻ ശാന്താറാം ഗഞ്ചിറ. 3:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 3:05 കാലാവസ്ഥ, വൈകിട്ട് 5:00 ഹിന്ദി പാഠം, 5:15 കൊങ്കിണി ഗാനങ്ങൾ, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം, 8:00 ചിത്രീകരണം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 രാഗപരിചയം, 11:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 11:05 വൈകിട്ട് 3:05 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. കാലാവസ്ഥ. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോട് കൂടിയ മഴയ്ക്കോ സാധ്യത. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പ്.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണമെന്നുണ്ട്. അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള കായ്കറികളെങ്കിലും കൃഷി ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഒട്ടും സമയമില്ല, അതാണ് പ്രശ്നം. കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ മിക്കവരുടെയും പ്രതികരണം ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ സംസാരത്തിൽ ഇതൊരു സ്ഥിരം പല്ലവിയാണ്. ഇതാ സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ ഡോക്ടറായ അമ്പിളി കെ നായർ എല്ലാ തിരക്കുകൾക്കുമിടയിൽ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും സ്വന്തം അധ്വാനത്തിലൂടെ സ്വന്തം കൈകൊണ്ട് വിളയിച്ചെടുക്കുന്നു. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്ന് സ്വന്തം അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്ന തിരുവല്ല കടപ്ര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മാവേലിക്കര സ്വദേശിനിയുമായ ഡോക്ടർ അമ്പിളി കെ നായരുടെ കൃഷിയിലെ വേറിട്ട അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പ്രക്ഷേപകനും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ മുരളീധരൻ തഴക്കരയാണ് ഡോക്ടർ അമ്പിളി കെ നായരുമായി സംസാരിക്കുന്നത്.
1: വർത്തമാനകാല ജീവിതം വളരെ തിരക്ക് പിടിച്ചതാണ്. പ്രത്യേകിച്ച് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ധാരാളം രോഗികളുമായിട്ടുള്ള ചികിത്സാ അനുഭവങ്ങൾ, ബന്ധങ്ങൾ, അതിലുപരി വീട്ടിൽ വന്നാലും അവരുടേതായ തിരക്ക്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയാകുമ്പോൾ അത് കുറച്ചുകൂടി കൂടും, കാരണം വീട്ടുകാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ തിരക്കിനിടയിൽ ഒട്ടും സമയം കിട്ടുന്നില്ല മറ്റു കാര്യങ്ങൾക്കൊന്നും. പ്രത്യേകിച്ച് കൃഷി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനോ ഒരു കറിവേപ്പ് പോലും നടുന്നതിനോ സമയം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പരിമിതിയും പരാതിയുമാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇതിനൊക്കെ ഇടയിൽ സമയം കണ്ടെത്തി അത്യാവശ്യം വീട്ടാവശ്യത്തിന് വേണ്ട പച്ചക്കറികളെല്ലാം സ്വന്തം വീട്ടുവളപ്പിൽ, പച്ചക്കറികൾ മാത്രമല്ല ചേനയടക്കമുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും അത്യാവശ്യം കൃഷി ചെയ്യാൻ കഴിയുന്നത് വിപണനാടിസ്ഥാനത്തിലല്ല, സ്വന്തം വീട്ടാവശ്യത്തിന്. ഇതിനെങ്ങനെയാണ് ഈ സമയത്തിൻ്റെ ഒരു ക്രമീകരണം എങ്ങനെയാണ്? സമയമില്ലായ്മയാണ് കൃഷിക്ക് തടസ്സമായി നിൽക്കുന്നതെന്ന് പറയുന്നതിൽ വല്ല അർത്ഥവും ഉണ്ടോ?
2: സമയമില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ

0: നമുക്ക് ആ കൃഷിയോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെയെങ്കിലും ഒരു സമയം കണ്ടെത്തുക തന്നെ ചെയ്യും. എനിക്ക് സത്യത്തിൽ രാവിലെ 5 മണിക്ക് തുടങ്ങും. ആ ജോലിക്കിടയിലൊരു രാവിലെ ഒരു അരമണിക്കൂറാണ് കൃഷി നോക്കാൻ സമയം കിട്ടുന്നത്. ജസ്റ്റ് പോയി വെള്ളം ഒഴിക്കുക, അത്യാവശ്യം ചെടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. രാവിലെ കുറച്ച് സമയം കണ്ടെത്തി ചെയ്യാറുണ്ട്.
1: തിരക്കുകൾക്കിടയിലും നമ്മൾ അതിന് സമയം കണ്ടെത്തുകയാണ്. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്നാണ്. ഉള്ള പരിമിതമായ സമയം, സ്ഥലപരിമിതി. ഇപ്പം നഗരത്തോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ സ്ഥലവും. വീടിൻ്റെ ടെറസിലും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്, ചട്ടിയും ചാക്കിലും ഒക്കെ മണ്ണ് നിറച്ച്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കൃഷി ചെയ്തിരിക്കുന്ന പച്ചക്കറികൾ? ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ കൃഷി ചെയ്യുന്ന ഇനങ്ങൾ ഏതെല്ലാമാണ്?
0: എനിക്ക് ടെറസിൽ ഏകദേശം ഒരു 200 ഗ്രോ ബാഗ് ഉണ്ട്. അതിൽ കൂടുതലും പയർ, പാവൽ, വെണ്ട, പച്ചമുളക്, ചീര, കോവൽ, നിത്യവഴുതനം, അല്ലാതുള്ള വഴുതനം, പിന്നെ ഇപ്പം കുറച്ച് കാബേജ്, കോളിഫ്ലവർ, ഇതൊക്കെ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ചാക്കിൽ ആയിട്ട് ചേന, ചേമ്പ് അത്യാവശ്യം അതും ചെയ്യുന്നുണ്ട്. വാഴയൊക്കെ പുരയിടത്തിലുണ്ട് അത്യാവശ്യം.
1: ചാക്കിലും അതുപോലെ തന്നെ ചട്ടിയിലും ഇങ്ങനെ ചെയ്യുമ്പോഴും, അപ്പോൾ ഇതിനുള്ള വിത്ത്, ഇതിനാവശ്യമായ കൃഷിയെക്കുറിച്ചുള്ള ചില ധാരണകളും ഉണ്ടാകണമല്ലോ. ഇതൊക്കെ സ്വയമേവ തന്നെ നമ്മൾ സ്വായത്തമാക്കുന്നതാണോ, ആരുടെയെങ്കിലും മാർഗനിർദ്ദേശങ്ങളുണ്ടോ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാറുണ്ടോ, എന്താണ്, ഏത് രീതിയിലാണ്? ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ പരിപൂർണമായും വേറൊരാളെ ആശ്രയിച്ചല്ലെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ അതൊക്കെ നമുക്ക് വേണ്ടി വരും. അതെങ്ങനെയാണ് സാധിക്കുന്നത്?
0: മാവേലിക്കര കൃഷിഭവൻ കുറച്ചൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരം റെയിൻ ഷെൽട്ടർ, അതിൻ്റെ സബ്സിഡി നിരക്കിൽ നമുക്ക് സഹായം കിട്ടുകയും റെയിൻ ഷെൽട്ടർ ഇടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ഞാൻ കൃഷിഭവനിൽ പോവുകയും അവിടുത്തെ കൃഷി ഓഫീസർ അത്യാവശ്യം നിർദ്ദേശങ്ങൾ തരും. പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് രണ്ടുപേര്, രശ്മി, രാധാകൃഷ്ണൻ. അവർ രണ്ടുപേരും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരുടെ അത്യാവശ്യം നിർദ്ദേശങ്ങൾ ലഭിക്കാറുണ്ട്.
1: പിന്നെ മറ്റൊന്ന്, ഇപ്പം നമ്മൾ അത്യാവശ്യം വീട്ടിലേക്ക് സ്വന്തം കൈകൊണ്ട് കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് വിളവെടുക്കുമ്പോൾ, ആ വിളവെടുത്ത് നമ്മൾ ആഹാര ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ, നമുക്ക് കേവലമായ ഒരു കൃഷി എന്നതിനപ്പുറത്ത് അതൊരു അനുഭൂതിയാണ്. നമുക്ക് മനസ്സിൽ ഉണ്ടാകുന്ന ഒരു കുളിർമയുണ്ട്. നമ്മുടെ ടെറസിൽ നിന്ന്, നമ്മുടെ മണ്ണിൽ നിന്ന് അത് വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം, അത് ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്നതും നമ്മുടെ സ്വന്തം കൈകൊണ്ട് കൃഷി ചെയ്ത് നമ്മുടെ മണ്ണിൽ വിളയുന്ന പച്ചക്കറി പറിച്ചെടുക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു വ്യത്യാസം, അതിൻ്റെ ഗുണമേന്മയിൽ മാത്രമല്ല അത് മനസ്സിനുണ്ടാക്കുന്ന ഒരു കുളിർമ എന്ന് പറയുന്നത്, കാരണം മറ്റുള്ളവരെ അത് അറിയണമല്ലോ, അതിൻ്റെ ഒരു അനുഭവവും അനുഭൂതിയും.
0: കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ശതമാനം പോലും നമുക്ക് തിരിച്ചു കിട്ടാറില്ല. എങ്കിലും കിട്ടുന്ന ആ ഒരു വിളവ് വളരെ സന്തോഷകരമായി നമുക്ക് തോന്നാറുണ്ട്. അതിലെ ഓരോ കായ് വരുമ്പോഴും ആണെങ്കിലും ഓരോ പൂവിടുമ്പോഴും ആ ചെടിയോട് നമുക്കുള്ള ഇഷ്ടം, അത് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പം കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു പുഴുക്കുത്ത് പോലും ഇല്ലാത്ത പയർ വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെങ്കിൽ നമ്മുടെ പയർ വെച്ച് ഉണ്ടാക്കുന്ന ഒരു കറിക്ക് അതിൻ്റേതായ വ്യത്യാസമുണ്ട്, ഒരു സന്തോഷമുണ്ട്.
1: ഇപ്പം വളപ്രയോഗം നഗരത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, നഗരത്തിൽ കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചാണകം കിട്ടാൻ ബുദ്ധിമുട്ട്. ഇപ്പം വീടുകളിലാണെങ്കിൽ ഗ്യാസ് അടുപ്പ് വന്നതോടുകൂടി ചാരം കിട്ടാൻ ഉള്ള പ്രയാസം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഇതിനിടയിലും ഇതൊക്കെ എങ്ങനെയാണ്, ജൈവവളം എന്ന് പറയുന്നത് വളരെ പ്രധാനവുമാണ് കൃഷിക്ക്, അതിനെന്തെങ്കിലും സംവിധാനമുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും തരത്തിൽ ബയോഗ്യാസ് പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടോ, എങ്ങനെയാണത്?
0: വീട്ടിൽ ബയോഗ്യാസ് സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ലറി, അത് കൂടുതലും ഞാൻ പച്ചക്കറിക്കാൾ കൂടുതലും പുഷ്പങ്ങളുടെ ചെടികൾക്കായിട്ട് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ അത് താഴെ വളർത്തുന്നതുകൊണ്ട് മേളി വരെ സ്ലറി എടുത്തുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഞാൻ താഴെയുള്ള ചെടികൾക്കെല്ലാം ഈ സ്ലറിയാണ് ഉപയോഗിക്കുന്നത് കൂടുതലും. പിന്നെ അതുകൂടാതെ ചാണകം വാങ്ങിച്ച് ഇടാറുണ്ട്. പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ജൈവ കീടനാശിനി ഇവയൊക്കെയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത്.
1: നമുക്കിപ്പോൾ ആവശ്യത്തിന് ഇപ്പോൾ ഇത്രയും പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോൾ ഈ പച്ചക്കറി ധാരാളം ഉണ്ടാകുകയും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരികയും ചെയ്യുന്നത് എങ്ങനെയാണ്? അത് സുഹൃത്ത് ബന്ധങ്ങളിലും മറ്റ് സൗഹൃദങ്ങളിലും ഉള്ളവർക്കൊക്കെ സാധാരണ ചിലരെങ്കിലും കൊടുക്കാറുണ്ട്, ഒരു വിൽപ്പനയ്ക്കപ്പുറത്ത്? ഇത്രയും പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് വരുന്നതിന് നമ്മൾ എങ്ങനെയാണ്, ഒരു വിൽപ്പനയുണ്ടോ?
0: വിൽപ്പനയില്ല. നമ്മൾ അത്യാവശ്യം കൂടുതൽ നമുക്ക് ഉപയോഗത്തിന് ശേഷം ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അത് നമ്മുടെ ഫ്രണ്ട്സിന് നൽകാറുണ്ട്. ഇപ്പോൾ ചീരയാണേലും കോവൽ കൂടുതലുണ്ടായിരുന്നു, അതൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ ഫ്രണ്ട്സിന് നൽകാറുണ്ട്.
1: ഇപ്പോൾ ഹോമിയോ ഡോക്ടർ എന്നുള്ള നിലയിലുള്ള ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, ഈ കീട നിയന്ത്രണത്തിനും കൂടുതൽ വിളവ് കിട്ടുന്നതിനു വേണ്ടി ചില ഹോമിയോ മരുന്നുകൾ പച്ചക്കറിയിൽ ഉപയോഗിക്കുന്നതായിട്ട് വായിക്കുകയും ചിലരൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ, അല്ലെങ്കിൽ അത് ഉണ്ടെന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ, എന്താണ് ഒരു ഹോമിയോ ഡോക്ടർ എന്നുള്ള നിലയിൽ കൃഷിയിൽ അതിൻ്റെ ഒരു അനുഭവം എന്തെങ്കിലും പറയാനുണ്ടോ?
0: ഞാൻ അതിനെപ്പറ്റി വലുതായിട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല. കാസർഗോഡോ കണ്ണൂർ ആ ഭാഗത്തൊരു കമ്പനി കൃഷിക്ക് ആവശ്യമായ മെഡിസിൻ ഇറക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വാങ്ങിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഈ നമ്പറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടില്ല.
1: നമുക്ക് കൃഷിയിലേക്ക് വരാൻ ധാരാളം പദ്ധതികൾ, ഇപ്പോൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞങ്ങളും കൃഷിയിലേക്ക് എന്നൊക്കെ തുടങ്ങി ധാരാളം പ്രോഗ്രാമുകൾ കൃഷി വകുപ്പ് തന്നെ നടപ്പാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങുമ്പോൾ അതിൻ്റെ പണം നമ്മൾ വലിയ വില കൊടുത്താണ് അത് വാങ്ങുന്നത്. പക്ഷേ

0: ഇത് നമ്മളതിൻ്റെ മൂല്യം അറിയുന്നില്ല. എത്ര വിലയായി അതിൽ നിന്ന് തക്കാളി എടുക്കുമ്പോൾ, വെണ്ടയ്ക്ക പറിക്കുമ്പോൾ, പാവയ്ക്ക എടുക്കുമ്പോഴൊക്കെ നമ്മൾ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുന്നു. പക്ഷെ അതിൻ്റെ ഒരു മൂല്യം കണക്കാക്കിയാൽ അത് അതിൻ്റെ വിലയ്ക്കപ്പുറത്ത് അതൊരു മരുന്ന് പോലെയാണ്. അതിൽ കീടനാശിനികളുടെ അംശമില്ല, രാസവളങ്ങളുടെ ആധിക്യമില്ല, മറ്റ് ഹോർമോണുകളൊന്നും പ്രയോഗിക്കുന്നില്ല. വളരെ സുരക്ഷിതമായ ഒരു പച്ചക്കറിയാണ് നമുക്ക് കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ അത് തന്നെ ഒരു മരുന്നല്ലേ?
1: അതെ, തീർച്ചയായിട്ടും. നമുക്ക് കടകളിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറിയുടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ചേ ഉള്ളെങ്കിലും അതിന് വളരെ ഗുണനിലവാരമുള്ള പച്ചക്കറിയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തിനാണേലും നമ്മുടെ മനസ്സിനും എല്ലാത്തിനും നമുക്കത് സന്തോഷം പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എനിക്ക് കുറച്ച് അഡീനിയം പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അഡീനിയത്തിൻ്റെ വിത്ത് നമ്മൾ തൈ ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ വളക്കടകളിലൊക്കെ കൊടുക്കുമ്പോൾ അവർ അതിന് നമുക്കൊരു ഏണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് അവരുടെ തന്നെ വളങ്ങളും ചെടികളും ഒക്കെ വാങ്ങിക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷം. അങ്ങനെ എനിക്കൊരു ഹെൽപ്പ് കിട്ടാറുണ്ട്.
0: പച്ചക്കറി പോലെ തന്നെ പുഷ്പകൃഷിയിലും മനസ്സ് ചേർത്ത് വയ്ക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രധാനമായിട്ടും അത് ചെയ്യുമ്പോൾ ഇത് രണ്ടും നമുക്ക് സംയോജിപ്പിച്ച് കൊണ്ടുപോകാമെന്നാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുമ്പോൾ ചെറുതാണെങ്കിലും അത് മനസ്സിന് തരുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. എനിക്ക് അതിൽ നിന്ന് ഇപ്പോൾ ഒരുപക്ഷെ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ ഒരു വരുമാനമായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ അത് എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആദായം എന്ന് പറയുമ്പോൾ അത് തരുന്ന ഒരു ഉണർവ്, ഒരു ഉന്മേഷം, ഒരു മാനസികമായ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അത് നമ്മൾ കൃഷിക്ക് വേണ്ടി തന്നെ തിരിച്ചു വിനിയോഗിക്കുകയാണ്. അവിടെ ഒരു പാരസ്പര്യമുണ്ട്. പച്ചക്കറിയോടൊപ്പം തന്നെ ഏതെല്ലാം തരത്തിലുള്ള പുഷ്പങ്ങളാണ്, പുഷ്പകൃഷിയിൽ ഏറ്റവും കൂടുതൽ ഏതിനാണ് ഊന്നൽ കൊടുക്കുന്നത്?
1: അത്യാവശ്യം വീടിൻ്റെ ഫ്രണ്ടിൽ ഒരുവിധം പൂക്കൾ ഉണ്ട്. ഓർക്കിഡ് ഉണ്ട്, ആന്തൂറി ഉണ്ട്. ആന്തൂറി ഇതുപോലെ 10-20 വർഷമായി തൈയായുണ്ട്. അതിനകത്ത് നമുക്ക് വിത്ത് കിട്ടും. അതാണ് ഞാൻ ഈ ചെറിയ തൈകളായിട്ട് ചെറിയ കവറ് വാങ്ങിച്ച് അതിനകത്ത് നട്ട് ആ തൈകളാണ് കൊണ്ട് കൊടുക്കുന്നത്. വീട്ടിൽ കാണാൻ വരുമ്പോൾ എല്ലാവരും പറയാറുണ്ട് അത്യാവശ്യം പൂച്ചെടികളുണ്ടല്ലോ എന്ന് പറയാറുണ്ട്.
0: നമ്മുടെ വീട്ടിൽ ഒരു അതിഥി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നോക്കും വീടിൻ്റെ ചുറ്റുപാട് എങ്ങനെയുണ്ട്, വീട്ടിലെ വൃത്തി എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം കൃഷിയുണ്ടോ, വീടെങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇതൊക്കെ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അഭിമാനം കൂടാണ്. അപ്പോൾ ശരിക്കും പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു അവാർഡാണ്. അത് തീർച്ചയായിട്ടും അതൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷം കൂടല്ലേ ഉള്ളിൽ.
1: പിന്നെ കൃഷിഭവൻ്റെ 2 പ്രാവശ്യം മികച്ച ടെറസ് കർഷകർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. വലിയ രീതിയിലല്ലെങ്കിലും ഒരു കൃഷി ഓഫീസർ പറയും ഇത്രയും സമയമില്ലാത്ത സമയത്ത് ചെയ്യുന്നതല്ലേ, ഡോക്ടർക്ക് എന്തായാലും അതിനൊരു അംഗീകാരം തരണം എന്നുള്ളത് കൊണ്ട് 2019 2023 അവാർഡ് കിട്ടി.
0: അപ്പോൾ ഒരു കൃഷിഭവൻ്റെ പരിധിയിൽ ഏറ്റവും നല്ല ടെറസ് കൃഷിക്ക് അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്ത് അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. എങ്ങനെ മണ്ണിൽ ചവിട്ടാതിരിക്കാം, എങ്ങനെ ശരീരം വേർക്കാതെ ജോലി ചെയ്യാം, കാര്യങ്ങൾ നടത്താമെന്ന് ആലോചിക്കുന്ന ഒരു കാലത്ത് ഇത്രയും ജോലി തിരക്കിനിടയിൽ ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു വീട്ടമ്മ കൂടിയായ ഡോക്ടർ അമ്പിളിയെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു സന്ദേശമാണ്. ഒരു ഡോക്ടറാണ്, അത്യാവശ്യം വളരെ തിരക്കുണ്ട്, അതിനിടയിലും ഒരുപക്ഷെ മട്ടുപ്പാവിലും അതുപോലെ തന്നെ വീട്ടുമുറ്റത്തും അത്യാവശ്യം വേണ്ട പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുന്നു. ഒപ്പം വീടിനൊരു അലങ്കാരമായി പുഷ്പകൃഷി ഇത് ചെയ്യാൻ കഴിയുമ്പോൾ ഇത് മറ്റുള്ളവർക്കും സാധ്യമാണ്. സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്. വളരെ സന്തോഷം. ഞാറ്റുവേലയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇത്രയും സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി. നമസ്കാരം.

ആതുര സേവനത്തിനൊപ്പം സമ്പൽ സമൃദ്ധമായ സ്വന്തം പച്ചക്കറിത്തോട്ടവും. ജോലി തിരക്കുകൾക്കിടയിൽ സ്വന്തമായി പരിപാലിക്കുന്ന പച്ചക്കറിത്തോട്ടത്തിന്റെ വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത് ഡോക്ടർ അമ്പിളി കെ നായർ. ഒപ്പം പങ്കെടുത്തത് പ്രക്ഷേപകനും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ മുരളീധരൻ തഴക്കര.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ മലയാളത്തിലെ

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
6: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിൽ ശ്വേതാമോഹൻ പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിബാൽ.

0: ചലച്ചിത്രഗാനമാണ് കേട്ടത്.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
0: ആകാശവാണി തൃശൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani, the news read by Saira Mujtaba. Political activities have intensified for government formation in West Bengal, Tamil Nadu and Kerala after declaration of assembly poll results. Following the BJP's sweeping victory in the West Bengal assembly elections, preparations are in full swing for the formation of the new government and the oath-taking ceremony in the state. The new cabinet members are likely to be sworn in on the 9th of this month, the birth anniversary of Gurudev Rabindranath Tagore. Prime Minister Narendra Modi and Union Home Minister Amit Shah are expected to attend the ceremony. In Tamil Nadu, actor-turned-politician C. Joseph Vijay's Tamiraga Vedri Karagam, or TVK, has emerged as the single largest party in the state, winning 108 seats. Following the party's strong electoral debut, newly elected TVK legislators have formally elected Mr. Vijay as their leader in legislative party meeting at the party headquarters in Panayur, near Chennai. Meanwhile, outgoing Chief Minister M.K. Stalin has submitted his resignation to the governor, which has been accepted. In Kerala, the Congress-led UDF is holding informal discussions on the formation of

0: ജില്ലാ വൃത്താന്തം ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: 16-ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ച UDF. 3.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. LDFിന്റെ ഉരുക്ക് കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ അടിയറവ് വെച്ചതോടെ ജില്ലയിൽ UDF സമ്പൂർണ്ണ ആധിപത്യമാണ് ഉറപ്പിച്ചത്. 4 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ തൊടുപുഴയിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി അബുജോൺ ജോസഫ് 44,291 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. കാൽ നൂറ്റാണ്ടായി ഇടുക്കി മണ്ഡലം കൈവശം വെച്ചിരുന്ന മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ 23,822 വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിലെ റോയ് കെ പൗലോസാണ് വിജയിച്ചത്. ഇടുക്കിയിലെ മറ്റ് മണ്ഡലങ്ങളിലും സമാനമായ രാഷ്ട്രീയ അട്ടിമറികൾ അരങ്ങേറി. കഴിഞ്ഞ 25 വർഷമായി CPM കുത്തകയാക്കി വെച്ചിരുന്ന ഉടുമ്പൻചോല മണ്ഡലത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജജേന്ദ്രൻ പരാജയപ്പെട്ടു. കോൺഗ്രസിന്റെ സേനാപതി വേണു 20,021 വോട്ടുകൾക്കാണ് ജയചന്ദ്രനെ അട്ടിമറിച്ചത്. MM മണി 38,305 വോട്ടുകൾക്ക് 2021 വിജയിച്ച മണ്ഡലമാണിത്. CPMന്റെ മറ്റൊരു ശക്തികേന്ദ്രമായ ദേവി

0: കുളത്ത് സിറ്റിംഗ് എം എൽ എ ആയ എ രാജയെ 5233 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി കോൺഗ്രസിലെ എഫ് രാജ അട്ടിമറി വിജയം നേടി. വാശിയേറിയ പോരാട്ടം നടന്ന പീരുമേട്ടിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സനിൻകുമാറിന് 27634 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിന്റെ സിറിയക് തോമസ് പരാജയപ്പെടുത്തിയത്. കുമളി മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിലെ ചിത്രാപൗർണമി ഉത്സവത്തിൽ ഇത്തവണ 23693 ഭക്തർ പങ്കെടുത്തു. വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനമുള്ള ക്ഷേത്രത്തിൽ കേരളവും തമിഴ്നാടും സംയുക്തമായാണ് പൂജകൾ നടത്തിയത്. 2000 വർഷം പഴക്കമുള്ള ഇവിടേക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തരെത്തി. ക്ഷേത്രത്തിലെ 2 ശ്രീകോവിലുകളിലും പുലർച്ചെ 5:30 ചടങ്ങുകൾ ആരംഭിച്ചു. ആദ്യ ശ്രീകോവിലിലും ഉപദേവതകളായ ഗണപതി ശിവപാർവതി സങ്കല്പത്തിലുള്ള പെരുമാൾ കോവിലിലും കേരള രീതിയിലാണ് പൂജകൾ നടന്നത്. തൊട്ടടുത്തുള്ള 2 ശ്രീകോവിലിൽ തമിഴ്നാട് രീതിയിലുള്ള പൂജാവിധികളും നടന്നു. കണ്ണകീദേവിയുടെ ദർശനപുണ്യം നേടിയ സ്ത്രീകൾ ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പിച്ചു. രാജരാജ ചോളൻ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഗുഹാകവാടം ക്ഷേത്ര സമുച്ചയത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്. ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയത്. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തേകി മൂന്നാറിൽ ഗ്ലാസ് വാച്ച് ടവർ പ്രവർത്തനം ആരംഭിച്ചു. മധ്യവേനൽ അവധിക്കാലം ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് പുത്തൻ അനുഭവം നൽകുന്നതാണ് ഈ പദ്ധതി. കേരളത്തിലെ ഏറ്റവും നീളമേറിയ ഡബിൾ ലൈൻ ഗ്ലാസ് വാച്ച് ടവർ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ ദേവികുളം റോഡിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പുതിയ ഗ്ലാസ് വാച്ച് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. 3.60 കോടി രൂപ ചെലവഴിച്ചാണ് ടവറിന്റെ നിർമ്മാണം. ഒരേ സമയം 30 പേർക്ക് ടവറിൽ കയറി കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും. വാഗമണ്ണിന് ശേഷം ഇടുക്കി ജില്ലയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഡി ടി പി സി നടപ്പാക്കുന്ന 2 ഗ്ലാസ് വാച്ച് ടവർ പദ്ധതിയാണിത്. മുതിർന്നവർക്ക് 250 രൂപയും കുട്ടികൾക്ക് 200 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. പെരിയാർ കടുവ സങ്കേതത്തിൽ ആദ്യമായി നീലക്കുറിഞ്ഞി പൂവിട്ടു. സങ്കേതത്തിനുള്ളിലെ മംഗളാദേവി വനമേഖലയിലാണ് 12 വർഷത്തിലൊരിക്കൽ വിരിയുന്ന നീലവസന്തം ദൃശ്യമായത്. പശ്ചിമഘട്ട മലനിരകളുടെ അപൂർവ കാഴ്ചയായ നീലക്കുറിഞ്ഞികൾ ഇതാദ്യമായാണ് പെരിയാർ കടുവ സങ്കേതത്തിൽ പൂവിടുന്നത്. മംഗളാദേവി ഭാഗത്തെ നിശ്ചിത പ്രദേശത്ത് കുറിഞ്ഞിച്ചെടികൾ വ്യാപകമായി പൂവിട്ടിട്ടുണ്ട്. വനംവകുപ്പ് ജീവനക്കാർ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വനത്തിനുള്ളിൽ എത്തിയപ്പോഴാണ് ഈ വർണ്ണക്കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. നിലവിൽ കുറിഞ്ഞി പൂത്ത മേഖലയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. എന്നാൽ സങ്കേതത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കുറിഞ്ഞിച്ചെടികൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതലിടങ്ങളിൽ ഇവ പൂക്കാൻ സാധ്യതയുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം: കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമാണ് കാനിംഗ് പ്രഭു. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം: കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമാണ് കാനിംഗ് പ്രഭു. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. ചിന്താവിഷയം: സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക, ചിന്തിക്കുന്നതിന് മുൻപ് വായിക്കുക. ഫ്രാൻ ലെബോവിറ്റ്സ്. സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക, ചിന്തിക്കുന്നതിന് മുൻപ് വായിക്കുക. ഫ്രാൻ ലെബോവിറ്റ്സ്. ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിച്ചു.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ

0: ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
0: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷര കേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷര കേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5:00.
0: ഗാന്ധിമാർഗം.

ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും. വാഴയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഡോക്ടർ നീന ലെനിനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കുന്ന പരിപാടി കേൾക്കാം. 6:50 വയലും വീടും പരിപാടിയിൽ.

0: ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. വിധാനസഭാ നിർവാചനസ്യ പരിണാമാനാം ഘോഷണാനന്തരം പശ്ചിമബംഗ തമിഴ്നാടു കേരളം പ്രദേശേഷു ച സർവകാരസ്യ നിർമ്മാണാർത്ഥം രാജനൈതിക ക്രിയാകലാപാനി ആരഭന്തെ. ഭാജപേതി ദലസ്യ വരിഷ്ഠ നേതാ അമിതഷാഹ പശ്ചിമബംഗാല രാജ്യസ്യ കേന്ദ്രീയമന്ത്രി ജെ പി നഡ്ഡ ച അസം രാജ്യസ്യ കേന്ദ്രീയ പര്യവേക്ഷകത്വേന നിയുക്തൌ സ്തഃ. ബിഹാരരാജ്യസ്യ മന്ത്രിമണ്ഡലസ്യ വിസ്താരഃ മെയ് മാസസ്യ സപ്തമേ ദിനാങ്കെ ഭവിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ച അസ്മിൻ കാര്യക്രമേ ഭാഗം ഗ്രഹീഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ ഇത്യസ്യ ഫുസൈറാഹ് ക്ഷേത്രേ ആക്രമണസ്യ നിന്ദാം അകരോത് യത്ര ത്രയഃ ഭാരതീയ നാഗരികാഃ വ്രണിതാഃ അഭവന്. സമ്പൂർണ്ണ പശ്ചിമ ഏഷ്യാ ദേശെ ശാന്തിം സ്ഥിരതാം ച പുനഃസ്ഥാപയിതും സംവാദസ്യ കൂട്ടനീതേശ്ച ആഹ്വാനം അപി അകരോത്. അമേരിക്ക ഇറാൻ ദേശോ ഗൾഫ് ക്ഷേത്രെ നൂതനാനി ആക്രമണാനി ആരഭതാം യത്ര ഉഭൌ പക്ഷൌ ഹോർമുജ് ജലസന്ധിം നിയന്ത്രയി.

0: സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് യുഎഇയിലെ ഫുജൈറയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഫോം 21C പ്രകാരമുള്ള വിവരങ്ങളടങ്ങിയ റിപ്പോർട്ടാണ് ലോക്ഭവനിലെത്തി കൈമാറിയത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളായ സെക്രട്ടറി പവൻ ധിവാൻ, അണ്ടർ സെക്രട്ടറിമാരായ ബ്രിജേഷ് കുമാർ, അഭിഷേക് തിവാരി എന്നിവരും സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 എണ്ണത്തിൽ ഉജ്ജ്വല വിജയം നേടിയ UDF നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. ഡൽഹിയിൽ നിന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികൾ എത്തിയതിനു ശേഷം യോഗം നടത്തുമെന്ന് UDF വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയെ നിയമസഭാ പാർട്ടി നേതാവായി ഔദ്യോഗികമായി തിരഞ്ഞെടുത്തു. ചെന്നൈ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് തീരുമാനം. തിരഞ്ഞെടുപ്പിൽ തമിഴക വെട്രി കഴകം 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. അതേസമയം സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സമർപ്പിച്ച രാജി ഗവർണർ സ്വീകരിച്ചു. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ആശംസകൾ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും നന്ദി അറിയിച്ച് TVK അധ്യക്ഷൻ വിജയ്. ജനങ്ങളുടെ ക്ഷേമം മാത്രമാണ് ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിനതീതമായി സംസ്ഥാനത്തിന്റെ പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ ശ്രമത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായും ശ്രീ വിജയ് പറഞ്ഞു. പശ്ചിമബംഗാളിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത്ഷായെ BJP കേന്ദ്ര നിരീക്ഷകനായി നിയമിച്ചു. ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സൂചനയുണ്ട്. ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 BJP മുന്നിലെത്തിയത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ കോൺഗ്രസ് തീരുമാനം കാത്തിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. അതിനുശേഷം ലീഗ് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉന്നയിച്ചിട്ടില്ലെന്നും എന്നാൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയം കണ്ണൂർ ജില്ലയിലാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. 5 സീറ്റുകളിലാണ് ജില്ലയിൽ വിജയിച്ചതെങ്കിലും അഴീക്കോടും കൂത്തുപറമ്പും LDF സ്ഥാനാർത്ഥികൾക്ക് നേരിയ ഭൂരിപക്ഷം മാത്രമേ ലഭിച്ചുള്ളൂ എന്നും അദ്ദേഹം പേരാവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നേമം മണ്ഡലത്തിലെ വിജയം BJP പ്രവർത്തകർക്കും ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷനും നിയുക്ത MLA യുമായ രാജീവ് ചന്ദ്രശേഖർ. വികസിത നിയമം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിനായി പരിശ്രമിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ ഇടങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. പകൽ 10 മണി മുതൽ 3 മണി വരെ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും. അതേസമയം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തുറസായ സ്ഥലങ്ങളിൽ നിന്നും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. ഇടിമിന്നൽ സമയത്ത് സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുക. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കുറഞ്ഞ താപനിലയും അൾട്രാവയലറ്റ് സൂചികയും രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. നേരിട്ടുള്ള ക്ലാസുകൾ പുനരാരംഭിക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് ഓൺലൈൻ ക്ലാസുകൾ ഏർപ്പെടുത്തിയ ഉത്തരവ് പിൻവലിച്ചതായി ജില്ലാ കളക്ടറാണ് അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും

0: ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ 6-ാം സ്ഥാനത്താണ് ചെന്നൈ, 7-ാം സ്ഥാനത്താണ് ഡൽഹി. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നഗരസഭയുടെ പരിധിയിലുള്ള കാര്യങ്ങൾ ചെയ്തതായി മേയർ വി വി രാജേഷ്. നഗരസഭാ പരിധിയിലുള്ള 2 മണ്ഡലങ്ങളിലെ BJP വിജയം നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണെന്ന് മേയർ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. പാലക്കാട് ജില്ലയിലെ വരയാടുകളുടെ കണക്കെടുപ്പ് തുടരുന്നു. കണക്കെടുപ്പിന്റെ 1-ാം ഘട്ടം പൂർത്തിയായി. 2-ാം ഘട്ട വിവരശേഖരണത്തിനായി സൈലന്റ് വാലി പറമ്പിക്കുളം വനമേഖലകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: 1-ാം ഘട്ടത്തിൽ നേരിട്ടുള്ള നിരീക്ഷണത്തിലൂടെയാണ് വിവരശേഖരണം നടത്തിയത്. സൈലന്റ് വാലി, പറമ്പിക്കുളം, നെല്ലിയാമ്പതി വനമേഖലകളിൽ 25 സ്ഥലങ്ങളിലാണ് വിവരശേഖരണം നടത്തിയത്. കേരളം തമിഴ്നാട് വനം വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന സർവേയിൽ എല്ലായിടത്തും വരയാടുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരയാടുകൾ ഉള്ളത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. സാന്നിധ്യം സ്ഥിരീകരിച്ച ബ്ലോക്കുകളിൽ എല്ലാം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മാസം 18 വരെ ക്യാമറ നിരീക്ഷണത്തിലൂടെയുള്ള കണക്കെടുപ്പ് തുടരും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 252 പോയിന്റ് താഴ്ന്ന് 77,018 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 87 പോയിന്റ് കുറഞ്ഞ് 24,033 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന 320 രൂപ കുറഞ്ഞ് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായ യാത്രാരീതികൾ പാലിക്കണമെന്ന് തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ കയറുകയോ ഇറങ്ങുകയോ ചെയ്യരുത്. ട്രെയിനിന്റെ വാതിൽപ്പടിയിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യരുതെന്നും മുന്നറിയിപ്പ് നൽകി. ഈ വർഷം ഇതുവരെ ഡിവിഷനിൽ 37 യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഇടുക്കി പന്നിയാർ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂപ്പാറയിൽ സംഘർഷം. പൂപ്പാറ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘത്തെയും KSEB ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടഞ്ഞു. പുനരധിവാസം ഉറപ്പാക്കാതെ വീടുകൾ ഒഴിയില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം ഈ മാസം 7-8 തീയതികളിൽ കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക് സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. തിരുവനന്തപുരം തിരുമല തൃക്കണ്ണാപുരം റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പ്ലാവില മുതൽ പുത്തൻകട ജംഗ്ഷൻ വരെയും തൃക്കണ്ണാപുരം ബ്രിഡ്ജ് ഭാഗത്തും നാളെ മുതൽ ശനിയാഴ്ച വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചിറതലക്കൽ മതപുരം റോഡിൽ കലുങ്ക് പ്രവൃത്തി നടക്കുന്നതിനാൽ നാളെ മുതൽ 1 മാസത്തേക്ക് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതായും പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. UAE ഫുജൈറയിലുണ്ടായ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതമാക്കി UDF. തമിഴ്നാട്ടിലും സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ തുടരുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജി നൽകി. ചൂടിനെതിരെ കർശന ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്, ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. കേരളം അത്യുഷ്ണത്തിലൂടെ. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി നാരായണൻ. അവതരണം ദീപു SL. കേരളം എല്ലാ തരത്തിലും ഉഷ്ണത്തിന്റെ പിടിയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് അമർന്നു കഴിഞ്ഞിരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ചൂട് മലയാളികൾക്ക് പുത്തരിയല്ലെങ്കിലും കേരളത്തിലെ കാലാവസ്ഥ അഭിമുഖീകരിക്കുന്ന ഉഷ്ണത്തിന്റെ അളവ് സമീപകാലത്തൊന്നും ഉണ്ടാകാത്തതാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ചില
3: ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം കാതോട് കാതോരം. രചന ONV കുറുപ്പ്. സംഗീതം ഔസേപ്പച്ചൻ. ഗായകർ യേശുദാസ്, N. ലതിക എന്നിവർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. കാണേണ്ടത് ചിലത് കാണാതെയും കേൾക്കേണ്ട ചിലത് കേൾക്കാതെയും ഉൾക്കൊള്ളേണ്ട ചിലത് ഉൾക്കൊള്ളാതെയും പോകുമ്പോഴാണ് അകലമുണ്ടാകുന്നത് മനസ്സുകൾക്കിടയിലും തലമുറകൾക്കിടയിലും. ഈയൊരു ശുഭചിന്തയോടെ ആകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ കഠിനമായ വേനലും ചിലയിടങ്ങളിൽ ശക്തമായ മഴയും ലഭിക്കുന്നു. ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രതിസന്ധി നേരിടുന്നത് കർഷകരാണ്. കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് കർഷകർ കൃഷിരീതികളിലും മാറ്റം വരുത്തേണ്ടതായുണ്ട്. ഇതാ ഈ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ, ശ്രദ്ധിക്കൂ.
2: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം.

0: ചെമ്പിള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യത. പൊതുനിർദ്ദേശങ്ങൾ. വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഉച്ചയ്ക്ക് ശേഷം തുറസായ സ്ഥലങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തുറസായ സ്ഥലങ്ങളിൽ കന്നുകാലികളെ മേയാനായി വിടുന്നത് ഈ സമയങ്ങളിൽ ഒഴിവാക്കുക. നെല്ല്, റബ്ബർ, കൊപ്ര മുതലായവ ഉണക്കുന്നതിനായി തുറന്ന സ്ഥലങ്ങളിൽ ഇട്ടിട്ടുള്ളവർ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ മഴ നനയാത്തിടത്തേക്ക് ഇവ മാറ്റിയിടാൻ ശ്രദ്ധിക്കുക. കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ താങ്ങു നൽകി നിർത്തേണ്ട വിളകൾക്ക് താങ്ങു നൽകി സംരക്ഷിക്കുക. കാലവർഷം തുടങ്ങുന്നതിന് മുൻപേ മുന്നൊരുക്കമായി തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുകയോ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തെങ്ങിന്റെ കൂമ്പോലയിലും ചുറ്റുമുള്ള ഇലക്കവിളുകളിലും ഒഴിക്കുകയോ ചെയ്യുന്നത് മണ്ടചീയൽ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കും. ഓലചീയൽ തടയുന്നതിനായി ആവശ്യമെങ്കിൽ കോൺടാഫ് 3 മില്ലി 300 മില്ലി വെള്ളത്തിൽ കലക്കി നാമ്പിലൊഴിക്കുക. തെങ്ങ്. കൃഷിയിടത്തിൽ ശുചിത്വം പാലിക്കുന്നത് വഴി തെങ്ങിലെ കൊമ്പൻ ചെല്ലിയുടെ പ്രജനനം തടഞ്ഞ് അവയെ നിയന്ത്രിക്കാവുന്നതാണ്. തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കിയ ശേഷം ഓലക്കവിളിൽ രാസ കീടനാശിനിയായ കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 20 ഗ്രാം അല്ലെങ്കിൽ 0.3 ഗ്രാം ഫിപ്രോനിൽ 200 ഗ്രാം മണലുമായി ചേർത്തിളക്കി മണ്ടയുടെ ഉൾഭാഗത്തുള്ള 2-3 മടലിന്റെ കവിൽ ഭാഗത്ത് ഇട്ടുകൊടുക്കേണ്ടതാണ്. ചാണകക്കുഴികളിലും കൊമ്പൻ ചെല്ലിയുടെ മറ്റു പ്രജനന സ്ഥലങ്ങളിലും മെറ്റാറൈസിയം ഉപയോഗിച്ച് പുഴുക്കളെ നിയന്ത്രിക്കേണ്ടതാണ്. നെല്ല്. വിരിപ്പ് നെൽകൃഷിക്കായി ചേറ്റുവിതയും പറിച്ചുനടിലും നടത്തുന്ന സ്ഥലങ്ങളിൽ നിലമൊരുക്കൽ ആരംഭിക്കാവുന്നതാണ്. മഴയുടെ ലഭ്യതയനുസരിച്ച് പാടത്ത് ഈർപ്പം നിലനിൽക്കുന്ന സമയത്ത് കുമ്മായം ചേർത്ത് ആദ്യ ഒഴിവ് നടത്തി 15 ദിവസത്തിന് ശേഷം ജൈവവളം ചേർത്ത് 2-ാമത്തെ ഒഴിവും നടത്തുക. പാടത്ത് പച്ചിലവളച്ചെടികളുണ്ടെങ്കിൽ വെള്ളം കയറ്റി ഉഴുതുമറിക്കുക. 2 തവണ തുടക്കത്തിൽ ഉഴുത ശേഷം ജൈവ വസ്തുക്കൾ അഴുകുന്നതിന് 2 ആഴ്ച വിടുക. തുടർന്ന് അടിവളമായി രാസവളം വിതറി ഉഴുതു നിരപ്പാക്കിയ ശേഷം പാടത്ത് ആവശ്യത്തിന് വെള്ളമാകുന്ന മുറയ്ക്ക് ചേറ്റുവിത ചെയ്യുന്ന സ്ഥലങ്ങളിൽ മുളപ്പിച്ച വിത്തുകൾ വിതയ്ക്കുകയും പറിച്ചുനടിയിൽ നടത്തുന്ന സ്ഥലങ്ങളിൽ ഞാറുകൾ പറിച്ചു നടുകയും ചെയ്യാവുന്നതാണ്.
1: ഇനി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് നോക്കാം. വാഴയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളും, ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. അതിനു മുൻപായി ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: സാധാരണയായി വിത്തടയ്ക്ക ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കമുകിൽ നിന്നാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി വിഷയത്തിലേക്ക് കടക്കാം. വാഴക്കൃഷി ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. കൃഷിയുടെ വിസ്തൃതിയിലും ഉൽപാദനത്തിലുമൊക്കെ ഇന്ത്യ ഒട്ടും പിന്നിലല്ല എന്ന് തന്നെ പറയാം. കേരളത്തിലും വാഴക്കൃഷി വളരെ സജീവമായി തന്നെയുണ്ട്. വാഴക്കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കർഷകർക്ക് മികച്ച ആദായം നൽകുന്ന ഒരു നല്ല കാർഷിക വിളയാണ് വാഴ എന്നതാണ്. നല്ല നീർവാർച്ചയുള്ള മണ്ണും സൂര്യപ്രകാശവും ഏകദേശം 10 മുതൽ 12 വരെയുള്ള മാസത്തെ ശ്രദ്ധയോടെയുള്ള പരിചരണവുമൊക്കെ വാഴക്കൃഷിക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഏതൊരു കാർഷിക വിളയും എന്ന പോലെ വാഴയും ഒട്ടനവധി കീടരോഗാക്രമണങ്ങൾക്ക് വിധേയമാകാറുണ്ട്. വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടിയുള്ള നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ ഒരു പരിധിവരെ ഈ ആക്രമണങ്ങളിൽ നിന്നും വാഴയെ രക്ഷിക്കാനും മികച്ച ഉൽപാദനം നേടുവാനും സാധിക്കും. വാഴയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ, അവയുടെ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു മനസ്സിലാക്കുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ കീടശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീന ലെനിനാണ്. ഷിബു ജോർജ് ഡോക്ടർ നീന ലെനിനുമായി സംസാരിക്കുന്നു.
2: മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
3: താങ്ക് യു
2: മേഡം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം വാഴയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളെ കുറിച്ചാണല്ലോ. വാഴക്കൃഷി മിക്കവാറും കർഷകർ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഈ സംസ്ഥാനത്ത് കണ്ടുവരുന്ന പ്രധാന കീടങ്ങൾ ഏതൊക്കെയാണ്?
3: പൊതുവെ കാണാറുള്ള പ്രധാനപ്പെട്ട കീടങ്ങൾ എന്ന് പറയുന്നത് പിണ്ടിപ്പുഴുവും മാണവണ്ടുമാണ്. പിന്നെ നമ്മൾ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് പാറശാല അല്ലെങ്കിൽ തമിഴ്നാട്ടിൻ്റെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് വാഴയുടെ മുഞ്ഞ ഒരു പ്രധാനമായിട്ട് കാണാറുണ്ട്. മുങ്ങിയായിട്ട് നമ്മളത് കണ്ടില്ലെങ്കിലും കൂമ്പടപ്പ് രോഗമാണ് നമ്മൾ പുറമേ കാണുമ്പോൾ ബഞ്ചിറ്റ് ഡിസീസ് കൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.

0: അവിടെ മുങ്ങിയുണ്ട് എന്നുള്ളത്. പിന്നെ ചിലപ്പോൾ നിമാവിരകൾ ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. ചില ഏരിയാസിൽ വെള്ളം അധികം വാർന്നു പോകാത്ത സ്ഥലങ്ങളുള്ള സ്ഥലത്തൊക്കെ നമുക്ക് നിമാവിര ഒരു കീടമായിട്ട് കാണാറുണ്ട്. അതല്ലാതെ മിക്കവാറും ചെറിയ മൈനർ പെസ്റ്റുകളായ ഇലതീനി പുഴുക്കളും ചില നീരൂറ്റി കുടിക്കുന്ന ജീവികളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് വാഴയെ അധികമായിട്ട് അങ്ങനെ ബാധിക്കാറില്ല. ചെറിയ വെജിറ്റേറ്റീവ് ഗ്രോത്ത് സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു 3 മാസത്തിൽ താഴെ പ്രായം വരുന്ന സമയത്ത് മാത്രമാണ് ആ കീടങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡാമേജ് നമുക്ക് ഉണ്ടാക്കാറ്.
1: അപ്പം നമ്മൾ പിണ്ടിപ്പുഴുവിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്രമണ രീതി, പേര് തന്നെ നമ്മളെ സൂചിപ്പിക്കുന്നത് പിണ്ടിയാണ് ആക്രമിക്കുന്നത് എന്ന് പറയാമോ?
0: സാധാരണയായി പിണ്ടിപ്പുഴു വാഴയുടെ പുറം പാള അല്ലെങ്കിൽ പോള, അതിൻ്റെ ഇടയിൽ നമുക്ക് കാണാം ചെറിയ സുഷിരങ്ങൾ ഉള്ളതുപോലെ കാണാം, ചെറിയ അറ അറ പോലെ കാണുന്നത്. ഈ അറയുടെ ഇടയിലേക്കാണ് ഈ പെൺ വണ്ടുകൾ വന്ന് മുട്ടയിടുന്നത്. ഈ മുട്ട വിരിഞ്ഞ് ഇറങ്ങുന്ന പുഴുക്കൾ വെളുത്ത നിറത്തിൽ ചുമന്ന തലയുള്ള കൈകാലുകളൊന്നും ഇല്ലാത്തൊരു പുഴുവായിരിക്കും. ഈ പുഴു അകത്തേക്കാണ് തിന്ന് പോകുന്നത്. പാള മുഴുവനും തിന്ന് നശിപ്പിക്കുകയും അങ്ങനെ ചവച്ച് തുപ്പിയിട്ടിരിക്കുന്നത് കാണുകയും പുഴു പോയ സ്ഥലമൊക്കെ നമുക്കിങ്ങനെ ടണലിംഗ് പോലെ കാണാൻ പറ്റുകയൊക്കെ ചെയ്യും. പൊതുവെ ഈ പിണ്ടിപ്പുഴു വരുന്നത് 3 മാസത്തിന് ശേഷം, 3.5 മാസം എന്നുള്ളൊരു ടൈം, 3.5 മാസം കൂമ്പുവെളിയിലേക്ക് വരാനാകുന്ന ആ ഒരു പ്രായത്തിലാണ് ഇത് അധികമായിട്ട് കാണുന്നത്. പുറമേ നമ്മൾ കാണുന്നത് മിക്കവാറും ഈ കൈകൾ ഒടിഞ്ഞു പോകുന്നതും മഞ്ഞളിപ്പും കുറച്ച് കഴിയുമ്പോൾ കൊല്ലം മൊത്തത്തിൽ തന്നെ ഒടിഞ്ഞു വീഴുന്നതും അങ്ങനെയൊക്കെയാണ് കാണുന്നത്. വളരെയധികം അകത്ത് രൂക്ഷമായി കഴിയുവാണെങ്കിൽ വാഴ പകുതിക്ക് വെച്ച് അങ്ങനെ തന്നെ ഒടിഞ്ഞു വീഴും. കാരണം പിണ്ടി മുഴുവനും തിന്നു തീർത്തതിന് ശേഷം അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. നമുക്കെപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, വളരെ ശ്രദ്ധയോടെ നമുക്കത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, കൃഷി ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3.5-7 മാസങ്ങളിൽ വളരെ ശ്രദ്ധയോടെയുള്ള പരിചരണം വഴക്കി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കീടത്തെ ഒരു പരിധിയിൽ കൂടുതൽ അകറ്റി നിർത്താനായിട്ട് സാധിക്കും.
1: മണ്ണിൽ നിന്നാണോ ഇത് വരുന്നത്?
0: അല്ല, മണ്ണിൽ തന്നെ ഉണ്ടാകാറുണ്ട്. ഇപ്പം നമ്മൾ ലാർജ് സ്കെയിലായിട്ട് കൃഷി ചെയ്യുന്ന 1 ഏക്കർ അല്ലെങ്കിൽ 1 ഹെക്ടറിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ 1 ഹെക്ടറിലാണെങ്കിൽ 2500 വാഴ ഉണ്ടാവും. ഈ വാഴ നമ്മൾ കൊല മാത്രം മുറിച്ചെടുത്തുകൊണ്ട് പോകാറാണ് പതിവ്. വാഴയുടെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ അവിടെ തന്നെ ഒന്നുകിൽ 2 മുറിച്ചിടുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് വളർന്ന് വലുതായി അതിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കി അവിടെ തന്നെ അതൊരു വളർന്ന് വലുതാകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പെറ്റ് പെരുകുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അടുത്ത പ്രാവശ്യത്തെ ക്രോപ്പ്. മിക്കവാറും എല്ലാവരും ഈ JCB ഒക്കെ കയറ്റി ഇതിനെ മണ്ണിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം പിണ്ടി 60 സെന്റിമീറ്ററിനേക്കാൾ വലിപ്പത്തിൽ കിടക്കുന്നിടത്തോളം കാലം അതിനകത്ത് ഈ പിണ്ടിപ്പുഴു വസിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അവിടെ തന്നെ പെറ്റ് പെരുകുകയും മണ്ണിലോ അല്ലെങ്കിൽ ഈ പിണ്ടിയിലോ ആയിട്ട് ഇതിൻ്റെ സമാധി ദശകൾ കാണുകയും അടുത്ത പ്രാവശ്യം നമ്മൾ കന്നിറക്കുമ്പോഴേക്കും അത് അതിലേക്ക് വരികയും
1: ചെയ്യും. അതെ,
0: ആ സ്റ്റേജ്.
1: നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതിൻ്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ പരിപാലനം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്.
0: നമ്മളിപ്പോൾ ഈ പുഴു എങ്ങനെയാണ്, ഏത് സ്റ്റേജിലാണ് അറ്റാക്ക് ചെയ്യുന്നത്, എവിടെയാണ് ഇത് ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ജീവിതചക്രം എങ്ങനെയാണ് പൂർത്തിയാകുന്നത്, ഇങ്ങനെ ഒരു ബയോ എക്കോളജിയൊക്കെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ പുഴുവിനെ നമുക്ക് അല്ലെങ്കിൽ ഈ വണ്ടിനെ, ഈ കീടത്തെ നമുക്ക് ഇച്ചിരി കൂടെ നന്നായി മാനേജ് ചെയ്യാൻ പറ്റും. കർഷകരെ അവരുടെ കൺസേൺ നമുക്കറിയാം. കാരണം ഇത്രയും 2500 വാഴയ്ക്ക് നമ്മൾ പറയുന്ന എല്ലാ മാനേജ്മെന്റ് പ്രാക്ടീസസും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം ലേബർ ഇൻറ്റൻസീവാണ്. പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ വൃത്തിയായ കൃഷിയിടം, വൃത്തിയായ കൃഷിയിടം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്യൂഡോസ്റ്റമിൻ അല്ലെങ്കിൽ പിണ്ടിയെ നമ്മൾ മണ്ണിൻ്റെ അടിയിലേക്ക് ആക്കുക എന്നുള്ളതല്ല, അതിനെ ചെറുതായി നുറുക്കി ഈ പിണ്ടിപ്പുഴു വളരാത്ത അല്ലെങ്കിൽ അതിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എപ്പോഴും നമ്മൾ കമ്പോസ്റ്റിംഗ് ആണ് നല്ലൊരു മെത്തേഡായിട്ട് പറയുന്നത്. കുഞ്ഞു കുഞ്ഞായി നുറുക്കി ഒന്നുകിൽ ഈ സൂര്യൻ്റെ വെയിലേൽക്കുന്ന രീതിയിൽ അതിനെ ഇടുക, അതല്ലെങ്കിൽ നമ്മളത് കമ്പോസ്റ്റിങ്ങിലേക്കിട്ട് അതിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കുക. അങ്ങനെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. വൃത്തിയായിട്ട് കൃഷിയിടം സൂക്ഷിക്കാനും വൃത്തിയായ കൃഷി ഇറക്കാനുമായിട്ട് ആദ്യത്തെ കന്ന് നമ്മൾ നടുമ്പോഴേക്കും. രണ്ടാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചില വെറൈറ്റീസ് പാളയന്തോടൻ ഒക്കെ കുറച്ചുകൂടെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ കീടത്തിനോട് പ്രതിരോധം കാണിക്കുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്കെപ്പോഴും നിയന്ത്രണിലേക്ക് പോകുക. അത് നിയന്ത്രണമാണ് രണ്ടിനും, മാണവണ്ടിനായാലും പിണ്ടിപ്പുഴുവിനായാലും ഏറ്റവും കൂടുതൽ സസെപ്റ്റബിൾ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളത് അതിലാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് മാറ്റി ക്രമീകരിക്കാനായി ശ്രമിക്കുക. എല്ലാ പ്രാവശ്യവും ഒരേ വെറൈറ്റി നടാതെ നമുക്ക് കുറച്ച് മാറി ഒന്ന് നടാനായിട്ട് അല്ലെങ്കിൽ
1: കുറച്ചുകൂടെ
0: മാർക്കറ്റ് ഓറിയൻറ്റഡ് ആണ്. പക്ഷേ നമുക്ക് ഈ റെഗുലർ ആയിട്ട് ഇങ്ങനെ വരുന്ന, അറ്റ്ലീസ്റ്റ് നമുക്ക് ഹോംസ്റ്റഡ്സിലാണെങ്കിലും വീട്ടിലൊക്കെ ആണെങ്കിലും അതൊന്ന് നമുക്ക് പരീക്ഷിക്കാൻ
1: സാധിക്കും.
0: പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ റട്ടൂണിങ് ഒരിക്കലും പറയുന്നില്ല. റട്ടൂണിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു വാഴ നട്ടു, ആ വാഴയുടെ കന്ന് നമ്മൾ ചവിട്ടിക്കളയാണ്ട് അടുത്ത കന്നുകൾ വരുന്നു, അങ്ങനെ അതേ കന്നിൽ നിന്ന് വരുന്ന വാഴകൾ. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം പിണ്ടിപ്പുഴുവും ഈ പറയുന്ന പോലെ മാണവണ്ടും അധികമായിട്ടും വരാനുള്ള സാധ്യത ഇങ്ങനെ ചെയ്യുമ്പോഴാണ്, തലമുറകളായി മാറി മാറി വരുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് കനാൽസിൽ കൂടെ പോകുന്ന വെള്ളവും ചെളിയും കൂടെ വാരി ഫാമേഴ്സ് ഇങ്ങനെ പിണ്ടിയിലേക്ക് തേച്ച് കൊടുക്കുന്നൊരു പതിവ് കണ്ടിട്ടുണ്ട്. ഞാൻ ചെറുതൊക്കെ ആയിരിക്കും

0: കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മൾ പറയുന്നുണ്ട്. ഇതൊരു 3-3.5 മാസം ആകുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. കൊല വരുന്നതിന് മുമ്പേ നമ്മളൊരു ഫെർട്ടിലൈസർ അപ്ലിക്കേഷൻ കൊടുക്കുമല്ലോ. അപ്പോൾ അതിനോടൊപ്പം ഡ്രൈ ആയിട്ടുള്ള വാഴയുടെ കൈകളൊക്കെ നമ്മൾ എടുത്തു കളയുകയും എന്നിട്ട് ആ പിണ്ടിയിലേക്ക്, വളരെ സോഫ്റ്റ് ആയിരിക്കുന്ന പിണ്ടിയിലേക്ക് തന്നെ ചെളി ഉണ്ടാക്കി തേക്കുമ്പോൾ തന്നെ, ചേറ് തേക്കുമ്പോൾ തന്നെ അത് ഉണങ്ങിക്കഴിയുമ്പോൾ കുറച്ച് പരുപരുത്ത സർഫസ് ആകുമ്പോൾ ഇതിന് മുട്ടയിടാനായിട്ട് ബുദ്ധിമുട്ടാണ്.
1: അതെ,
0: ഫിസിക്കൽ ബാരിയർ പോലെ അതാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുട്ടയിടാണ്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് മുട്ട ഇടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ചെറിയ മുട്ട സൂചി കൊണ്ട് കുത്തിയതുപോലെ ഒരു പാട് കാണാം, അവിടെ നിന്ന് കൊഴുകൊഴുത്തൊരു ദ്രാവകം പുറത്തേക്ക് വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് മുട്ടയിട്ടിട്ടുണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള സിംറ്റം കാണുമ്പോൾ

0: അല്ലാതാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുട്ടയിടാണ്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് മുട്ട ഇടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ചെറിയ മുട്ട സൂചി കൊണ്ട് കുത്തിയതുപോലെ ഒരു പാട് കാണാം, അവിടെ നിന്ന് കൊഴുവഴുത്തൊരു ദ്രാവകം പുറത്തേക്ക് വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് മുട്ടയിട്ടിട്ടുണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിംറ്റം കാണുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ഒരു മാനേജ്മെൻറ്റ് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ പറയുന്നത് വാഴയുടെ കൈകളിലേക്ക് ഈ 3.5 മാസം പ്രായമാകുമ്പോൾ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് മണലും കൂടെ ചേർത്തിട്ട് അതിനെ ഇലക്കവളുകളിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഒരു നല്ലൊരു മെഷറാണ് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ. പക്ഷേ ഈ 2500 വാഴയ്ക്കൊക്കെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ലേബർ ഇൻറ്റൻസീവാണ്, നമുക്കത് പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 3.5-4 മാസം ആകുമ്പോൾ തന്നെ നമുക്ക് ട്രാപ്സ് വയ്ക്കാം. പിണ്ടിപ്പുഴുവിന് പിണ്ടി കൊണ്ട് തന്നെ നമുക്ക് ട്രാപ്പ് ഉണ്ടാക്കാൻ പറ്റും. 60 സെൻറ്റിമീറ്ററിനേക്കാൾ വലിപ്പത്തിൽ നമ്മൾ പിണ്ടി മുറിച്ചെടുത്ത് അതിനെ നെടുക കീറിയതിന് ശേഷം അതിനകത്ത് ബിവേറിയ ബാസിയാൻ അല്ലെങ്കിൽ വെള്ളക്കുമൾ എന്ന് പറയുന്നത് തേച്ച് പിടിപ്പിച്ചിട്ട് രണ്ട് വശവും നമ്മൾ ഈ വാഴയുടെ നാര് കൊണ്ട് തന്നെ കെട്ടി ഇടയിലൊരു ചെറിയ സ്പേസ് വരുന്നത് പോലെ നമുക്ക് വെക്കാം. 1 ഏക്കറിന് 20 എണ്ണം എന്നുള്ള തോതിൽ നമുക്ക് വെക്കാം. ഒരു 2-3 ആഴ്ച വരെയൊക്കെ അങ്ങനെ ഇരിക്കും. മഴ പെയ്തില്ലെങ്കിൽ ഒരു 2 മാസം വരെയൊക്കെ നമുക്കത് വെച്ചേക്കാം. അതിനുശേഷം അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇപ്പം നമുക്ക് വെള്ളക്കുമ്പിളില്ലെങ്കിൽ കീടനാശിനികൾ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം നമുക്കിതിനെ ട്രാപ്പ് ചെയ്യാം. ഇതൊരു നല്ല മെത്തേഡാണ്, കുറച്ചുകൂടെ വില കുറവുമാണ് ചെയ്യാനായിട്ട്. നമുക്കതുപോലെ തന്നെ നന്നായി ഇതിനെ ട്രാപ്പ് ചെയ്ത് കില്ല് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എൻഡമോപാത്തജനിക് നിമെറ്റോഡ് അല്ലെങ്കിൽ മിത്ര നിമാവിരകളുണ്ട് നമുക്കിപ്പോൾ. അപ്പോൾ അത് നമുക്ക് വാങ്ങാൻ കിട്ടും. അതടങ്ങിയ കടാവറുകൾ, കടാവർ എന്നുള്ള വാക്കിനർത്ഥം വെറും ഒരു ശവശരീരം എന്നുള്ളതാണ്. ഒരു പുഴുവിൻ്റെ ശവശരീരത്തിനകത്തുള്ള മിത്ര നിമാവിരകളെയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത്. ഇത് വാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, അതുപോലെ തന്നെ KVK കൊല്ലം ഇവിടെയൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കിത് പിണ്ടിപ്പുഴുവിനെതിരായിട്ട് 3.5 മാസത്തിൽ ഇലക്കവളുകൾക്കകത്ത് ഇട്ട് കൊടുക്കാം. ഒരു വാഴയ്ക്ക് 4 എണ്ണം എന്നുള്ള തോതിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ 4 ഇലക്കവളുകളിൽ ഓരോന്ന് വീതം വെച്ചു കൊടുക്കുക. കടാവർ വെച്ചു കൊടുക്കുമ്പോൾ പോളകളുടെ ഇടയിലുള്ള ജലാംശത്തിലേക്ക് ഈ നിമാവിരകൾ ഇറങ്ങി വരികയും ആ ജലാംശം പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും പിണ്ടിപ്പുഴുവിൻ്റെ പുഴു ഉണ്ടെങ്കിൽ അതിൻ്റെ ശരീരത്തിലേക്ക് കയറി അതിനെ കൊന്നുകളയുകയുമാണ് ചെയ്യുന്നത്. വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം കെമിക്കലിന് ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് പോലും ഈ നിമാവിരകൾക്ക് പോയി ചെന്ന് അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് ഒന്നുമല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കീടനാശിനികൾ ഉപയോഗിക്കാം. സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡിൻ്റെ രജിസ്ട്രേഷൻ നമുക്ക് വാഴ, നെല്ല്, പെപ്പർ തുടങ്ങിയ ചെടികളിൽ കുറവാണ്. നമ്മുടെ അവിടെ നടക്കുന്ന ഒരുപാട് ട്രയൽസിൽ കുട്ടികൾ വർക്ക് ചെയ്യുന്നതും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്ലോർ പൈരിഫോസ് 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വാഴ മുഴുവൻ നനയുന്നത് പോലെ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വാഴയുടെ ഇല കവളുകളിൽ കൂടി ഒഴിച്ചു കൊടുത്ത് താഴെ മണ്ണിൽ ഉൾപ്പെടെ നനയുന്നത് പോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ CTCRI കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ഡെവലപ്പ് ചെയ്ത ഒരു കീടനാശിനിയാണ് നന്മ മേന്മ. അതിൽ നമുക്ക് നന്മ 3.5 മാസം, 5 മാസം, 7 മാസം എന്നുള്ളതുപോലെ ഒരു വാഴയ്ക്ക് 5 മില്ലി വീതം 3 സ്ഥലത്ത് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു വാഴയിൽ 15 മില്ലി ആകും. അപ്പോൾ 3 സ്ഥലത്തായിട്ട് അതിനുവേണ്ടി സിറിഞ്ചുകളുണ്ട്. ഇത് നമ്മൾ വാഴയുടെ മണ്ണിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു 50 സെൻറ്റിമീറ്റർ മുകളിലായിട്ട് നമ്മളൊരു 3 സ്ഥലത്തായിട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇത് നമ്മൾ പക്ഷെ പ്രൊഫലറ്റിക് ആയിട്ട് 3.5 മാസത്തിൽ ചെയ്യുന്നത്. അപ്പോൾ 3, 5, 7 എന്നുള്ളതുപോലെ 3 പ്രാവശ്യമായിട്ട് നമ്മളിത് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വൃത്തിയായി സൂക്ഷിക്കുകയും ഇതുപോലെ കറക്റ്റ് സ്റ്റേജ് വൈസ് ഈ 3.5, 5, 7 എന്ന് പറയുന്ന ആ ഒരു മന്ത്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പിണ്ടിപ്പുഴുവിനെ പരിധിയിൽ നിർത്താവുന്നുള്ളതേ ഉള്ളൂ.
1: ഇതുകൊണ്ടുണ്ടാവുന്ന ലോസസ് എത്ര വരെ പോകാനുള്ള സാധ്യതയുണ്ട്?
0: പിണ്ടിപ്പുഴു കാരണം വരുന്ന ലോസ് വളരെ എക്സ്റ്റെൻസീവ് ആണ്. കാരണം 3.5 മാസത്തിൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ 3.5 മാസത്തിലാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നതെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. എന്നാൽ 7 മാസം ആകുമ്പോൾ കൊലയിലാണ് വരുന്നതെങ്കിൽ, കൊലയുടെ കാളാമുണ്ടനിൽ വന്ന് വണ്ട് വന്നിരുന്ന് മുട്ടയിടുകയോ അല്ലെങ്കിൽ അതിനകത്ത് തുരന്ന് ദ്വാരമുണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ കൊല മുഴുവനായിട്ട് നമുക്ക് നഷ്ടമാകും. കൃഷിക്കാരൻ്റെ ഭാഗത്തുനിന്ന് നോക്കുവാണെങ്കിൽ 6 മാസം അദ്ദേഹം ചെയ്ത കൃഷിപ്പണികളും ഇൻപുട്സും ലേബറും എല്ലാം അദ്ദേഹത്തിന് നഷ്ടമാകും ഈ ഒരു സ്റ്റേജിൽ
1: വരുവാണെന്നുണ്ടെങ്കിൽ.
0: ആ സ്റ്റേജിലായാലും
1: പിന്നെ അടുത്ത മേജർ പെസ്റ്റ് മാഡം പറഞ്ഞത്
0: മാണവണ്ടാണ്. അതെ, മാണവണ്ട് റൈസോം വീവൾ എന്ന് പറയുന്നത്. അത് മണ്ണിൻ്റെ അടിയിലാണ് കാണുന്നത്. മണ്ണിൻ്റെ അടിയിൽ കാണുന്ന 2 പെസ്റ്റുകളാണ് ഈ പറയുന്ന നിമാവിരയും അതുപോലെ തന്നെ മാണവണ്ടും. അതിൽ പ്രധാനമായിട്ടും എല്ലാ സ്ഥലത്തും മിക്കവാറും കാണാറുള്ളത് മാണവണ്ടാണ്. മണ്ണിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് മുട്ടയിടുകയും ആ മുട്ടകൾ വിരിഞ്ഞ് മാണത്തിലേക്ക് പുഴുക്കൾ ഇറങ്ങുകയും മാണം തുരന്ന് തിന്നുകയും അങ്ങനെ മാണം ചീയാൻ തുടങ്ങും. വളരെ അധികം ഇൻഫെസ്റ്റേഷൻ കൂടുതലാവുമ്പോൾ ആ വാഴ മൊത്തത്തിലങ്ങ് മറിഞ്ഞു വീഴും. എന്നാൽ ആദ്യത്തെ സമയത്തൊക്കെ നമുക്കത് അറിയാൻ പറ്റും, മഞ്ഞളിപ്പ് കാണിക്കും. മഞ്ഞളിപ്പ് മാത്രമല്ല, ഒരു 5 മാസത്തിന് മുമ്പേ ഒക്കെ ആയിട്ട് കൊല വരാത്തൊരവസ്ഥ വരുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ അടച്ചു പോകും, ആ നടു നാമ്പങ്ങ് ചത്തുപോയിട്ട് അത് അടച്ചു പോകും. അപ്പം കൂമ്പ് വരാത്ത അവസ്ഥ വരുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം മാണവണ്ട ഉണ്ട് എന്നുള്ളത്. പൊതുവെ മഞ്ഞളിപ്പാണ് പുറമേ
1: തുടങ്ങും.
0: അതിന് നമ്മൾ മാനേജ്മെന്റിൽ പറയുന്നുണ്ട് കന്നൊരുക്കുന്നത്, കന്നിൽ കൂടിയാണ് ഇത് വരാനുള്ള സാധ്യത.

0: കൂടുതൽ. അപ്പോൾ നമ്മൾ കന്നൊരുക്കുന്ന സമയത്ത് മുഴുവനായിട്ടുള്ള ആ കന്നുകളെ ഉപയോഗിക്കാണ്ട് അതിനെ നമ്മൾ ചെത്തി മിനുക്കി അതിനകത്ത് എവിടെയെങ്കിലും ഈ മണവണ്ടിൻ്റെ പുഴുക്കളുണ്ടോ അത് തിന്നതായിട്ടോ ഡാമേജോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ചെത്തി വെടിപ്പാക്കിയതിന് ശേഷം നമ്മൾ ചാണകം, ചാമ്പൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കീടനാശിനി അത് ഉപയോഗിച്ചതിന് ശേഷം അതിൽ മുക്കിയെടുക്കാം. കീടനാശിനി ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്യൂഡോമോണസ് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ബജി മാവിന് കലക്കുന്നത് പോലെ കലക്കി ഇത് അതിൽ മുക്കി വെച്ചതിന് ശേഷം 20 മിനിറ്റിന് ശേഷം എടുത്ത് ആ തണലത്ത് ഉണക്കുക. തണലത്ത് തന്നെ ഉണക്കാനായി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ, വെള്ളം നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ കന്ന് ചിലപ്പോൾ വയബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു 3-4 ദിവസം ഉണക്കിയതിന് ശേഷം നമ്മൾ കുഴിയെടുത്ത് അതിൽ നടുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കന്നൊരുക്കം എന്ന് പറയുന്നത് മാണവണ്ടിനെതിരെ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നടുമ്പോൾ വഴക്കി കുഴിയെടുക്കുന്ന സമയത്ത് അതിനകത്ത് 1 കിലോ വേപ്പിൻ പിണ്ണാക്ക് അത് നമ്മൾ ഇട്ട് നടാനായി ശ്രദ്ധിക്കുക. അതും ഈ ആദ്യത്തെ ആ സമയത്ത് കീടത്തെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. പിന്നെ അതിനുശേഷം ഞാൻ നേരത്തെ മിത്ര നിമാവിരകളെ കുറിച്ച് പറഞ്ഞു, അത് ഇല കൈകളിലാണ് ഇട്ട് കൊടുക്കുന്ന പിണ്ടിപ്പുഴുവിന്. എന്നാൽ നമ്മൾ മാണവണ്ടിനെതിരെ ഇതേ മിത്ര നിമാവിരകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് നമ്മൾ മണ്ണിലിട്ട് നടണം, 4 എണ്ണം ഒരു കുഴിക്ക് എന്നുള്ള തോതിൽ നമ്മൾ മണ്ണിലിട്ട് നടണം. ഇത് വളരെ നല്ലൊരു മെത്തേഡാണ്, കാരണം മണ്ണിൽ തന്നെ അത് ഉണ്ടാകും. അപ്പോൾ ചെടിയുടെ ഏത് സ്റ്റേജിൽ ആണ് ഇൻഫെസ്റ്റേഷൻ വന്നാലും ഈ മിത്ര നിമാവിരകൾ മണ്ണിലുണ്ടായിരിക്കും. അപ്പോൾ അത് കർഷകർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു മെത്തേഡാണ്. അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മണ്ണിലേക്ക് നമുക്ക് ഏതെങ്കിലും സമാധി ദശകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് തോന്നിയാൽ മെറ്ററൈസിയം എന്ന് പറയുന്ന പച്ചക്കുമ്പളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 30 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലൊന്നിലും നിന്നില്ലെങ്കിൽ നമുക്ക് കീടനാശിനികൾ ഉപയോഗിക്കാം. ഒരുപാട് ട്രയൽസ് പലപ്പോഴും ചെയ്തപ്പോഴും കാണുന്നത് തയോമെത്തോക്സം അക്ടാര എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് വളരെ എഫക്റ്റീവായിട്ടാണ് കാണുന്നത്. 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത്. അതുപോലെ ഫിപ്രോനിൽ ജമ്പ് എന്ന് പറഞ്ഞ എപ്പോഴും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും, നമ്മൾ ഉറുമ്പിനെതിരെയൊക്കെ ഉപയോഗിക്കുന്നത്. അതും വളരെ നല്ലൊരു കീടനാശിനിയായിട്ടാണ് കാണുന്നത്. അതിരൂക്ഷമായിട്ട് കാണുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വാഴയിൽ തെറ്റില്ല. കാരണം നമ്മൾ വെള്ളാണി കാർഷിക കോളേജിലുള്ള കീടനാശിനിയുടെ അവശിഷ്ടം പരിശോധിക്കുന്ന ആ ലാബിൽ ഒരിക്കൽ പോലും വാഴയിൽ നിന്ന് കീടനാശിനികൾ ലഭിച്ചിട്ടില്ല,
1: പഴത്തിൽ
0: നിന്ന് കിട്ടിയിട്ടില്ല.
1: മൈനർ പെസ്റ്റ് വേണം സൂചിപ്പിച്ചായിരുന്നു, അതൊക്കെ
0: അതെ കുറച്ചധികം തന്നെ കീടങ്ങളുണ്ട് വാഴയില്. ആദ്യം നമ്മൾ കന്ന് നട്ട് 1-3 മാസം പ്രായം വരുന്നത് വരെ ഇലകളിൽ എപ്പോഴും ഇലതീനി പുഴുക്കൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ നീരുറ്റി കുടിക്കുന്ന ടിഞ്ച് ലേസ് വിങ് ബഗ്സ് ഒക്കെ കാണാറുണ്ട്, മണ്ടരികൾ വരാറുണ്ട്, അങ്ങനെ പല കീടങ്ങളും കാണാം. പക്ഷെ അത് ഈ 3 മാസം വരെയുള്ള പ്രായത്തിൽ മിക്കവാറും അതൊരു ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വരാറുള്ളൂ. ഇപ്പോൾ ഇലദീനി പുഴുക്കളാണെങ്കിൽ നമുക്ക് ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന വെള്ളക്കുമ്പൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തളിക്കാം. ഇനി അതും അല്ലെങ്കിൽ ഫ്ലൂബെൻഡാമൈഡോ സ്പൈനോസാഡ് എന്നൊക്കെ പറയുന്ന പുഴുക്കൾക്കെതിരെ ഉപയോഗിക്കാൻ വളരെ നന്നായിട്ടുള്ള കീടനാശിനികളുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ ന്യൂ ജനറേഷൻ ഇൻസെക്ടിസൈഡ്സ് ആയതുകൊണ്ട് വളരെ കുറഞ്ഞ ഡോസിൽ മതിയാവും. 1 മില്ലി 10 ലിറ്ററിൽ അല്ലെങ്കിൽ 2 മില്ലി 10 ലിറ്ററിൽ എന്നുള്ള തോതിൽ വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ
1: മതിയാവും.
0: ഇല്ല, വളരെ കുറവാണ്. ഗ്രീൻ ലേബിൾഡ് ഇൻസെക്ടിസൈഡ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ നമുക്കത് ആ സ്റ്റേജിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇലദീനി പുഴുക്കൾക്കെതിരെ അങ്ങനെ ഉപയോഗിക്കാം. നീരൂറ്റി കുടിക്കുന്ന ജീവികളാണെങ്കിൽ നമുക്കതിനെതിരെ ഏതെങ്കിലും ഒരു സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കാം. ഡൈമെത്തോയിറ്റ്, അതുപോലെ തന്നെ ക്വിനാൽഫോസ്, അങ്ങനെ ഏതെങ്കിലും ഒരു സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്സ് നമുക്ക് ആ സമയത്ത് ഉപയോഗിക്കാം. ഇനി ഇതൊന്നും അല്ലാതെ പ്രധാനമായിട്ട് കാണാറുള്ള ഒരു കീടമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നിമാവിരകളാണ്. നിമാവിരകളും മാണവണ്ടും ഒരുപോലെ തന്നെ ഏകദേശം അതിൻ്റെ ആക്രമണ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ നിമാവിരകളാണെങ്കിൽ അത് 2 രീതിയിലുണ്ട്. അതിൻ്റെ റൂട്ട്സിനെ എഫക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ റൂട്ട്സ് അകത്ത് നിന്ന് തുരന്ന് തിന്നിട്ട് അത് ചീഞ്ഞു പോകുന്ന അവസ്ഥയും. ഇത് രണ്ടാണെങ്കിലും നമ്മൾ വെളിയിൽ കാണുന്നത് മഞ്ഞളിപ്പാണ്. അങ്ങനെ മഞ്ഞളിപ്പ് കാണിക്കുന്ന വാഴകൾ നമ്മൾ ആ സോയിൽ ഒന്ന് വാഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, 1/2 കിലോ സോയിൽ എടുത്ത് നമ്മൾ ലാബിൽ കൊണ്ടുവന്ന് വാഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് നിമറ്റോഡ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാം നിമാവിരകളുള്ള മണ്ണാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നൊരുക്കമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിലൊന്നാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, മാണവണ്ടിനെതിരെ 1 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഇട്ടാണ് നമ്മൾ നടുന്നത്. അതുപോലെ തന്നെ 1 കിലോ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് നടുക, അത് മാണവണ്ടിനെയും നിമാവിരകളെയും അകറ്റി നിർത്താനായി സഹായിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല ആരോഗ്യമുള്ള കന്നുകൾ സെലക്ട് ചെയ്യുക. കന്നിലെ ചെറിയ റൂട്ട്സിലൊക്കെ നിമാവിരകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതും ഇല്ലാത്ത രീതിയിൽ വൃത്തിയായി കന്നൊരുക്കിയതിന് ശേഷം മാത്രം നമ്മൾ നടാനായി ശ്രദ്ധിക്കുക. ഇനി നിമാവരകൾക്കെതിരെ വേറൊന്ന് ചെയ്യാൻ പറ്റുന്നത് പെയ്സിലോമൈസസ് പോച്ചോണിയ എന്നൊക്കെ പറയുന്ന ചില മിത്ര കുമിളുകളുണ്ട്. അപ്പൊ ഈ മിത്ര കുമിളുകൾ ഇട്ട് നടുന്നത് 30 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നതോ അല്ലെങ്കിൽ അത് മണ്ണിൽ ഇട്ട് നടുന്നതോ ഈ നിമാവരകളെ അകറ്റി നിർത്താനായിട്ട്
1: ഉള്ള സ്ഥലത്ത്
0: അതെ എല്ലാ

0: സീസണിലും നിവാവിരകൾ വരും എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും നിമാറ്റിസൈഡ്സ്, കാർബോസൾഫാൻ, അങ്ങനെ ഏതെങ്കിലും നിമാറ്റിസൈഡ്സ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
1: ഡോക്ടർ നീന ലെനിൻ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ഇന്ന് വാഴയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: വാഴയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ കീടശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീന ലെനിൻ. ഡോക്ടർ നീന ലെനിന്റെ ഫോൺ നമ്പർ 9447134040. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447134040.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: വെറ്റിലയുടെ മാഹാത്മ്യം. വെറ്റിലയ്ക്ക് നമ്മുടെ നിത്യജീവിതത്തിലും വിശേഷ വേളകളിലും പ്രമുഖ സ്ഥാനമുണ്ട്. മംഗളസൂചകമായ വെറ്റിലയുടെ സാന്നിധ്യം വിവിധ ചടങ്ങുകൾക്ക് അനിവാര്യമാണ്. നിരവധി ഔഷധഗുണങ്ങളാൽ സമ്പന്നമായ വെറ്റിലയ്ക്ക് വിവിധ ചികിത്സാരീതികളിലും ഗൃഹവൈദ്യത്തിലും സ്ഥാനമുണ്ട്. വിശപ്പ് കൂട്ടുന്നതിനും ചുമ, ജലദോഷം, ശ്വാസതടസ്സം എന്നിവ അകറ്റുന്നതിനും ഇത് സഹായിക്കുന്നു. വെറ്റിലനീര് പുരട്ടുന്നത് തലവേദന, പേശിവേദന, സന്ധിവേദന, ചൊറിച്ചിൽ, വ്രണങ്ങൾ തുടങ്ങിയവയ്ക്ക് ആശ്വാസമേകുന്നു. വെറ്റിലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. വിവിധ വിഭവങ്ങളിലും വെറ്റില ചേർക്കാറുണ്ട്. ഒരു ദഹനസഹായി ആണെന്നതിനാൽ പ്രധാന ഭക്ഷണത്തിന് ശേഷം വെറ്റില ചവയ്ക്കുന്ന ശീലം പഴയ തലമുറയിലെ പലരും ഇന്നും അനുവർത്തിക്കുന്നു. വായിലെ അണുക്കളെയും വായ്നാറ്റത്തെയും അകറ്റുന്നതിനും ചുണ്ടുകൾക്ക് നിറമേകുന്നതിനുമൊക്കെ താംബൂല ചർവണം സഹായകമാണ്. വിശിഷ്ടാവസരങ്ങളിൽ സദ്യ കഴിച്ചു വരുന്ന അതിഥികൾക്ക് വെറ്റിലയോടൊപ്പം മധുരം ചേർത്ത അടയ്ക്ക നൽകുന്ന രീതിയും നിലവിലുണ്ട്.
2: ഇന്നത്തെ വയലും വീടും പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയം അടുത്തു വരികയാണ്. അതിനു മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: സാധാരണയായി വിത്തടയ്ക്ക ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കമുകിൽ നിന്നാണ്? ഉത്തരം: കായ്ഫലം നൽകി തുടങ്ങി 4-5 വർഷം കഴിഞ്ഞ കമുകിൽ നിന്ന് മാത്രമാണ് അടയ്ക്ക ശേഖരിക്കുന്നത്. അതായത് കുറഞ്ഞത് 15 വർഷം പ്രായമുള്ളവ. പ്രായാധിക്യമായവയിൽ നിന്നും വിത്തടയ്ക്ക എടുക്കരുത്. മരത്തിന്റെ പരമാവധി പ്രായം 35.
3: നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: രജിത് ആറ്റിങ്ങൽ.
4: വയലും വീടും സമാപിക്കുന്നു.
5: ആകാശവാണി തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. മണ്ണത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ മനുരത്ന മനുവർണ നെൽവിത്തുകൾ, മാവിൻ്റെ 21 ഇനങ്ങളുടെ തൈകൾ, 5 ഇനം പ്ലാവിൻ്റെ തൈകൾ, മോഹിത് നഗർ ഇനം കവുങ്ങ്, കേരശ്രീ തെങ്ങിൻ തൈ, പേരയ്ക്ക ഇനങ്ങൾ, 4 ഇനം ചാമ്പ ലെയർ, നാരകം സപ്പോട്ട ഗ്രാഫ്റ്റ്, കുരുമുളക് ലെയർ തൈകൾ, റംബൂട്ടാൻ ബഡ്, വേപ്പ്, കറിവേപ്പില, സീതപ്പഴം, നിലക്കടല എന്നിവയുടെ തൈകൾ ലഭ്യമാണ്. അന്തരീക്ഷ ഊഷ്മാവ് കൂടിയതിനാൽ തെങ്ങിൽ വെള്ളിച്ചയെ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കാനായി 2% വീര്യമുള്ള വേപ്പെണ്ണ എമൾഷൻ തയ്യാറാക്കിയതിലേക്ക് 20 ഗ്രാം ലെക്കാനിസീലിയം എന്ന മിത്രക്കുമിൾ ചേർത്ത് നന്നായി കലക്കി ഇലകളുടെ അടിവശത്ത് പതിയത്തക്ക വിധം തളിച്ചു കൊടുക്കുക. തെങ്ങിൻ്റെ കൂമ്പുചീയൽ, ഓലച്ചീയൽ തുടങ്ങിയ രോഗങ്ങൾ വരാതിരിക്കുവാനുള്ള പ്രതിരോധ നടപടികൾ ഈ മാസം തന്നെ ആരംഭിക്കണം. മണ്ട വൃത്തിയാക്കിയതിനു ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം ഓലകളിലും കൂമ്പോലകളിലും മണ്ടയിലും നന്നായി തളിക്കണം. വിത്തുതേങ്ങ ഈ മാസം പാകാം. തവാരണയ്ക്ക് 1.5 മീറ്റർ വീതിയും സൗകര്യം പോലെ നീളവുമാകാം. തടത്തിൽ 30 സെന്റിമീറ്റർ ഇടയകലത്തിൽ ചാലുകീറി വിത്തുതേങ്ങ പാകി ഇടയ്ക്കുള്ള സ്ഥലം മണ്ണിട്ട് മൂടുക. മേൽഭാഗം ആകെ മണലിട്ട് മൂടണം. തേങ്ങയുടെ മുകൾ ഭാഗം മാത്രം മണലിന് വെളിയിൽ കണ്ടാൽ മതി. തവാരണയിൽ നിന്നും മണ്ണൊലിപ്പ് തടയാനും തണൽ നൽകാനും ഉണങ്ങിയ തെങ്ങോല കൊണ്ട് പുതയിടുക. വിത്തുതേങ്ങ ചെരിച്ചോ കുത്തനെയോ പാകാം. ഒട്ടുമാവിൻ തൈകളുടെ കൊമ്പുകളിൽ ചിലത് പെട്ടെന്ന് ഉണങ്ങിക്കരിഞ്ഞു പോകുന്നതായി പലയിടങ്ങളിലും കണ്ടുവരുന്നുണ്ട്. കൊമ്പുണക്കം എന്ന ഈ രോഗത്തിന്

0: രോഗഹേതു ഒരു കുമിളാണ്. ഉണക്ക് എവിടം വരെ ആയിട്ടുണ്ടോ അതിന് തൊട്ട് താഴെ വെച്ച് മൂർച്ചയുള്ള കത്തി കൊണ്ട് കൊമ്പ് മുറിച്ചു മാറ്റണം. അതിനുശേഷം ബോർഡോ കുഴമ്പ് പുരട്ടുകയും 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിച്ചു കൊടുക്കുകയും ചെയ്യണം. വെറ്ററിനറി സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള യൂണിവേഴ്സിറ്റി പൗൾട്രി ആൻഡ് ഡക്ക് ഫാമിൽ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാ ആഴ്ചയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിൽപ്പന നടത്തുന്നു. 100 കുഞ്ഞുങ്ങൾക്ക് മേൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, എല്ലാ ഇനം കൊത്തുമുട്ടകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും മുൻകൂർ പണമടച്ച് ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495771178 അല്ലെങ്കിൽ മറ്റൊരു നമ്പർ 0487237178 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9495771178 മറ്റൊരു നമ്പർ 0487237178. ഇതുവരെ കേട്ടത് ഗ്രാമക്ഷേമ വാർത്തകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: ഇന്നർ ഷോപ്പി എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ്, തൃശൂർ.
8: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
9: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
8: 2ാമത്തെയും 4ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
9: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
8: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: ആകാശവാണി തൃശൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. യു എ യിലെ ഫുജേറയിലുണ്ടായ ഇറാൻ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം ന്യൂഡൽഹിയിൽ. രാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള നടപടികൾ ഊർജിതം. കേരളത്തിൽ ചർച്ചകൾ സജീവമാക്കി യു ഡി എഫ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. ജനാധിപത്യത്തെ പരിഹസിക്കുന്നുവെന്ന് ബി ജെ പി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകൽ ചൂടിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശം. ഐ സി സി പുരുഷ ടി ട്വന്റി റാങ്കിങ്ങിൽ 1st സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ഐ പി എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. യു എ യിലെ ഫുജേറയിലുണ്ടായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. സാധാരണക്കാരെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും തടസ്സവുമില്ലാത്തതുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് യു എയിലെ ഫുജേറ

0: പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്കേറ്റിരുന്നു. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിനെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ഔദ്യോഗികമായി സ്വീകരിച്ചു. ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിൻ്റെ 10th വാർഷികത്തിലാണ് ടോ ലാമിൻ്റെ സന്ദർശനം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിയറ്റ്നാം പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 ഉജ്ജ്വല വിജയം നേടിയ UDF നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഫലവിജ്ഞാപന റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ സി ജോസഫ് വിജയുടെ തമിഴക വെട്രിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഒരു റിപ്പോർട്ട്.
1: തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമാണ് കന്നി പോരാട്ടത്തിലൂടെ TVK സ്വന്തമാക്കിയത്. ചെന്നൈക്ക് സമീപമുള്ള പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് ഇന്ന് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സി ജോസഫ് വിജയെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. 234 നിയമസഭയിൽ ഭരണകക്ഷിയായ DMK 59 സീറ്റുകളും AIADMK 47 സീറ്റുകളുമാണ് നേടിയത്. അതേസമയം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. ഗവർണർ രാജി അംഗീകരിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിപക്ഷമായി തന്റെ പാർട്ടി പ്രവർത്തിക്കുമെന്ന് സ്റ്റാലിൻ പ്രസ്താവനയിൽ അറിയിച്ചു. ജനവിധി അംഗീകരിക്കുന്നുവെന്ന് AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി പ്രതികരിച്ചു. കുടുംബ രാഷ്ട്രീയത്തിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും എതിരായ ജനവിധിയാണിതെന്ന് BJP നേതാവ് K അണ്ണാമലൈ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ട് തട്ടിപ്പും ഉണ്ടായെന്ന് അവർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം മമതയുടെ നിലപാടിനെ BJP രൂക്ഷമായി വിമർശിച്ചു. നിലവിലെ നിയമസഭയുടെ കാലാവധി ഈ മാസം 7 അവസാനിക്കുമെന്നും അതിനുശേഷം ആർക്കും സഭയിൽ തുടരാനാകില്ലെന്നും BJP വ്യക്തമാക്കി. മമതാ ബാനർജി ജനാധിപത്യത്തെ പരിഹസിക്കുകയാണെന്നും ഭരണഘടനാപരമായ സ്തംഭനാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ നിയമപരമായി നേരിടുമെന്നും BJP നേതാവ് ബിമൽ ശങ്കർ നന്ദി ആകാശവാണിയോട് പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തെ തുടർന്ന് പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ രൂപീകരണത്തിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് BJP. ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പശ്ചിമബംഗാൾ അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായും കേന്ദ്ര സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി JP നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചു. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം നിർണായക വിജയം നേടിയതിന് പിന്നാലെ പുതിയ സർക്കാർ രൂപീകരണം സംബന്ധിച്ച കൂടിയാലോചനകൾക്ക് തുടക്കമായി. പുതുച്ചേരി BJP സംസ്ഥാന പ്രസിഡന്റ് VP രാമലിംഗത്തിന്റെ അധ്യക്ഷതയിൽ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട BJP MLA കേന്ദ്ര നിരീക്ഷകരായ മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന, മറ്റ് മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാടിപ്പേട്ട MLA തെരഞ്ഞെടുക്കപ്പെട്ട A നമശിവായത്തെ BJP നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.

0: പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, UAE എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. വികസന സഹകരണം ഇന്ത്യയും ജമൈക്കയും തമ്മിലുള്ള പങ്കാളിത്തത്തിൻ്റെ പ്രധാന സ്തംഭമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജമൈക്കൻ സന്ദർശനത്തിൻ്റെ ഭാഗമായി ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായും ഡിജിറ്റൽ പരിവർത്തനം, സാംസ്കാരിക കൈമാറ്റം, കായിക ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ തുടങ്ങിയ മേഖലകളിലെ ധാരണാപത്രങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
1: We reviewed the entire gamut of India-Jamaica relations. We identified new avenues for further strengthening our partnership. We have signed several important agreements and we discussed effective implementations of MOUs which have been recently concluded in the fields of digital transformation, cultural exchange, sports and digital payments to ensure tangible outcomes on the ground.
0: IPL ക്രിക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ ചെന്നൈ 6ാം സ്ഥാനത്തും ഡൽഹി 7ാം സ്ഥാനത്തുമാണ്. ICC പുരുഷ T20 റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. 275 റേറ്റിംഗ് പോയിന്റുകളുമായാണ് ഇന്ത്യ 1ാം സ്ഥാനം സുരക്ഷിതമാക്കിയത്. 262 പോയിന്റുമായി ഇംഗ്ലണ്ട് 2ാം സ്ഥാനത്തും 258 പോയിന്റുമായി ഓസ്ട്രേലിയ തൊട്ടു പിന്നിലുമാണ്. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം വ്യാഴം വെള്ളി തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. UAE ഫുജേറയിലുണ്ടായ ഇറാൻ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ട്വോ ലാം ന്യൂഡൽഹിയിൽ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള നടപടികൾ ഊർജിതം. കേരളത്തിൽ ചർച്ചകൾ സജീവമാക്കി UDF. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. ജനാധിപത്യത്തെ പരിഹസിക്കുന്നുവെന്ന് BJP. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകൽച്ചൂടിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശം. ICC പുരുഷ T20 റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ബാറ്റിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി തൃശൂർ.
3: അക്ഷര കേരളം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് അക്ഷര കേരളത്തിൽ ആദ്യം പുസ്തക പരിചയമാണ്. BK ഹരിനാരായണന്റെ പാട്ടുനോവൽ കുന്നംകുളം താജ്മഹൽ എന്ന കൃതിയെക്കുറിച്ച് കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മലയാള വിഭാഗം വകുപ്പ് അധ്യക്ഷ ഡോക്ടർ സ്വപ്ന സി കോമ്പ സംസാരിക്കുന്നു.
5: പാട്ടിലൂടെയാണ് മലയാള സാഹിത്യത്തിന്റെ ഉത്ഭവം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ മലയാള കൃതി എന്ന് പറയുന്നത് രാമചരിതം എന്ന പാട്ടാണത്രേ. ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധ മെതുകമോനവൃത്ത വിശേഷയുക്തം പാട്ട് എന്ന ലക്ഷണത്തിലാണ് പാട്ടുകൾ പഴയകാലത്ത് എഴുതപ്പെട്ടിരുന്നത്. മലയാളിയുടെ ജീവിതം ജാതിമത ഭേദമന്യേ പാട്ടിലൂടെ അല്ലെങ്കിൽ നിയതമായ താളത്തിലൂടെയാണ് നിയന്ത്രിക്കപ്പെടുന്നത്. സാധാരണയായി അമ്മമാരുടെ താരാട്ടുപാട്ട് മുതൽ തുടരുന്ന ആ താളബോധം തന്നെയാണ് വിവിധ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ പിന്തുടരുന്നത്. തോറ്റം പാട്ടുകളും മാലപ്പാട്ടുകളും പാട്ടുകുർബാനയും ചെണ്ടമേളവും ഹൃദയതാളം പോലെ നമ്മൾ കൂടെ കൂട്ടുന്നു. ഇതുതന്നെയാണ് കവിതയുടെ വിജയം.

ജീവിത സത്യത്തെ മനുഷ്യ ആദർശങ്ങളെ താളബോധത്തോടെ അവതരിപ്പിക്കുകയാണ് കവിത ചെയ്യുന്നത്. ഉന്മത്തതകളെ, ഉണർവുകളെ, ബോധ്യങ്ങളെ, വിരഹങ്ങളെ, ദുഃഖങ്ങളെ കവിത ഈണത്തിൽ ചൊല്ലിയെടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കത്തുപാട്ട് പോലെയുള്ള ഒരു സാഹിത്യ വിഭാഗം തന്നെ ഇവിടെ ഉടലെടുത്തത്. കത്തിന്റെ ധർമ്മം നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ ഹൃദയവികാരങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക പരിസരങ്ങളെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ധർമ്മമാണ് അവ നിർവഹിച്ചിരുന്നത്. ലോകം മുഴുവൻ വിരൽത്തുമ്പ് കൊണ്ട് നിയന്ത്രിക്കാവുന്ന സാങ്കേതിക വിദ്യ കൂടിയുണ്ടായിട്ടും മനുഷ്യനിലെ താളബോധവും സാഹിത്യ കൗതുകവും ഇന്നും നിലച്ചിട്ടില്ലെന്ന് കാണാം. മലയാള സിനിമകൾ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. എത്ര സാങ്കേതിക വിദ്യ അതിന്റെ മേൽ ആധിപത്യം നേടിയിട്ടും പാട്ടുകൾക്ക് ഇന്നും കുറവൊന്നും കാണുന്നില്ല. ONV-ക്കും കൈതപ്രത്തിനും ശേഷം കാവ്യശുദ്ധിയുള്ള, തെളിച്ചമുള്ള, അതുപോലെ തന്നെ ചേർച്ചയുള്ള വാക്കുകൾ കൊണ്ട് പാട്ടെഴുതുന്ന വലിയൊരു പാട്ടെഴുത്തുകാരനാണ് BK ഹരിനാരായണൻ. അദ്ദേഹത്തിന്റെ കവിതകൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടവയാണ്. അദ്ദേഹം ഈ അവസാനമെഴുതിയ കുന്നംകുളം താജ്മഹൽ എന്ന കൃതി ഇന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. മലയാളത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു പാട്ട് നോവൽ ഉടലെടുത്തിരിക്കുന്നത്. പാട്ട് നോവൽ എന്നൊരു സങ്കല്പം ഇതാദ്യമാണോ എന്നറിയില്ല, എങ്കിൽ പോലും ഇതുപോലൊന്ന് മുൻപിറങ്ങിയിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. വളരെ രസകരമായിട്ടുള്ള ഒരു ആമുഖം ഇതിനോടൊപ്പമുണ്ട്. ഒരു ടീസ്പൂൺ പൊടിപ്പും അര കപ്പ് തൊങ്ങലും ചേർത്ത് വറുത്തെടുത്ത തെറ്റില്ലാത്ത ഒരു നുണക്കഥ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പുസ്തകം വളരെ ഹാസ്യാത്മകമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. മുക്കിമൂളിക്കര എന്ന ഗ്രാമത്തിലെ ഒരു സംഭവമാണ് നോവലിന് ആസ്പദമായി വരുന്നത്. 2024 ജൂൺ 29, അതായത് 1119 മിഥുനം 15 ശനിയാഴ്ച തുടങ്ങി 2024 ജൂലൈ 1, അതായത് 1119 മിഥുനം 17 തിങ്കൾ വരെയുള്ള 3 ദിവസമാണ് പാട്ടിന്റെ കാലം. നേരത്തെ പറഞ്ഞതുപോലെ മുക്കിമൂളിക്കര ഗ്രാമത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവത്തോടെയാണ് ഇത് തുടങ്ങുന്നത്. അവിടുത്തെ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയെ, ആ ഗ്രാമത്തിന്റെ എല്ലാ തുടിപ്പുകളും അറിയുന്ന, എല്ലാ മിടിപ്പുകൾക്കും സാക്ഷിയായ പ്ലംബർ രാധാകൃഷ്ണനെ കാണാതാകുന്നു. ഏതായാലും 3 ദിവസങ്ങൾ 15 പാട്ടുകൾ, ഇതാണ് നമ്മുടെ കവിത ചിട്ടപ്പെടുത്തിയിരിക്കുന്ന കാലം എന്ന് പറയുന്നത്. പക്ഷെ ഈ 3 ദിവസങ്ങൾ കൊണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട മനോഹരമായ ഒരു പ്രണയത്തിന്റെ ചുരുളഴിയുന്നു. അതും ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു പ്രണയ കുടീരം താജ്മഹലിന്റെ സാന്നിധ്യത്തിൽ. വായനക്കാർക്ക് എല്ലാവർക്കും അത്ഭുതം തോന്നുന്ന രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കുന്നംകുളം പലപ്പോഴും ഡ്യൂപ്ലിക്കേറ്റുകളുടെ നാടായി അറിയപ്പെടുമ്പോൾ ഈ രചന ഏറ്റവും ഒറിജിനലായ ഒരു പ്രണയത്തിന്റെ സാക്ഷ്യപത്രമാകുന്നു. ഒരു കവി കാലാതീതനാകുന്നതിന്റെ പല ഘടകങ്ങളിലൊന്ന് ആ കൃതി കാലത്തെ അടയാളപ്പെടുത്തുന്നതിൽ വിജയിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഒരു സംശയവും വേണ്ട, കുന്നംകുളം താജ്മഹൽ കാലത്തെ അടയാളപ്പെടുത്തുന്നു. അതും ഒരു കാലത്തെയല്ല, 2 കാലങ്ങളെ പരസ്പരപൂരിതമായി അടയാളപ്പെടുത്തുന്നു. ഇവിടെ 2 കാലങ്ങളെ, അതായത് 1980കളുടെ അവസാനം മുതൽ 2020കൾ വരെ എത്തി നിൽക്കുകയാണ് കാലം. അക്ഷരാർത്ഥത്തിൽ കാലത്തിന്റെ എല്ലാ തനിമയെയും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു രചന നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. 80കളുടെ പൊതു സവിശേഷതകളെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ കാണാനാകും. 80കളുടെ രാഷ്ട്രീയം, ഉത്സവ കാഴ്ചകൾ, സിനിമകൾ, ഫുട്ബോൾ ഭ്രമം എന്നിവയെല്ലാം മേളപ്പെരുക്കത്തോടെ അവതരിപ്പിക്കുമ്പോൾ ഇന്റർനെറ്റും സ്മാർട്ട് ഫോണും ഇൻസ്റ്റഗ്രാമും ജെൻസി ഡയലോഗുകളും റാപ്പിന്റെ ചടുല താളത്തോടെ സന്നിവേശിപ്പിക്കുന്നതും ശ്രദ്ധേയമാണ്. വളരെ രസകരമായ ആവിഷ്കാരം എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ആദ്യം തന്നെ ജാതിബോധത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ നോവൽ നൽകുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. 80കളിൽ നിലനിന്നിരുന്ന മലയാളിയുടെ ജാതി പരിസരത്തെ ഇത് വ്യക്തമായി അടയാളപ്പെടുത്തുന്നു. പ്ലംബർ രാധാകൃഷ്ണനും കോളേജ് കുമാരി ചന്ദ്രിയും തമ്മിലുള്ള പ്രണയം ഏത് തലമുറയ്ക്കും ഹൃദ്യമാകുന്നത് കവി വളരെ സൂക്ഷ്മമായി പ്രയോഗിക്കുന്ന രചനാ സാങ്കേതികതകളുടെ പിൻബലത്തിലാണ്. 1-ാമത്തെ സാങ്കേതികത എന്ന് പറയുന്നത് പ്രണയത്തിലൂന്നിയ പ്രമേയം. വളരെ ശക്തമായ 2 പ്രണയങ്ങൾ ഇതിലുണ്ട്. 2-ാമത്, 2 കാലഘട്ടങ്ങളിലെ പ്രണയങ്ങളെ സമാന്തരമായി സംയോജിപ്പിക്കുന്നതിലെ മിടുക്ക്. 3, ഭാഷ അതിസമർത്ഥമായി ചേർത്ത് വയ്ക്കുന്നു. ഓരോ വായനക്കാരനും തട്ടും തടവുമില്ലാത്ത വിധം ആസ്വദിക്കാവുന്ന

0: ാവുന്ന രീതിയിൽ മലയാള കവിതയുടെ സ്ഥിരം ശൈലിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പുതിയ തരം ശൈലിയാണ് ഇതിൽ ഭാഷയുടേതായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ സ്വാഭാവികം എന്ന് തോന്നുന്ന ഈ ശൈലി ഇന്നത്തെ വർത്തമാനവുമായി ചേർന്ന് പോകുന്നു. നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് ബ്ലെൻഡിംഗ് ആണ്. എത്ര മികച്ച ചേരുവകളാണെങ്കിലും അത് വ്യക്തമായും അതുപോലെ തന്നെ ഏറ്റവും സ്പഷ്ടമായും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ ഇതൊരു പരാജയമായി മാറിയേനെ. പക്ഷേ ബ്ലെൻഡിംഗ് എന്ന് പറയുമ്പോൾ കാലം, പ്രണയം, വാക്കുകൾ, ഓർമ്മകൾ, യാത്ര, സിനിമ, ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നിങ്ങനെ എല്ലാം സമമായ അനുപാതത്തിൽ ആറ്റിക്കുറുക്കിയെടുക്കുന്നതിലെ സൂക്ഷ്മത കൃത്യം നളഭാഗം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഹരിനാരായണൻ വളരെ ഗംഭീരമായ രീതിയിലാണ് ഇതിൻ്റെ ആവിഷ്കാരം നടത്തിയിരിക്കുന്നത്. ആദിമധ്യാന്തം നിലനിർത്തുന്ന ആകാംക്ഷയാണ് ഈ പാട്ട് നോവലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മകരമാസത്തിലെ 30 വെള്ളിയാഴ്ചയാണ് കടുകൻ ചിറക്കാവിലെ പൂരം. അന്ന് തൻ്റെ പൈപ്പ് റേഞ്ച് കൊണ്ട് വലിയൊരു പ്രകടനം കാഴ്ചവെച്ച് ഗുണ്ടായുസം കാണിക്കാൻ വന്നവരെ ഓടിച്ച വീരപുരുഷനാണ് നമ്മുടെ രാധാകൃഷ്ണൻ. ആ രാധാകൃഷ്ണനെ കാണുമ്പോൾ ചന്ദ്രിയുടെ ഉള്ളിൽ മോഹം ഉണരുന്നു. അവളുടെ ഉള്ളിൽ കുടിയേറിയ വീരപുരുഷനാണ് രാധാകൃഷ്ണൻ. ജാതിയോ ജോലിയോ സാമ്പത്തികമോ ഒന്നും അവിടെ തടസ്സമാകുന്നില്ല. സുഹൃത്തായ റാബിയയുടെ സഹായത്തോടെ ചന്ദ്രി അത് രാധയെ അറിയിച്ചു. രാധയ്ക്ക് പൂർണ്ണ സമ്മതമായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തുടർന്ന് അക്കാലത്തിലെ എല്ലാ ഹിറ്റ് ചിത്രങ്ങളെയും വെല്ലുന്ന തരത്തിലുള്ള ഒരു പ്രണയ സിനിമ അല്ലെങ്കിൽ ഒരു പ്രണയ കഥ രൂപപ്പെടുകയാണ്. ശരിക്കും സിനിമാറ്റിക്കായിട്ടുള്ള ഒരു ആഖ്യാനം. കുന്നംകുളത്തെയും തൃശ്ശൂരിലെയും സകലമാന സ്ഥലങ്ങളും ഹോട്ടലുകളും കോളേജുകളും എന്തിന് കോട്ടയത്തെ MG യൂണിവേഴ്സിറ്റി വരെ ഈ പ്രണയത്തോടൊപ്പം ചേർന്ന് പശ്ചാത്തലമായി മാറുന്നുണ്ട്. നിരവധി ഹോട്ടലുകൾ, നിരവധി ബസ്സുകൾ, നമ്മുടെ LF കോളേജ്, ഗുരുവായൂർ അമ്പലം, കേരളവർമ്മ കോളേജിലെ ഊട്ടി തുടങ്ങിയ നിരവധി സ്ഥലങ്ങൾ ഈ ഒരു പ്രണയത്തിന് പശ്ചാത്തലമായി വരുന്നുണ്ട്. പാട്ട് നോവൽ ഇങ്ങനെ തുടരുമ്പോൾ അവസാനം എന്ത് സംഭവിക്കുമെന്നൊരാകാംക്ഷ നമ്മെ അവസാന പേജുകളിലേക്ക് ഓടിയെത്തിക്കും. അതുവരെയുള്ള ഒരൊഴുക്കിനെയും തടസ്സപ്പെടുത്താതെ അത് വിരഹത്തിൻ്റെ, ഒരു വലിയ ശോകത്തിൻ്റെ രാഗത്തിലേക്ക് കടക്കുകയാണ്. ഹാസ്യാത്മകമായ ആവിഷ്കാരം എന്ന ലാഘവത്തോടെ നമുക്ക് ഈ കവിതയെ കാണാനാവില്ല. അസാമാന്യമായ കവിത്വ പാഠവുമാണ് കവിതയുടെ ആത്മാവായി വർത്തിക്കുന്നത്. പഴയ കാലത്ത് രമണൻ വായിക്കാത്തവരുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ലാത്തതുപോലെ വരും കാലത്ത് കുന്നംകുളം താജ്മഹൽ വായിക്കാത്തവരുണ്ടോ എന്ന ചോദ്യവും ഉയരാൻ സാധ്യതയുണ്ട്. നിഷ്കളങ്കമായ പ്രണയം, വിരഹം, നഷ്ടം, നൊമ്പരം, പുതിയ കാലത്തെ ചടുലത, നാട്ടിൻപുറത്തിൻ്റെ കൂട്ടായ്മ, ഉത്സവങ്ങൾ, മനുഷ്യ സ്വഭാവ വൈചിത്ര്യങ്ങൾ എന്നിവയെല്ലാം സത്യസന്ധതയോടെ ആവിഷ്കരിക്കപ്പെട്ട കൃതി എന്ന നിലയിൽ BK ഹരിനാരായണൻ എഴുതിയ കുന്നംകുളം താജ്മഹൽ കൂടുതൽ വായന ആവശ്യപ്പെടുന്നുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ള വാക്കുചേർച്ചയാണ് ഈ ഒരു കൃതിയുടെ ഹൈലൈറ്റ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്.
1: BK ഹരിനാരായണൻ്റെ പാട്ടുനോവൽ കുന്നംകുളം താജ്മഹൽ എന്ന കൃതിയെക്കുറിച്ച് കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മലയാള വിഭാഗം വകുപ്പ് അധ്യക്ഷ ഡോക്ടർ സ്വപ്ന സി കോമ്പാത് എഴുതി അവതരിപ്പിച്ച ആസ്വാദനക്കുറിപ്പാണ് ഇതുവരെ കേട്ടത്. മഴയുടെ താളവും പുഴയുടെ സംഗീതവും ഇഷ്ടമില്ലാത്തവർ ഉണ്ടാകില്ല. കത്തുന്ന വേനൽ ചൂടിൽ ആശ്വാസമായി എത്തുന്ന വേനൽ മഴയും ജീവതാളമായി വറ്റാതൊഴുകുന്ന പുഴയും മണ്ണിനെയും മനസ്സിനെയും കുളിരണിയിക്കും. ആ ജീവധാരയെക്കുറിച്ച് ഇനിയൊരു കവിത കേൾക്കാം. പ്രശസ്ത കവി ദിവാകരൻ വിഷ്ണുമംഗലം എഴുതി അവതരിപ്പിക്കുന്ന കവിത ധമനികൾ.
2: പുഴയൻ്റെ വാഴ്വിൻ്റെ ധമനിയാകുന്നു

എൻ്റെ ഹൃത്തിൽ പതിച്ചു. ഒരു തുള്ളി ഇരു തുള്ളി പല തുള്ളിയായി വർഷലഹരിയായി നർത്തനം ചെയ്തു.

വിളിച്ചു. കനിവായി മണ്ണിലേ കിഴയുന്നു പുഴ, അതിൻ കരകളിൽ ജന്മം തളിർത്തു. വയലേലകൾ പച്ച നിറമാർന്നു, സൗവർണശലഭങ്ങൾ പാറിക്കളിച്ചു. പുഴയില്ല എങ്കിലീ കാടില്ല മരമില്ല, വരളുന്നൊരീ ഭൂമി മാത്രം. പുഴയില്ല എങ്കിലീ നിറമില്ല മണമില്ല, കരിയുന്ന ജീവിതം മാത്രം.

0: പുഴയിലൊരു വിഷം ഇറ്റുവീഴുന്ന നേരം അതു പടരുന്നതെന്നിലാണല്ലോ. പുഴവറ്റി വരളുന്ന നേരമോ വേരറ്റുപിടയുന്നതൻ പ്രാണനല്ലോ. പുഴയിലൊരു വിഷമിറ്റുവീഴുന്ന നേരം അതു പടരുന്നതെന്നിലാണല്ലോ. പുഴവറ്റി വരളുന്ന നേരമോ വേരറ്റുപിടയുന്നതൻ പ്രാണനല്ലോ. പിടയുന്നതൻ പ്രാണനല്ലോ.
1: ധമനികൾ പ്രശസ്ത കവി ദിവാകരൻ വിഷ്ണുമംഗലം എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഇതുവരെ കേട്ടത്.
2: അക്ഷരകേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
3: അക്ഷരകേരളം.

0: ആകാശവാണി തൃശൂർ. റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
1: ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുന്നവർക്കേ ജീവിത വിജയം കരഗതമാവൂ എന്ന് നമുക്കൊക്കെ അറിയാം. നിർണായക ഘട്ടങ്ങളിലെ തീരുമാനങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതഗതി നിർണയിക്കുന്നത്. ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ ചേരണം, എനിക്ക് അനുയോജ്യമായ കോഴ്സ് ഏതാണ്, എന്തിനാണ് ജോലി സാധ്യത കൂടുതൽ, നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് റൈറ്റ് ട്രാക്ക് എന്ന ഈ പരിപാടി.
0: വിവിധ കോഴ്സുകളിലെ ഉപരിപഠന സാധ്യതകൾ. എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു.
2: വിദ്യാർത്ഥികൾക്ക് ഇത് വെക്കേഷൻ കാലമാണ്. വെക്കേഷൻ കാലത്ത് വിദ്യാർത്ഥികൾക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വെക്കേഷൻ കാലത്ത് ഓൺലൈൻ ഇന്റേൺഷിപ്പ്, ഓൺലൈൻ പരിശീലന, ഓൺലൈൻ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ കൂടുതലായി ഓഫർ ചെയ്തു വരികയാണ്. കോഴ്സുകളുടെ കാര്യം പറയുമ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും വലിയ സാധ്യതയാണ് വന്നുകൊണ്ടിരിക്കുന്നത്.

നിരവധി സർവകലാശാലകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിരവധി പാരാമെഡിക്കൽ കോളേജുകളുണ്ട്. നിരവധി ഡീംഡ് സർവകലാശാലകളുമുണ്ട്. പാരാമെഡിക്കൽ കോളേജുകളിൽ കേരളത്തിൽ അഡ്മിഷൻ പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പാരാമെഡിക്കൽ കോഴ്സുകൾ നിരവധിയുണ്ട്. ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, ഒക്കുപേഷണൽ തെറാപ്പി, ക്ലിനിക്കൽ സൈക്കോളജി, ഒപ്റ്റോമെട്രി, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ്, കാർഡിയോവാസ്കുലർ ടെക്നോളജി, റെസ്പിറേറ്ററി തെറാപ്പി, റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ആൻഡ് ഡയാലിസിസ്, റേഡിയോതെറാപ്പി, എക്സസൈസ് ആൻഡ് സ്പോർട്സ്, പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്, പെർഫ്യൂഷൻ ടെക്നോളജി, ന്യൂറോ സയൻസ്, അനസ്തീഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി മെഡിക്കൽ ടെക്നോളജി തുടങ്ങിയ കോഴ്സുകൾക്ക് പ്ലസ് ടു പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്ലസ് ടുവിൽ 50% മാർക്കെങ്കിലും അപേക്ഷകർക്ക് ലഭിച്ചിരിക്കണം. പ്രവേശന പരീക്ഷയിൽ 50% വെയിറ്റേജ് പ്ലസ് ടു മാർക്കിനും ലഭിക്കും. ഫിസിയോതെറാപ്പി, ഒപ്റ്റോമെട്രി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി എന്നിവ വളരെ സാധ്യതയുള്ള പ്രോഗ്രാമുകളാണ്. പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു ബയോളജി എടുത്ത വിദ്യാർത്ഥികൾക്ക് നേഴ്സിംഗ് മികച്ചൊരു തൊഴിൽ മേഖലയാണ്. ഇന്ന് നേഴ്സിംഗിന് സാധ്യത യഥേഷ്ടമുണ്ട്. കോവിഡിന് ശേഷമാണ് നേഴ്സിംഗ് വീണ്ടും കരുത്താർജിച്ചു വന്നത്. പക്ഷേ നേഴ്സിംഗിൻ്റെ സാധ്യത മനസ്സിലാക്കി അംഗീകാരമില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നേഴ്സിംഗിന് ചേരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. നേഴ്സിംഗ് കോളേജിന് 100 സീറ്റിന് മാത്രമേ നേഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകുന്നുള്ളൂ. പക്ഷേ ഇത് നോക്കാതെ 500 കുട്ടികളെ പ്രവേശിപ്പിച്ച് ഫീസ് വാങ്ങുന്ന മാനേജ്മെൻറ്റുകളുണ്ട്. നേഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമില്ലാത്ത ഒരു നേഴ്സിംഗ് കോളേജിലും പോയി ബി എസ് സി നേഴ്സിംഗിന് ചേരരുത്. ബി എസ് സി നേഴ്സിംഗിന് മാത്രമല്ല ഏതൊരു നേഴ്സിംഗ് പ്രോഗ്രാമിനും ചേരരുത്. നേഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം എത്ര സീറ്റിനാണ് എന്ന് നോക്കണം. ഒരു പക്ഷേ ഒരു ബാച്ചിൽ 75 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് നേഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് 3-4 ബാച്ചുകളെ പ്രവേശിപ്പിച്ച് ഭീമമായ കോഴ വാങ്ങുന്ന നേഴ്സിംഗ് കോളേജുകൾ അയൽ സംസ്ഥാനങ്ങളിലുണ്ട്. ഇത് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മനസ്സിലാക്കണം. നേഴ്സിംഗിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ നേഴ്സിംഗിന് ഇന്ത്യക്കകത്തും വിദേശത്തും യഥേഷ്ടം സാധ്യതകളുണ്ട്. ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് ഇന്ന് ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ബി എസ് സി നേഴ്സിംഗിന് കൂടുതലായി താല്പര്യപ്പെട്ടു വരുന്നുണ്ട്. അവർക്ക് വിദേശ രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അതാത് രാജ്യങ്ങൾ നിഷ്കർഷിക്കുന്ന പ്രാവീണ്യ പരീക്ഷ എഴുതിയാൽ മതി. ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ അമേരിക്കയിലാണെങ്കിൽ ടോഫിലും മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ IELTS ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം പരീക്ഷ പാസ്സാവണം. ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ അതാത് രാജ്യങ്ങൾ നിഷ്കർഷിക്കുന്ന ഭാഷ, ഉദാഹരണമായി ജർമ്മനിയാണെങ്കിൽ ജർമ്മൻ, ഫ്രാൻസ് ആണെങ്കിൽ ഫ്രഞ്ച് തുടങ്ങിയ ഭാഷ പഠിച്ചിരിക്കണം. ജി എൻ എം നേഴ്സിംഗ് കഴിഞ്ഞവർക്ക്, ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി പ്രോഗ്രാം കഴിഞ്ഞവർക്ക് CGFNS എന്നൊരു പരീക്ഷയുണ്ട്. CGFNS ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷയും എഴുതിയാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിലേക്ക് പോകാം. അതുപോലെ തന്നെ CGFNS ജർമ്മൻ ഭാഷയും എഴുതിയാൽ ജർമ്മനിയിൽ പോകാം. അതുപോലെ ഫ്രഞ്ച് ഭാഷ പഠിച്ചാൽ ഫ്രാൻസിൽ പോകാം. ഈ ഒരു സാധ്യത യഥേഷ്ട നേഴ്സിംഗിനുണ്ട്. പക്ഷെ ഒരു കാര്യം, നേഴ്സിംഗിനോടുള്ള താല്പര്യം വർദ്ധിച്ച് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അംഗീകാരമില്ലാത്ത നേഴ്സിംഗ് കോളേജുകളിൽ പോയി പ്രവേശനം നേടാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട് ചതിക്കുഴിയിൽ പെടുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. നേഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ എത്ര സീറ്റിന് അംഗീകാരം നൽകി എന്നുള്ളത് അവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇതില്ലാതെ 100 സീറ്റിന് അംഗീകാരം നൽകിയ നേഴ്സിംഗ് കോളേജിൽ 500 കുട്ടികളെ പ്രവേശിപ്പിക്കുമ്പോൾ 400 കുട്ടികളുടെയും ഭാവി അവതാളത്തിലാകുന്നു എന്ന കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. കാർഷിക ബിരുദധാരികൾക്ക് ഇപ്പോൾ യഥേഷ്ടം ഉപരിപഠന സാധ്യതകൾ വിദേശത്തുണ്ട്. അമേരിക്ക, UK, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, നെതർലാൻഡ്സ്, ബെൽജിയം, ഡെൻമാർക്ക്, സ്വീഡൻ, അയർലൻഡ്, സ്വിറ്റ്സർലൻഡ്, നോർവേ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ യഥേഷ്ടം ഉപരിപഠന സാധ്യതകളുണ്ട്. ഫുഡ് സയൻസ്, ആനിമൽ സയൻസ്, അഗ്രോ ഇക്കോളജി, സുസ്ഥിര കൃഷി തുടങ്ങിയ മേഖലകളിലാണ് സാധ്യതകളുള്ളത്. വാഗണിംഗൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, UC Davis, കോർണൽ, റോയൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, ലീസ്, നോട്ടിംഗ്ഹാം, ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, ഗൾഫ്, ആൽബർട്ട, ഡബ്ലിൻ, സ്വീഡിഷ് യൂണിവേഴ്സിറ്റി, കോപ്പൻഹേഗൻ, സുറിച്ച്, ബേൺ യൂണിവേഴ്സിറ്റികളിൽ മികച്ച ഉപരിപഠന സാധ്യതകളുണ്ട്. എൻവയോൺമെൻ്റൽ സയൻസ്, ഇക്കണോമിക്സ്, ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ് എന്നിവയിലും അവസരങ്ങളുണ്ട്. നിരവധി സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്. ഫുൾ ബ്രൈറ്റ്, ഡാർട്ട് ജർമ്മനി, ICAR ഇന്റർനാഷണൽ ഫെലോഷിപ്പ്, എറാസ്മസ് മുണ്ടസ്, കോൺവേഴ്സ് സ്കോളർഷിപ്പ്, ഫെലിക്സ് സ്കോളർഷിപ്പ്, DFID സ്കോളർഷിപ്പുകൾ തുടങ്ങി നിരവധി സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്. പ്രവേശനം ലഭിക്കാൻ അമേരിക്കൻ സർവകലാശാലകളിൽ ടോഫൽ, GRE സ്കോറുകളും മറ്റ് രാജ്യങ്ങളിൽ IELTSഉം യൂറോപ്യൻ രാജ്യങ്ങളിൽ അതാത് രാജ്യങ്ങൾ നിഷ്കർഷിക്കുന്ന ഭാഷാ പ്രാവീണ്യവും അത്യന്താപേക്ഷ

0: സുരക്ഷിതമാണ്. ഉദാഹരണമായി ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ ഭാഷയും ഫ്രാൻസിലാണെങ്കിൽ ഫ്രഞ്ച് ഭാഷയും അറിഞ്ഞിരിക്കണം. കാർഷിക ബിരുദധാരികൾക്ക് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനോ നേരിട്ടുള്ള 5 വർഷത്തെ ഡോക്ടറൽ പ്രോഗ്രാമിനോ ഇന്റഗ്രേറ്റഡ് PhD പ്രോഗ്രാമിനോ അപേക്ഷിക്കാവുന്നതാണ്. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം, ഇതിനുള്ള പാത്വേ എന്താണ്? എനിക്ക് നെതർലാൻഡ്സിലെ പ്രശസ്തമായ വേഗണിങ്കൻ സർവകലാശാലയിൽ ചേർന്ന് കാർഷിക മേഖലയിൽ PhD എടുക്കണം, ഇന്റഗ്രേറ്റഡ് PhD എടുക്കണമെങ്കിൽ 4 വർഷ BSc അഗ്രികൾച്ചർ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് ഇന്റഗ്രേറ്റഡ് PhD പ്രോഗ്രാമിന് അപേക്ഷിക്കാം. ഇനി അല്ലെ 2 വർഷത്തെ MS പ്രോഗ്രാമിനാണ് താല്പര്യമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള വിഷയം തിരഞ്ഞെടുക്കണം, താല്പര്യമുള്ള മേഖല തിരഞ്ഞെടുക്കണം. ഉപരിപഠന സാധ്യതയോടൊപ്പം ഭാവിയിൽ വരാനിരിക്കുന്ന തൊഴിലവസരങ്ങളും ഗവേഷണ സാധ്യതകളും മനസ്സിലാക്കിയാകണം കാർഷിക ബിരുദധാരികൾ കോഴ്സുകൾ കണ്ടെത്തേണ്ടത്.
1: വിവിധ കോഴ്സുകളിലെ ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ. റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: സർഗ കേരളം. ഇന്ന് സർഗ കേരളത്തിൽ സി ജെ എന്ന വിമർശകൻ ഡോക്ടർ എം എസ് പോൾ നടത്തുന്ന പ്രഭാഷണം, സാവിത്രി രാജീവൻ, സഹീർ അഴീക്കോട് എന്നിവർ അവതരിപ്പിക്കുന്ന കവിതകൾ, ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെക്കുറിച്ച് മുനി നാരായണ പ്രസാദ് നടത്തിയ പ്രഭാഷണം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം സി ജെ എന്ന വിമർശകൻ ഡോക്ടർ എം എസ് പോൾ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: കേരളത്തിൻ്റെ ധൈഷണിക കാലത്തിൻ്റെ പേരാണ് സി ജെ എന്ന സി ജെ തോമസ്. സ്വതന്ത്ര ചിന്തയുടെയും ഖണ്ഡന വിമർശനത്തിൻ്റെയും ഒരു സാംസ്കാരിക ധാര ഒരു കാലത്ത് മലയാളത്തിൽ പ്രബലമായിരുന്നു. എം ഗോവിന്ദൻ, കേസരി ബാലകൃഷ്ണപിള്ള, സി ജെ തോമസ്, പി കെ ബാലകൃഷ്ണൻ എന്നിങ്ങനെ ഒരു കൂട്ടം മനീഷികൾ നിർമ്മിച്ച ഒരു ഭാവുകത്വ മണ്ഡലം ഇവിടെയുണ്ടായിരുന്നു. ഇതിൽ ഒരു നാടകകൃത്ത്, നാടകവിവർത്തകൻ എന്നീ മേഖലകളിൽ ശ്രദ്ധേയനായിരുന്ന സി ജെ തോമസിൽ ഒരു ശക്തനായ വിമർശകൻ കൂടി ഉണ്ടായിരുന്നു. ആ വിമർശകനല്ലാകട്ടെ പാരമ്പര്യവാദത്തെയും യാഥാസ്ഥിത്വത്തെയും പാടെ തിരസ്കരിക്കുന്ന ഒരു ആധുനികവാദിയുടെ സാന്നിധ്യം പ്രകടമായിരുന്നു. എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്ത് ജനിച്ച സി ജെയുടെ ജീവിതകാലം വെറും 4 ദശാബ്ദക്കാലമായിരുന്നു. ഇതിനിടയിൽ 6 നാടകങ്ങളും 5 നാടകവർത്തനങ്ങളും ഒരു നാടക ലക്ഷണ ഗ്രന്ഥവുമാണ് മലയാള നാടകവേദിക്ക് സി ജെ സംഭാവന ചെയ്തത്. നാടകസങ്കല്പങ്ങളും നാടകവിചാരങ്ങളുമടങ്ങുന്ന സി ജെയുടെ ഉയരുന്ന യവനിക മലയാള നാടകവേദിയെ മൂല്യനിർണയം ചെയ്ത

കൃതി കൂടിയായിരുന്നു. കേവല ആസ്വാദനത്തിനപ്പുറം നാടകത്തെ അരങ്ങിൻ്റെ കലയായി പരിഗണിച്ചുകൊണ്ട് അതിനൊരു ദൃശ്യ ശ്രവ്യ സാധ്യതകളിലേക്ക് സഞ്ചരിക്കുകയാണ് സി ജെ. നാടക അനുഭവം എന്നാൽ നാടകത്തിൻ്റെ രംഗസാഫല്യം നൽകുന്ന അനുഭവം എന്നാണ് സി ജെ അർത്ഥം നൽകുന്നത്. സി ജെയുടെ നാടക വിചാരത്തെ നിർണയിച്ചത് ലോക നാടകവേദിയുടെ, പ്രത്യേകിച്ചും ഗ്രീക്ക് ദുരന്ത നാടക സങ്കല്പങ്ങളായിരുന്നു. ഉയരുന്ന യവനിക എന്ന കൃതിയിൽ മലയാള നാടകത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ അത് ഗ്രീക്കിൽ നിന്ന് പോർച്ചുഗൽ വഴി കൊച്ചിയിലെത്തിയതാണെന്ന അഭിപ്രായമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. സോഫോക്ലീസിൻ്റെയും

0: സങ്കല്പങ്ങളായിരുന്നു. ഉയരുന്ന യവനിക എന്ന കൃതിയിൽ മലയാള നാടകത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ അത് ഗ്രീക്കിൽ നിന്ന് പോർച്ചുഗൽ വഴി കൊച്ചിയിലെത്തിയതാണെന്ന അഭിപ്രായമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. സോഫോക്ലീസിൻ്റെയും ഇബ്സൻ്റെയും ഒനീലിൻ്റെയും നാടകസങ്കല്പങ്ങളിൽ ആകർഷണമാവുകയും നാടകകൃതി, അരങ്ങ്, ആസ്വാദകൻ എന്നിവയുടെ സംലയനത്തിൽ കൂടി സാഫല്യം നേടുന്ന ഒന്നായി നാടകത്തെ കാണുകയും ചെയ്ത നാടകകാരനായിരുന്നു സി ജെ. മലയാളത്തിലെ ആദ്യ സാമൂഹിക നാടകം, രാഷ്ട്രീയ നാടകം, ചരിത്ര നാടകം, സംഗീത നാടകം എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ കൊണ്ട് മലയാള നാടകവേദിയെ ക്രമവൽക്കരിക്കുന്നതും ഉയരുന്ന യവനിക എന്ന കൃതിയിലാണ്. അവൻ വീണ്ടും വരുന്നു. 1128 ക്രൈം 27, ശലോമി, ആ മനുഷ്യൻ നീ തന്നെ, പിശുക്കൻ്റെ കല്യാണം, വിഷവൃക്ഷം എന്നിവയാണ് സി ജെയുടെ മൗലിക കൃതികൾ. ആൻറ്റിഗണി, സോഫോക്ലീസ്, കീടജന്മം, കാരൻ ചാപ്പക്, ഭൂതം, ഇബ്സൻ, ഈഡിഫസ്, സോഫോക്ലീസ്, ലിസിസ്ട്രാറ്റ, അരിസ്റ്റോഫനീസ് എന്നിവയാണ് സി ജെയുടെ നാടക വിവർത്തനങ്ങൾ. അവൻ വീണ്ടും വരുന്നു എന്ന നാടകം ഒരു ജീവിതബന്ധത്തിൻ്റെ കഥ മാത്രമല്ല, രണ്ടാം ലോകയുദ്ധ പശ്ചാത്തലത്തിൽ നിരവധി സമൂഹങ്ങൾ നേരിട്ട യാഥാർത്ഥ്യങ്ങൾ ഇതിലുണ്ട്. ദാമ്പത്യ വിശുദ്ധി, ദാരിദ്ര്യം, വിശ്വസ്തത, കടമകൾ, കർത്തവ്യങ്ങൾ, നൈസർഗിക കാമനകൾ എന്നിവയെല്ലാം ഇവിടെ പ്രശ്നവൽക്കരിക്കുന്നു. ബൈബിൾ പശ്ചാത്തലവും അവൻ വീണ്ടും വരുന്നു എന്ന ഉപദേശിയുടെ വിളിച്ചു പറയലും ഈ നാടകത്തിന് ധ്വന്യാത്മക തലം നൽകുന്നു. സാറാമ്മ, മാത്തുക്കുട്ടി, കുഞ്ഞുവർക്കി, ഉപദേശി എന്നീ കഥാപാത്രങ്ങളും ഇവിടെ കുറ്റക്കാരല്ല. ഒടുവിൽ നിസ്സഹായതയിൽ പൊട്ടിത്തെറിക്കുന്ന സാറാമ്മയോട് പ്രേക്ഷകൻ താതാത്മ്യപ്പെടുകയാണ് ഇവിടെ. അംഗീകൃത ദാമ്പത്യ ബന്ധത്തിന് പുറത്തുള്ള സ്ത്രീപുരുഷ ബന്ധം തന്നെയാണ് ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകത്തിൻ്റെയും ഇതിവൃത്തം. ബൈബിൾ പഴയ നിയമത്തിലെ ദാവീദ് ആണ് ഇതിലെ നായക കഥാപാത്രം. ക്രൈം എന്ന നാടകമാകട്ടെ അതുവരെയുള്ള നമ്മുടെ നാടകസങ്കല്പത്തെ അതിലംഘിക്കുകയായിരുന്നു. 1954 എഴുതിയ ഈ നാടകം രംഗത്തവതരിപ്പിക്കപ്പെട്ടത് കാൽ നൂറ്റാണ്ടിന് ശേഷമായിരുന്നു. മരണത്തെക്കുറിച്ച് മരിച്ചവൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും, അവനവൻ്റെ മരണം അവനവന് തികഞ്ഞ ഫലിതമായിരിക്കും എന്ന വേദാന്തമാണ് സി ജെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ബുദ്ധിയുള്ള സത്യസന്ധന് സിനിക്കാവാനേ കഴിയൂ എന്ന് ഈ നാടകം ആത്യന്തികമായി പറഞ്ഞു. മരണത്തോട് നിയമത്തിന് ഒന്നും ചെയ്യാനില്ല, കൊലപാതകമാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് നോക്കാമായി. ഇവിടെ നീതിപീഠം പോലും ഫലിതമയമായിത്തീരുന്നു. ഒരു വിമർശകൻ എന്ന നിലയിൽ സാഹിത്യത്തെ മാത്രമായിരുന്നില്ല സി ജെ പരിഗണിച്ചത്. നാടകം, ചിത്രകല, പത്രപ്രവർത്തനം, ചലച്ചിത്രം, പരസ്യകല, ഗ്രന്ഥനിർമ്മാണം, ബൗദ്ധിക ജീവിതം, മതം, ലൈംഗികത എന്നിങ്ങനെ സമസ്ത മേഖലകളും സി ജെയുടെ വിമർശന പരിധിയിൽ വരുന്നു. യാന്ത്രിക ജീവിതത്തിൻ്റെ യൂറോപ്യൻ പാഠങ്ങളാണ് ലൈംഗികത, പ്രണയം എന്നീ വിഷയങ്ങളിൽ മലയാളി അനുവർത്തിക്കുന്നതെന്ന് സി ജെ അഭിപ്രായപ്പെടുന്നു. പ്രണയത്തെക്കുറിച്ച് എഴുതിയതിൻ്റെ പേരിലാണ് ചങ്ങമ്പുഴ മഹാകവിയായത് എന്ന എൻ്റെ ചങ്ങമ്പുഴ എന്ന ലേഖനത്തിൽ എഴുതുന്നതിൻ്റെ അടിസ്ഥാനവും ഇതാണ്. മതവും കമ്മ്യൂണിസവും, വിലയിരുത്തൽ, ധിക്കാരിയുടെ കാതൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നിങ്ങനെ വളരെ കുറച്ച് കൃതികൾ മാത്രമാണ് സി ജെയുടേതായി മലയാളിക്ക് ലഭിച്ചിട്ടുള്ളത്. നിരൂപണ ലേഖനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല സി ജെയുടെ വിമർശനം. സർഗാത്മക കൃതികളിലും പരിഭാഷകളിലും സാമൂഹ്യ വിമർശനത്തിൻ്റെ തീഷ്ണസ്വരം പ്രകടമാണ്. സദാചാര കാപട്യങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ്റെ ധൈഷണികതയും മനുഷ്യ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുമാണ് സി ജെയുടെ ആശയലോകത്തിൽ ഇടം ലഭിച്ചത്. നിഷേധവും അരാജകത്വവും മാനവികതയുടെ പേരിൽ അംഗീകരിക്കപ്പെട്ട ഒരു സവിശേഷ കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയായിരുന്നു സി ജെ തോമസ്.
1: സി ജെ എന്ന വിമർശകൻ ഡോക്ടർ എം എസ് പോൾ നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. സർഗകേരളത്തിൽ അടുത്തതായി സാവിത്രി രാജീവൻ അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത തോന്നിയാക്ഷരം.
2: തോന്നിയതുപോലെ പാടാതെ പഠിച്ചതും പഠിപ്പിച്ചതും മാത്രം പാടി നടക്കാനാണ് കാരണവർ കൽപ്പിച്ചത്. കാരണവരല്ലേ, പഠിപ്പിച്ചതല്ലേ എന്ന് കരുതി മഴയത്തും കാറ്റത്തും വെയിലത്തും നിന്ന് പാടി പഠിച്ചതൊക്കെ പാടിത്തുടങ്ങി. അപ്പോഴോ പഠിച്ചതല്ല നാക്കു ചൊല്ലിയത്, പഠിഞ്ഞതല്ല മനസ്സ് ചൊല്ലിയത്. പഠിച്ചതോ പാടിയത്, അതോ പഠിപ്പിച്ചതോ പാടിയത്, പാടിയതോ കേട്ടത്, കേട്ടതോ പാടിയത് എന്നല്ലേ ചോദ്യം. പഠിച്ചതല്ല പാടിയത്, പഠിപ്പിച്ചതല്ല പഠി

0: ച്ചത് എന്നു ചൊല്ലി കാരണവർ ചൂരലെടുത്തു. പൊട്ടക്കിണറ്റിന് 10,000 വട്ടം വലം വെച്ചു. ചതുർത്ഥി നാളിൽ പഠിച്ചതൊക്കെ ഓലയിലെഴുതി കാണിക്കയെന്നും തുള്ളിക്കളിച്ചു ചൊല്ലിത്തിമിർത്ത് കേൾപ്പിക്കയെന്നും കൽപ്പിച്ചു. പക്ഷേ ഞാനോ? ആ ഓലയല്ലേ ഈ കിണറ്റിൽ കളഞ്ഞു, ആ എഴുത്താണിയല്ലേ ഈ കിണറ്റിലെറിഞ്ഞു, ആ ഒച്ചയല്ലേ കാട്ടിൽ കളഞ്ഞു, ആ പാഠമല്ലേ കാറ്റിൽ പറന്നു. അതിനാലല്ലേ കാരണവർ ശപിച്ചു, പഠിച്ചത് പാടാൻ ഇനി എന്നെ കിട്ടില്ലേ എന്ന് പാടിത്തീർത്തതും. പടി അടച്ചില്ലേ കാരണവർ, പാലം വലിച്ചില്ലേ കാരണവർ, കരിമേഘമൊന്നിൽ പ്രാഞ്ചിപ്പറത്തിയിലേ കാരണവർ. അതൊന്നും പോരാഞ്ഞ് തറവാടിൻ താഴത്ത് പടിയോളം വന്നെത്തി തുരുതുരെ തുപ്പിയിലേ കാരണവർ, നീട്ടി തുരുതുരെ തുപ്പിയിലേ കാരണവർ. എന്നിട്ട് ഞാനോ? പഠിയാത്തതും ചൊല്ലി പറയാത്തതും ചൊല്ലി മാനത്തും മച്ചിലും കയറിയിറങ്ങുന്നു. ഉടുതുണിയില്ലാത്തൊരുടയോനെ സൃഷ്ടിച്ചും ഉടുതുണിയില്ലാത്തൊരുടയോളെ സൃഷ്ടിച്ചും പാടത്തിരിക്കുന്നു, പടിമേലിരിക്കുന്നു, പടിഞ്ഞാറെപ്പാറയിൽ കിഴക്കോട്ടിരുന്നിട്ട് ഇരുകാലു നീട്ടി മലർന്നു കിടക്കുന്നു. തോന്നിയതുപോലെ പാടാതെ പഠിച്ചതും പഠിപ്പിച്ചതും മാത്രം പാടി നടക്കാനാണ് കാരണവർ കൽപ്പിച്ചത്. കാരണവരല്ലേ പഠിപ്പിച്ചതല്ലേ എന്ന് കരുതി മഴയത്തും കാറ്റത്തും വെയിലത്തും നിന്ന് പാടി പഠിച്ചതൊക്കെ പാടിത്തുടങ്ങി. അപ്പോഴോ പഠിച്ചതല്ല നാക്കു ചൊല്ലിയത്, പഠിഞ്ഞതല്ല മനസ്സു ചൊല്ലിയത്.
1: അടുത്ത കവിത നായ.
0: ഉടലിനോളം നീളമുള്ള മെലിഞ്ഞ വാലുള്ള ആ നായ എൻ്റെ വീടിൻ്റെ പടികയറി വന്നു നാലുകാലിൽ തന്നെ. അതിന് മുടന്തോ മൂക്കിനറ്റത്ത് മറുകോ ഉണ്ടായിരുന്നില്ല. കനം കുറഞ്ഞ ദേഹം, കനം കുറഞ്ഞ കരിങ്കറുപ്പ് രോമം. അവൻ ഒറ്റ നോട്ടത്തിൽ കരി പിടിച്ച ചെമ്മരിയാടിനെപ്പോലെ തോന്നിച്ചു എന്നോ, അവൻ ജട കൊഴിഞ്ഞ് ഒരു സിംഹത്തെപ്പോലെയെന്നോ, ബുദ്ധി കുറഞ്ഞ ഒരു കുറുക്കനെ ഓർമ്മിപ്പിച്ചു എന്നോ പറയുന്നില്ല. ആ നായ ഒരു നായയെപ്പോലിരുന്നു. മനുഷ്യന് മനുഷ്യത്വം പോലെയാണോ നായ്ക്കൾക്ക് നായത്വം? മുറ്റത്ത് നിന്ന് വാൽ കാലുകൾക്കിടയിലേക്ക് തിരുകാൻ ഭാവിച്ചും ഉടൽ വളച്ചും അവൻ എന്നെ നോക്കുന്നു. അത് ഒരു സാധാരണ നോട്ടമല്ല. അത് എന്തോ തീരുമാനിച്ചിട്ടുണ്ടോ? ആലോചിച്ചുറപ്പിച്ചിട്ടുണ്ടോ? ഒരു കടി, ഒരു കുര, സ്നേഹപൂർവ്വമുള്ള വാലാട്ടൽ. അവൻ്റെ നോട്ടത്തിൽ നിന്ന് വരുന്നത് ഏത് തെളിയാത്ത വാക്കാണ്, ഏത് അവ്യക്ത ഭാഷയാണ്? അവൻ്റെ മുഖത്തുണ്ട് തിളങ്ങുന്ന പളുങ്കു കണ്ണുകൾ, വീശാനാവാത്ത ചെറിയ കുറ്റിച്ചേവി. അവൻ്റെ നിൽപ്പോ അസാധാരണം. അവൻ ഒരേ സമയം മുൻപും പിൻപും മധ്യവും കാണിച്ചു. അവൻ്റെ പൃഷ്ഠഭാഗം എൻ്റെ മുഖത്തിനു നേരെ വെച്ചു, ഒട്ടും നാണമില്ലാതെ. ഈ നായയ്ക്ക് നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു എന്നെനിക്ക് തോന്നി. അതാണ് അവൻ ഇടയ്ക്ക് ഒന്ന് മന്ദഹസിച്ചത്. എനിക്കറിയാം നിങ്ങൾ മലയാളികളെ എന്നാണോ ആ മന്ദഹാസ്യത്തിൻ്റെ പൊരുൾ? അതോ ഞാൻ അവനു നേരെ ഒരു കോണകം നീട്ടുമെന്ന് അവൻ വിചാരിച്ചിരിക്കുമോ? പക്ഷേ ഈ നട്ടുച്ച നേരത്ത് അവൻ എന്തിനാണ് എൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്? ഒന്ന് കുരയ്ക്കുക പോലും ചെയ്യാതെ എന്നെ സ്വർഗാരോഹണത്തിന് വിളിക്കാൻ വന്ന ധർമ്മദേവനാണോ അവൻ? അല്ല, അവൻ പറഞ്ഞു, ഞാൻ KCS നായയാണ്, മ്യൂസിയം ആർട്ട് ഗാലറിയിൽ നിന്ന് വരുന്നു. വിസ്മയിച്ച ഞാൻ ചോദിച്ചു, എവിടെ താങ്കളുടെ കൂടെയുള്ള ആ കാക്ക? നായ മുറ്റത്തെ മരക്കൊമ്പിലേക്ക് തലയുയർത്തി. കാക്ക നിലത്തേക്ക് പറന്നു വീണ് നായയ്ക്ക് മുൻപിൽ കല്ലിൽ ഇരുന്നു, എൻ്റെ അക്ഷരങ്ങൾ കൊത്തിപ്പറിച്ചുകൊണ്ട്. അപ്പോൾ എന്താണ് ഈ സന്ദർശനോദ്ദേശമെന്ന് ഞാൻ ചോദിച്ചില്ല. പകരം ഫ്രെയിമിൽ നിന്നിറങ്ങി ഞാൻ നായയ്ക്കും കാക്കയ്ക്കും ഒപ്പം നടന്നു തുടങ്ങി.
1: സാവിത്രി രാജീവൻ അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. അടുത്തതായി സഹീർ അഴീക്കോട് അവതരിപ്പിക്കുന്ന കവിതയാണ് യക്ഷി.
2: ഇതു നിനക്കെൻ്റെ സമ്മാനം, പ്രിയമുള്ള സ്നേഹിത, ഞാൻ നിനക്കെഴുതുന്ന നനവുള്ള മൊഴികളും നേരും നഗരം കനി

ഇരുൾ വീണൊരാ വഴിയിലിടറുന്ന കരിമണ്ണു താരകൾ നൊന്തിരിക്കുന്നു. കുരുടനും കുഞ്ഞു കുഞ്ഞുങ്ങളും കൈനീട്ടി അന്നത്തിരുവു തേടുന്നു. പെട്ടിക്കടകൾക്കു താഴെ വെറും നിലത്തന്തിക്കിനാവു തീർക്കുന്നു. ഓണം വരുമ്പോളണിഞ്ഞൊരുങ്ങും നഗരമഹായക്ഷിക്കെന്താണ് ക്രൗര്യം. ഓണം വരുമ്പോളണിഞ്ഞൊരുങ്ങും നഗരമഹായക്ഷിക്കെന്താണ് ക്രൗര്യം. സമനില മറന്ന വിഷപ്പാമ്പുകൾ മകുടിയൂതുന്ന പാതിരകൾ അമ്പരം തൊട്ടും അവയ്ക്കുന്ന നക്ഷത്ര ഹോട്ടലുകൾ ഉന്മാദമൂറുന്ന രാത്രികൾ പുകൾ പെറ്റ ശാന്തിയും

ഇവിടെ ഞാൻ ഒറ്റയ്ക്കിരുന്നു പാടുന്നതി ഉച്ചക്കിറുക്കുകൾ. പ്രിയമുള്ള സ്നേഹിത, ഇവിടെ ഞാൻ ഒറ്റയ്ക്കിരുന്നു പാടുന്നതി ഉച്ചക്കിറുക്കുകൾ.

ഒരാൾ മധ്യദശകം നിറയ്ക്കുന്നു എന്നിലെ ഞാനേ അതൊക്കെയും തീർക്കുന്നു. രാത്രി കരിഞ്ചിറകുനീർത്തുന്നു പോരികന്നോതുന്നു ഞാനതിൻ നെഞ്ചിലേക്കാണു പോകുന്നു. നാളെ ഒരഞ്ചാറു ഭ്രാന്താശുപത്രിക്കു നഗരത്തിലാകെയും കല്ലിടി. പ്രിയമുള്ള സ്നേഹിത, പൊട്ടാത്ത ചില്ലുപാത്രങ്ങളിൽ ഒന്നു മാത്രം ബാക്കി എൻ്റെ കയ്യിൽ. ഞാനതിൽ നിനക്കു നിറച്ചു നൽകുന്നതി നാഗരിക സുഖമല്ല, ഭ്രാന്തല്ല, ലഹരിയല്ല, അറിയാത്ത പൊരുളല്ല, മിഥ്യയല്ല. ഇടറാതെ കൈനീട്ടി വാങ്ങുക ഇതിൽ.

0: പ്രിയമുള്ള സ്നേഹിത, ഇത് നിനക്കോണ സമ്മാനം. പ്രിയമുള്ള സ്നേഹിത, ഇത് നിനക്കെൻ്റെ സമ്മാനം.
1: യക്ഷി, സഹീർ അഴീക്കോട് അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. സർഗ കേരളത്തിൽ അവസാനമായി ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ മുനി നാരായണ പ്രസാദ് നടത്തിയ പ്രഭാഷണം കേൾക്കാം.
2: സമുദായ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ നാരായണ ഗുരുവിന്റെ ദർശനത്തിന് ഇന്നും പ്രസക്തിയുണ്ട് എന്ന് വളരെ ശക്തമായ ഭാഷയിൽ പറയാറുണ്ട്. ഇന്നും പ്രസക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്നും പ്രസക്തി ഇല്ല എന്നാണോ? ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നാരായണ ഗുരുവിൻ്റെ സത്യദർശനത്തെ ഗുരു എന്താണോ നമുക്ക് പകർന്നു തരുവാൻ ഉദ്ദേശിച്ചത്, അതിൻ്റെ സാരം ഉൾക്കൊള്ളാതെ അതിൻ്റെ വെളിച്ചത്തിൽ ആനുകാലികമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആനുകാലികമായിട്ടുള്ള ഒരു നവോത്ഥാനത്തിനൊക്കെ അതെങ്ങനെ വഴിയൊരുക്കി എന്നുള്ള തലത്തിൽ മാത്രം ചിന്തിക്കുന്നവരാണ് ഇങ്ങനെ ഇന്നും പ്രസക്തിയുണ്ട് ഗുരുവിൻ്റെ ദർശനത്തിന് എന്ന് പറയാറുള്ളത്. വാസ്തവത്തിൽ തന്നെപ്പറ്റി ഭാവി ലോകം എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് കാണിക്കുവാൻ വേണ്ടിയാണ് നാരായണ ഗുരു 60 വരുന്ന കൃതികൾ, മലയാള ഭാഷ, സംസ്കൃത ഭാഷ, തമിഴ് ഭാഷ, ഇങ്ങനെ 3 ഭാഷകളിലായി സാഹിത്യത്തിൻ്റെ പരമോന്നതമായ നിലവാരം പുലർത്തുന്നത് എന്ന് പറയാവുന്ന തരത്തിൽ കവിതകളുടെ രൂപത്തിൽ നമുക്ക് എഴുതിത്തന്നിട്ടുള്ളത്. പക്ഷേ അതിലേക്ക് ഒന്നും ആളുകളുടെ ശ്രദ്ധ പതിയുന്നില്ല. അങ്ങനെ പതിഞ്ഞിരുന്നു എങ്കിൽ നാരായണ ഗുരുവിൻ്റെ സത്യദർശനത്തിൻ്റെ പ്രസക്തി ഇന്നും ഉണ്ട് എന്നല്ല കാണുന്നത്. ഈ 60 വരുന്ന കൃതികളിലെല്ലാം ഗുരു വെളിപ്പെടുത്തി തരുന്നത് ശാശ്വതമായ ജീവിത രഹസ്യമാണ്. നേരത്തെ ആനുകാലികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്തുന്ന കാര്യം പറഞ്ഞു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തേണ്ടത്? പ്രശ്നങ്ങൾ പലതും നമ്മുടെ മുമ്പിലുണ്ടാകാം, പക്ഷേ അതിലേക്കുള്ള പരിഹാരം 2 തരത്തിലാണ്. ഒന്ന്, ഒരു തരത്തിലുള്ള നീക്കുപോക്കുകൾ, അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക. 2, ശാശ്വതമായ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ ഈ കാലികമായിട്ടുള്ള പ്രശ്നത്തെ കണ്ട് വിലയിരുത്തി തിരുത്തുക. അപ്പോൾ അങ്ങനെ ഒരു തിരുത്തൽ നടത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്ത് വേണം? ശാശ്വതമായ സത്യത്തെ സംബന്ധിക്കുന്ന, ജീവിതത്തെ സംബന്ധിക്കുന്ന, നമ്മെ സംബന്ധിക്കുന്ന, മനുഷ്യരാശിയുടെ ആവശ്യകതകളെ സംബന്ധിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. അതിനെയാണ് സത്യദർശനം എന്ന് പണ്ട് തൊട്ടേ പറഞ്ഞു പോകുന്നത്. ആ സത്യദർശനത്തിൻ്റെ സ്വരൂപം എന്ത്? ഇതാണ് നാരായണ ഗുരു എല്ലാ കൃതികളിലും വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. നൈതിക മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആ നൈതികമായിട്ടുള്ള മൂല്യങ്ങളെ എങ്ങനെ ഈ ശാശ്വതമായ സത്യത്തിൻ്റെ പ്രായോഗിക വശമായി കാണുന്നു എന്ന് കാണിക്കുന്ന ഏതാനും കൃതികൾ. പിന്നെ

0: തർജ്ജിമകൾ പ്രധാനമായിട്ടും സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്കുള്ളതാണ്. സംസ്കൃതത്തിലുള്ളത്, മലയാളത്തിലുള്ളത്, തമിഴിലുള്ളതും തിരിക്കാം. പിന്നെ ദാർശനിക കൃതികൾ, സ്തോത്രകൃതികൾ, സദാചാര മൂല്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നത്, അതിന് ഊന്നൽ കൊടുക്കുന്നത് എന്നിങ്ങനെ തിരിക്കാം. പിന്നെ ഒരു വകുപ്പ് കൂടെ ഉണ്ട്, ഗദ്യകൃതികൾ. അത് വളരെ കുറച്ചേ ഉള്ളൂ. ഗുരുവിൻ്റെ കാലത്ത് ഗദ്യസാഹിത്യം വളരെ ഒന്നും വളർന്നു വന്നിരുന്നില്ല. പദ്യരൂപത്തിലാണെന്നുണ്ടായിരുന്ന സാഹിത്യ സൃഷ്ടികളെല്ലാം നടന്നിട്ടുള്ളത്. സ്തോത്രകൃതികൾ എടുത്താൽ വെറും ഭക്തി മാത്രമല്ല, കാവ്യഭാവന, സാഹിത്യഭംഗി, അതിനകത്തുകൂടി മറച്ചും തെളിച്ചും വച്ചിരിക്കുന്നതായിട്ടുള്ള ദാർശനിക തത്വങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ കൃതികളിൽ കാണാം. നാരായണ ഗുരുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, വിലയിരുത്താൻ ശ്രമിക്കുന്ന ആളുകൾ ഗുരു പറഞ്ഞു വച്ച വാക്കുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല. മറിച്ച് മറ്റുള്ളവർ ഗുരുവിനെ പറ്റി എന്ത് പറയുന്നു അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പൊഴുത്തി പാടാനല്ലാതെ മറ്റൊരു ശ്രമവും നടത്തുന്നില്ല എന്നൊരു പരാതിയാണ് എനിക്കുള്ളത്. പിന്നെ ഗുരുവിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്താൽ തന്നെ രണ്ട് മൂന്ന് മുദ്രാവാക്യം പോലെയുള്ള ചെറു വാക്യങ്ങളിൽ ഒതുക്കി നിർത്തുന്നതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി. ഇതൊക്കെ ഗുരുവിൻ്റെ തത്വോപദേശങ്ങളുടെ മർമ്മത്തിലിരിക്കുന്ന വാക്യങ്ങളാണ് എന്നുണ്ടെങ്കിലും അതെല്ലാം ഉള്ളടങ്ങിയിരിക്കുന്ന താത്വിക ഭാവങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് ഈ കൃതികൾക്കകത്തുകൂടി മുഴുവൻ നിറച്ചു വച്ചിരിക്കുന്നതായിട്ടൊരു വലിയ ചിന്താലോകത്തിലേക്ക് നമ്മൾ നയിച്ചു കൊണ്ടുപോകും. അങ്ങനെ വേണ്ടവണ്ണം ഗുരുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഗുരു വാസ്തവത്തിൽ കാലിക പ്രശ്നങ്ങളെ നേരിടാനുള്ള വഴി കാണിച്ചു തന്നു എങ്കിലും നമുക്ക് പകർന്നു തന്നത് ശാശ്വതമായ സത്യമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തെ സംബന്ധിക്കുന്ന വ്യക്തമായ ധാരണയില്ലാതെ ഒരു പ്രശ്നത്തെയും നമുക്ക് നേരിടാൻ സാധിക്കുകയില്ല. ജീവിതം എന്ന പ്രതിഭാസം ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. ഈ പ്രപഞ്ചം ആകെക്കൂടി നോക്കിയാൽ ഒന്നാണ്. അതിലെ ജീവിതം എന്ന പ്രതിഭാസം ഒന്നാണ്. ജീവി വർഗങ്ങൾ നാനാതരത്തിൽ ഉണ്ടെങ്കിലും ജീവിതം എന്ന പ്രതിഭാസം ഒന്നാണ്. ഈ ജീവിതത്തിനും പ്രപഞ്ചത്തിനും നമുക്കും എല്ലാം ആധാരമായിരിക്കുന്ന ഒരു സത്യവും അപ്പോൾ ഒന്നായിരിക്കാനേ പറ്റൂ. ആ സത്യം കാലികമല്ല, ശാശ്വതമാണ്, എന്നും നിലനിൽക്കുന്നതാണ്, എന്നും മൂല്യമുള്ളതാണ്. ആ സത്യരഹസ്യം കണ്ടറിഞ്ഞ ഗുരു, ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് ചേർന്ന അന്നത്തെ ശാസ്ത്രചിന്തയ്ക്കും സാഹിത്യ സാംസ്കാരികമായിട്ടുള്ള വളർച്ചയ്ക്കും ഒക്കെ ചേർന്ന തരത്തിൽ ഈ ശാശ്വതമായിട്ടുള്ള സത്യത്തെ കാലികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ വെളിച്ചത്തിൽ മാത്രം, പ്രശ്നങ്ങളുടെയൊക്കെ പരിഹാരമായിട്ട് മാത്രം അവതരിപ്പിക്കുകയല്ല ചെയ്തത്. ആനുകാലികമായിട്ടുള്ള ശാസ്ത്രീയ ചിന്തയ്ക്ക് സമ്മതമായ രീതിയിൽ, ഒരു തരത്തിൽ പറഞ്ഞാൽ ശാസ്ത്രീയമായി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. മറ്റു തരത്തിൽ പറഞ്ഞാൽ ഈ ആധുനിക ലോകത്തിലെ ശാസ്ത്രീയമായ ചിന്തയുടെ നിഷ്കൃഷ്ടതയും ഒന്നിച്ചു ചേർന്നാൽ എങ്ങനെയിരിക്കും, അതിൻ്റെ കൂടെ ആനുകാലികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുകയും കൂടെ ചെയ്യുന്നത് കണ്ടാൽ ഇതിനെ നമുക്ക് നാരായണ ഗുരുവിൻ്റെ സത്യദർശനം എന്ന് പറയാം. അത്തരത്തിലുള്ളൊരു വിലയിരുത്തൽ ഗുരുവിനെ പറ്റി ഉണ്ടാകണം. അങ്ങനെ നടത്താത്രത്തോളം കാലം ഞാൻ പറയുന്നത് ഗുരുവിനോട് ഗുരുവിൻ്റെ അനുയായികളും ഗുരുവിനെ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു നീതി കാണിക്കുന്നില്ല എന്നാണ്.
1: ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ മുനി നാരായണ പ്രസാദ് നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബാൾട്ടി എന്ന ചിത്രത്തിന് വേണ്ടി സായി അഭയങ്കറും സംഘവും ആലപിച്ചത്. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ, ചിത്ര എന്നിവർ ആലപിച്ചത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. UAE-യിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഊർജിതമാക്കി UDF. തമിഴ്നാട്ടിലും നടപടികൾ ഊർജിതം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. മമതയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. UAE-യിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ. സാധാരണക്കാരെയും അടിസ്ഥാന സൌകര്യങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ജപ്പാൻ, അയർലൻഡ്, ഓസ്ട്രിയ, സൌദി അറേബ്യ, ജോർദാൻ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളും ആക്രമണത്തെ അപലപിച്ചു. ഫുജേറയിൽ നടന്ന ആക്രമണങ്ങളിൽ പരിക്കേറ്റവരിൽ 3 ഇന്ത്യക്കാർ ഉൾപ്പെടുന്നു. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിനെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ഔദ്യോഗികമായി സ്വീകരിച്ചു. ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യ മാധ്യമത്തിൽ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിന്റെ 10th വാർഷികത്തിലാണ് ടോ ലാമിന്റെ സന്ദർശനം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിയറ്റ്നാം പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനൌപചാരിക ചർച്ചകൾ വിവിധ തലങ്ങളിലായി മുന്നേറുകയാണ്. കൂടുതൽ

0: വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച അനൌപചാരിക ചർച്ചകൾ കോൺഗ്രസിലും യു ഡി എഫിലും നടക്കുന്നുണ്ട് എങ്കിലും നിയമസഭാ കക്ഷി യോഗം സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. കോൺഗ്രസിന്റെയും തുടർന്ന് യു ഡി എഫിന്റെയും നിയമസഭാ കക്ഷി യോഗങ്ങൾക്ക് ശേഷമായിരിക്കും ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള ഔപചാരിക ആവശ്യം ഉന്നയിക്കുക. ന്യൂഡൽഹിയിൽ നിന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ എത്തിയ ശേഷമായിരിക്കും നിയമസഭാ കക്ഷി യോഗം ചേരുകയെന്നാണ് യു ഡി എഫ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ്, മുൻ പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല, നിലവിലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഉൾപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ്.
0: തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ സി ജോസഫ് വിജയുടെ തമിഴക വെട്ടിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പാർട്ടി ആസ്ഥാനത്ത് ഇന്നു നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സി ജോസഫ് വിജയെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. 234 നിയമസഭയിൽ ഭരണകക്ഷിയായ ഡി എം കെ 59 സീറ്റുകളും എ ഐ എ ഡി എം കെ 47 സീറ്റുകളുമാണ് നേടിയത്. അതേസമയം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. ഗവർണർ രാജി അംഗീകരിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ വൻ വിജയത്തെ തുടർന്ന് സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരണത്തിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ട് തട്ടിപ്പുമുണ്ടായെന്ന് അവർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം മമതയുടെ നിലപാടിനെ ബി ജെ പി രൂക്ഷമായി വിമർശിച്ചു. നിലവിലെ നിയമസഭയുടെ കാലാവധി ഈ മാസം 7 അവസാനിക്കുമെന്നും അതിനുശേഷം ആർക്കും സഭയിൽ തുടരാനാകില്ലെന്നും ബി ജെ പി വ്യക്തമാക്കി. ഭവാനിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഴുവൻ വോട്ടെണ്ണൽ പ്രക്രിയയും കമ്മീഷന്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചാണ് നടത്തിയതെന്ന് സൌത്ത് കൊൽക്കത്തയിലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. വോട്ടെണ്ണൽ സമയത്ത് സി സി ടി വി ക്യാമറകൾ മുഴുവൻ പ്രവർത്തനക്ഷമമായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ബീഹാറിൽ മുഖ്യമന്ത്രി സാബ്രാട് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ വികസനം 7 നടക്കും. പട്നയിലെ ഗാന്ധി മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സഞ്ജയ് സരാവഗി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം വ്യാഴം വെള്ളി തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. സംസ്ഥാനം കനത്ത ചൂടിൽ ഉരുകുമ്പോഴും കുളിരേറ്റ് പുൽമേടുകളിൽ രാപ്പാർക്കാൻ സഞ്ചാരികളെ സ്വാഗതം ചെയ്യുകയാണ് മൂന്നാർ വനംവകുപ്പിന്റെ ഷോല ദേശീയോദ്യാനം. വട്ടവട പഞ്ചായത്തിലെ പഴത്തോട്ടത്ത് ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ലോക്ക് ഹൌസുകളും ജംഗിൾ ടെന്റുകളും ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ഗ്രാൻഡിസ, വാറ്റിൽ എന്നീ മരങ്ങൾ പിഴുതുമാറ്റി പരിസ്ഥിതി പുനഃസ്ഥാപനത്തിലൂടെ പുൽമേടുകളാക്കിയ 50 ഹെക്ടർ സ്ഥലത്താണ് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. പഴത്തോട്ടം ഉൾപ്പെടുന്ന ദേശീയോദ്യാനത്തിന്റെ പ്രകൃതിഭംഗി തൊട്ടറിയാനും സ്വാഭാവിക വനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന്റെ നേട്ടങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും ഇതുവഴി സഞ്ചാരികൾക്ക് സാധിക്കുന്നു. ഇതിന്റെ ഭാഗമായി ലോഗ് ഹൌസ്, എഫ്രൈം ലോഗ് ക്യാബിൻ, ജംഗിൾ ടെന്റ് എന്നീ മൂന്ന് തരത്തിലുള്ള താമസ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ പഴത്തോട്ടം ക്യാമ്പ് ഷെഡിൽ നിന്നാരംഭിച്ച് ഇടിവല ഷോല വ്യൂ പോയിന്റ്, പഴത്തോട്ടം വ്യൂ പോയിന്റ് എന്നിവയിലൂടെ 3 കിലോമീറ്റർ നീളുന്ന ട്രക്കിങ്ങും പക്ഷി നിരീക്ഷണവും സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമാണ് നൽകുന്നത്.

0: വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നാളെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായി വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഡൽഹി 14 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 87 റൺ നേടിയിട്ടുണ്ട്. ICC പുരുഷ T20 റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തി ഇന്ത്യ. 275 റേറ്റിംഗ് പോയിന്റുകളുമായാണ് ഇന്ത്യ 1 സ്ഥാനം സുരക്ഷിതമാക്കിയത്. യാത്രക്കാർ ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരോടും സുരക്ഷിതമായ യാത്രാരീതികൾ പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ച് തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ കയറുകയോ ഇറങ്ങുകയോ ചെയ്യരുതെന്നും കോച്ചിന്റെ വാതിൽക്കൽ നിൽക്കുന്നതുപോലുള്ള അപകടകരമായ പ്രവണതകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വർഷം ഇതുവരെ തിരുവനന്തപുരം ഡിവിഷനിൽ മാത്രം 37 യാത്രക്കാർ വീണുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും RPF അറിയിച്ചു. ആശുപത്രികളിൽ ഉപേക്ഷിക്കപ്പെട്ട അവശത അനുഭവിക്കുന്ന രോഗികളെ പരിചരിക്കുന്നതിന് ഒരു ജില്ലയിൽ ഒരു സ്ഥാപനമെങ്കിലും ആരംഭിക്കണമെന്ന സാമൂഹിക നീതി വകുപ്പിന്റെ ശുപാർശയിൽ സർക്കാർ തീരുമാനമെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഇതു സംബന്ധിച്ച പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. സാമൂഹിക നീതിവകുപ്പ് സെക്രട്ടറിക്കും ഡയറക്ടർക്കുമാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ വരയാടുകളുടെ കണക്കെടുപ്പ് തുടരുന്നു. കണക്കെടുപ്പിന്റെ 1 ഘട്ടം പൂർത്തിയായി. 2 ഘട്ട വിവരശേഖരണത്തിനായി സൈലന്റ് വാലി പറമ്പിക്കുളം വനമേഖലകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. 4550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. UAE ഇറാൻ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഊർജിതമാക്കി UDF. തമിഴ്നാട്ടിലും നടപടികൾ ഊർജിതം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. മമതയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
2: नमस्कार, आकाशवाणी से समाचार संध्या के साथ मैं लवली निगम. केंद्र सरकार ने 5600 करोड़ रुपए से अधिक की परिव्यय के साथ कपास उत्पादकता मिशन को मंजूरी दी. आपातकालीन ऋण गारंटी योजना के 5वें चरण को भी स्वीकृति दी. मंत्रिमंडल ने गुजरात में 2 और सेमीकंडक्टर विनिर्माण इकाइयों को मंजूरी दी. 2026-27 सीजन के लिए गन्ने का उचित और लाभकारी मूल्य 365 रुपये प्रति क्विंटल निर्धारित किया. सरकार ने सर्वोच्च न्यायालय में न्यायाधीशों की संख्या 33 से बढ़ाकर 37 की. प्रधानमंत्री नरेंद्र मोदी ने संयुक्त अरब अमीरात के फुजेराह पर हुए हमले की निंदा की. इसमें 3 भारतीय नागरिक घायल हुए. उन्होंने पश्चिम एशिया में शांति और स्थिरता बहाल करने के लिए संवाद और कूटनीति का आह्वान किया. पश्चिम बंगाल, तमिलनाडु, केरलम और पुदुचेरी में सरकार गठन के लिए राजनीतिक गतिविधियां तेज. और भारत ICC क्रिकेट पुरुष T20 टीम रैंकिंग में शीर्ष पर बरकरार. अब समाचार विस्तार से. केंद्रीय मंत्रिमंडल ने 5600 करोड़ रुपए के परिव्यय के साथ देश में कपास क्षेत्र में बाधाओं, घटती वृद्धि और गुणवत्ता संबंधी चिंताओं को दूर करने के लिए कपास उत्पादकता मिशन को मंजूरी दे दी है. नई दिल्ली में मंत्रिमंडल की बैठक के बाद सूचना और प्रसारण मंत्री अश्विनी वैष्णव ने कहा कि इस योजना से आयातित कपास पर निर्भरता कम करने और विदेशी मुद्रा की बचत करने में भी मदद मिलेगी.
3: ये प्रधानमंत्री जी का विजन है 5F, फार्म से फाइबर बनाना, फाइबर से फैक्ट्री में जाना, फैक्ट्री से फैशन, फैशन से फॉरेन शोर्स तक कॉटन का पूरी सप्लाई चेन को मेंटेन करना, कस्तूरी कॉटन इसकी प्रॉपर मार्केट में स्थापना करवाना, ये भी इस मिशन का पार्ट है. 32 लाख किसानों को इसका बेनिफिट होगा और कॉटन की प्रोडक्टिविटी उसको डबल करने का इसमें टारगेट हाथ में लिया है। हम प्रोडक्शन को पहुंचाना चाहते हैं 498, जिससे कि भारत की कंप्लीट डिमांड भारत में ही

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. കുട്ടികളുടെ നാടക പരിശീലന കളരികളിൽ സജീവ സാന്നിധ്യമായ നാടകപ്രവർത്തകൻ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം ആദ്യ ഭാഗം.
2: നമസ്കാരം, പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: നമസ്കാരം.
2: അപ്പോൾ ഈ കുട്ടികളുടെ നാടകക്കളരി, നാടക പരിശീലന കളരി, അങ്ങനെയുള്ള ഒരു പരിശീലന കളരിയിലെ അവർക്ക് പരിശീലനം കൊടുത്തു തുടങ്ങിയിട്ട് എത്ര കാലമായി?
3: എന്താ പറയുക, എന്തായാലും ഒരു 10-20 വർഷമെങ്കിലായി ഉണ്ടാവും പരിശീലനം, നാടകം ചെയ്യൽ അങ്ങനെയായിട്ട് ഒരു 10-20 കൊല്ലത്തിലധികമായി. എന്തായാലും
2: ഈ നാടകം എന്ന് പറയുന്ന മേഖലയിലേക്ക് വന്നിട്ട് തന്നെ അത്രയും വർഷങ്ങളായി.
3: നാടകം എന്നുള്ള മേഖലയിലേക്ക് വന്നിട്ട് 10-30 വർഷമായി. പക്ഷെ പരിശീലനം എന്നുള്ളത് മേഖലയിലേക്ക് കിടക്കുന്നത് ഏതാണ്ട് ഒരു 20-25 വർഷമായി ഉണ്ടാവും.
2: അപ്പൊ എന്താണ് നമുക്ക് കുട്ടികളുമായിട്ടുള്ള സംവദിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്?
3: സാധാരണ ഇപ്പൊ നമ്മള് നാടക ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുക. സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പ്രാദേശികമായിട്ടുള്ള ക്ലബ്ബുകാര്, നാടക സംഘങ്ങള്, ഇവരൊക്കെയാണ് സാധാരണ നമ്മളെ വിളിക്കുന്നത്. രണ്ടു തരത്തിലാണ് അത്. ഇപ്പം നാടകം ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു നാടക വർക്ക്ഷോപ്പ് ചെയ്യുമ്പോഴും. നമ്മൾ ക്രിയാത്മകമായിട്ട് ഇടപെട്ടാലാണ് അവർക്ക് ഇഷ്ടാവുക, അല്ലെങ്കിൽ ആ ക്യാമ്പ് നന്നായിട്ട് മുന്നോട്ട് പോവുക. അത് ഒരേ സമയം നമ്മൾ പഠിക്കുക ചെയ്യുന്നത്,
2: പഠിപ്പിക്കുന്നതിനോടൊപ്പം
3: നമുക്കത് കുറെ. കാരണം ചില ഈ കുട്ടികള് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോ അങ്ങനെ പ്രത്യേകിച്ചൊരു സംഗതി കീശയിലിട്ട് പോവില്ല. ഇന്ന സാധനം ചെയ്യാന്ന് വെച്ചിട്ട് കോമൺ ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് സംഗതികളായിട്ട് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനെ ആദ്യമേ അവരെ ഒരു ഇപ്പോൾ ഒരു 2-3 ദിവസത്തെ ക്യാമ്പ്, അല്ലെങ്കിൽ 1 ദിവസത്തെ ക്യാമ്പൊക്കെ ആണെങ്കിൽ ഒരു ഉച്ച വരെ അവരായിട്ട് ഒന്ന് മിംഗിൾ ചെയ്ത് വരാൻ സമയമെടുക്കും. പിന്നെ അവരെന്താന്ന് മനസ്സിലാവും. പിന്നെ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ആ സമയത്ത് ചില സമയത്ത് മോൾഡ് ചെയ്തെടുക്കും. അങ്ങനെയാണ് അത് മുന്നോട്ട് പോകാറുള്ളത്. പക്ഷെ അറ്റ് എ ടൈം നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ഇങ്ങനെ ആവാല്ലേ, അപ്പം അവർ നിൽക്കുമ്പോൾ, നടക്കുമ്പോൾ, അവരൊന്ന് മുഖം തിരിക്കുമ്പോൾ, അവരെന്തെങ്കിലും പറയുമ്പോൾ, ഇതിലൊക്കെ തന്നെ നമ്മളൊരു ഡ്രാമ കണ്ടെത്തും, ഒരു തിയേറ്റർ കണ്ടെത്തും. അതിനനുസരിച്ച് അത് പിന്നെ വീണ്ടും

0: മുന്നോട്ട് പോകും കാര്യങ്ങൾ.
1: ഈ കുട്ടികൾക്ക് ഈ നാടക പരിശീലനം ചെയ്യുന്നത് അത് എത്രത്തോളം ഫലപ്രദമാകുന്നുണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത്?
0: ഒന്ന്, അവരൊരു സ്വഭാവ രൂപീകരണത്തിൽ, ഇപ്പോൾ സാധാരണ നമ്മൾ പറയുമ്പം ഞാൻ ചെയ്യാറുള്ളത് ഏറ്റവും ബേസിക്കലി വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നാണ് പറയുക. വീട്ടിൽ നിന്ന് തന്നെ അവരൊരു കൾച്ചർ രൂപപ്പെട്ട് വരണം. അങ്ങനെ കുട്ടി തൻ്റെ ഇടത്തോടെ പെരുമാറാനുള്ളൊരു ധൈര്യം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ചില ആളുകൾ വരുമ്പോൾ നമ്മൾ മുതിർന്നവരും അവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ അമ്മ അടുക്കളയിൽ പണിയിൽ വേറെ എവിടെയെങ്കിലും ആവും. അപ്പോൾ വാതിൽ തുറന്ന് വേണ്ടപ്പെട്ട ആരെങ്കിലും ആവും, പക്ഷേ കുട്ടി അമ്മേ ആരോ വന്നിട്ടുണ്ടെന്ന് പറയും. പക്ഷേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, അവരോട് കയറിയിരിക്കാൻ ഈ കുട്ടി പറഞ്ഞാൽ മതി. ആ അവിടെ തുടങ്ങുന്ന ആ കുട്ടിയെ ആ കുട്ടിയുടെ സ്വഭാവ ഒരു നമ്മൾ പറയുമ്പോൾ അയ്യോ ഭയങ്കരട്ടാ കുട്ടി സമ്മതിച്ചിരിക്കുന്നു, നമ്മൾ ഇങ്ങനത്തെ കുട്ടികൾ ഇങ്ങനെ ഉണ്ടാവണം. അപ്പം അത് കഴിഞ്ഞിരിക്കാൻ പറയുന്ന ആ കുട്ടി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുന്നു, അങ്കിളത് കുടിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടൊരു കുടിക്കുമോ എന്ന് പറയുമ്പം അതൊരു എഡ്യൂക്കേഷനാണ്. ഇങ്ങനെ തുടങ്ങി കുട്ടികളിൽ ഏതൊക്കെ രീതിയിൽ, അപ്പം അവിടുന്ന് ഇങ്ങനെ തുടങ്ങും ഓരോ കാര്യങ്ങളും. സ്കൂളിലേക്ക് എത്തുമ്പോൾ കുട്ടികളുടെ പേടി, എങ്ങനെ ധൈര്യമുണ്ടാവാം ഒറ്റയ്ക്ക് പോകുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കരുത്തുണ്ടാവുന്നത്, സ്വയം നമ്മളൊരു കരുത്ത് ആർജിച്ചെടുക്കുന്നത്, ഇതാണ് ഈ നാടക ക്യാമ്പിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിയേറ്റർ വർക്ക്ഷോപ്പിലൂടെ സംഭവിക്കുന്നത്. നമ്മൾ അറിഞ്ഞു അറിയാതെയാണ് സംഭവിക്കുന്നത്. സത്യത്തിൽ ഇവരുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്, നമ്മൾ ശരിക്കും ഒന്നും കൊടുക്കണ്ട. ആക്ടിങ് ഉണ്ട്, ഈ പറഞ്ഞ എല്ലാ സംഗതിയുണ്ട്, പക്ഷെ നമ്മളൊന്നും സൂചിപ്പിക്കുകയോ ഓർമ്മിപ്പിക്കുകയോ ചെയ്താൽ മാത്രം മതി എന്നർത്ഥം.
1: അപ്പൊ അവരിലൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്,
0: ആത്മവിശ്വാസം വർദ്ധിപ്പിക്കലാണ് സത്യത്തില് തിയേറ്റർ വർക്ക്ഷോപ്പുകൾ ചെയ്യേണ്ടത്. ഐക്യാൻ എന്നുള്ളൊരു ബോധം ഉണ്ടാകാനാണ്, എനിക്കിത് പറ്റും, അയ്യോ എനിക്കിങ്ങനെയൊക്കെ പറ്റുമോ, ആ എനിക്ക് പറ്റൂലേ. അപ്പൊ സാധാരണ ഇത് ചില കുട്ടികൾ വളരെ ഉൾവലിഞ്ഞുകൊണ്ടാവും, എന്തെങ്കിലും ഒന്ന് പറയാൻ പുറത്തേക്ക് വരാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. പാടാനായാലും കഴിവുണ്ടാവും, വരയ്ക്കാനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനായാലും ഒക്കെ കഴിവുണ്ടാവും, പക്ഷെ അവർ പ്രകടിപ്പിക്കില്ല. മറ്റു കുട്ടികൾ കളിയാക്കോ അല്ലെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയോ, ഇത് മുതിർന്നവർക്കും ഉണ്ട്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നി വെച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പം മറ്റുള്ളവർക്ക് എന്ത് തേങ്ങ തോന്നിയാൽ എന്താണെന്നുള്ള തോന്നലുണ്ടായാൽ മതി, നമുക്കെന്തും ചെയ്യാം. അപ്പോൾ കുട്ടികളും ഇങ്ങനെ തന്നെയാണ്, കളിയാക്കോ ശരിയാകുമോ. അപ്പം ഒരു കൂട്ടത്തെ കുടുംബം എന്താ വെച്ചാൽ എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാവരും അഭിനയിക്കുന്നു, എല്ലാവരും കളിക്കുന്നു, എല്ലാവരും പറയുന്നു, എല്ലാവരും പാട്ട് പാടുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ കുട്ടി അയ്യോ ആ ശരി അത് ഞാൻ തന്നെയല്ല ചെയ്തത്, എനിക്ക് പറ്റൂലേ എന്നുള്ളൊരു തോന്നൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്നു.
1: പിന്നെ അത് മാത്രമല്ല, ഇത് ഒരു കൂട്ടം കുട്ടികളുടെ
0: ഗ്രൂപ്പായിട്ടുള്ള
1: ഒരു പ്രവർത്തനം,
0: ഒറ്റയ്ക്കുള്ള പ്രവർത്തനങ്ങൾ സാധാരണ ഒരു കുട്ടിയെ വിളിച്ചിട്ട് ചെയ്യാം. തുടക്കം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ നേരെ വന്ന് ഒരു വർക്ക്ഷോപ്പിലേക്ക് പോയി ഇവിടെ വരൂ ഇതൊന്ന് അഭിനയിച്ചു കാണിക്കൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ചെയ്തോളന്നില്ല, പക്ഷെ അത് കഴിയുമ്പോൾ വൈകുന്നേരം കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടി അത് ചെയ്യും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ വന്നിട്ടുണ്ടാവും.
1: പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രൂപ്പായിട്ടുള്ള ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം,
0: ആ ഒരു ഊർജ്ജമുണ്ട്, അവർ പരസ്പരം പറഞ്ഞും ചെയ്തും ഒന്നിച്ചു കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്.
1: എനിക്ക് തോന്നുന്നു ഇവര് ഈ കുട്ടികൾ മുതിർന്നിട്ട് ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴായാലും ഒരു അഭിമുഖത്തെ ചെയ്യുമ്പോഴായാലും ഒക്കെ ഇതിന്റെ
0: ഒരു
1: ധൈര്യം ഒക്കെ മുതൽക്കൂട്ടാവുന്നുണ്ടായിരിക്കും.
0: നല്ല ധൈര്യമാണ്. അത് ചെയ്യുമ്പം ഇത് ചെറിയ കുട്ടികൾക്കല്ല, വലിയവർക്ക് അടക്കണ്ട ഈ പ്രശ്നം. ഇപ്പൊ ഞങ്ങളിപ്പോ തിയേറ്റർ 14 ഏജ് എന്ന് പറഞ്ഞിട്ട് യുവതി യുവാക്കൾക്കുള്ള അപ്പൊ +2 ഡിഗ്രി ഒക്കെ ഉള്ള കുട്ടി, പക്ഷെ അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് വരാത്ത കുറെ ആളുകളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഓരോരുത്തരൊരു പ്രൊഡക്ഷൻ ചെയ്തു. അപ്പം അത് ചെറിയ കുട്ടികളിൽ മാത്രമല്ല, ആത്മവിശ്വാസം വലിയ കുട്ടികളിലും ഈ പറഞ്ഞ പോലെ അത് ഉണ്ടായി വരുന്നു. പിന്നീട് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പെരുമാറുമ്പോഴൊക്കെ ആ ഒരു തുടർച്ച ഉണ്ടാവും. എന്തായാലും കുറച്ചു കാലമെങ്കിലും നിൽക്കും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഇതിനൊക്കെ ഒരു ഫോളോ അപ്പുകൾ ഉണ്ടാവണം. ഏതെങ്കിലും അർത്ഥത്തിൽ അവർക്ക് ഇത്തരത്തിലുള്ള സംഗതികൾ കാണാനും കേൾക്കാനും അറിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. നമുക്കിവിടെയുള്ള തുടർച്ച എന്നുള്ളത് സ്കൂളാണ്. അപ്പം അതുകൊണ്ട് സ്കൂളിൽ സംഭവിക്കുന്നത് പഠിപ്പിക്കുക പഠിക്കാനുള്ള സംഗതിയാണ്, ഇത്തരത്തിലുള്ള രീതിയല്ല. അപ്പം കുട്ടികൾക്ക് ഒരു നിറഞ്ഞ കാഴ്ചകൾ ഉണ്ടാവും. ഒരു ഉത്സവം കണ്ടാൽ മതി, ഒരു പൂരത്തിന് പോയാൽ മതി, അങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നാടകം കണ്ടാൽ മതി, ഒന്ന് പാട്ട് കേൾക്കാൻ കൊണ്ടായാൽ മതി. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു തുടർച്ചകൾ ഉണ്ടാകുമ്പം ആ ഉള്ളിൽ കയറിയ സാധനം അതങ്ങനെ എനിക്ക് എന്താണ് എൻ്റെ കഴിവ് എന്താണെന്നുള്ളൊരു സംഗതി രൂപപ്പെട്ടു വരും. പിന്നെ അതിനെ നമുക്കൊന്ന് തിരിച്ചു വിടേ വേണ്ടു.
1: ഇപ്പൊ ഇത്തരം നാടക പരിശീലന കളരികളിൽ പങ്കെടുത്തപ്പോ ഏതെങ്കിലും സ്കൂളിൽ ചെയ്തപ്പോ എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കുട്ടികൾക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്നൊക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച ഉണ്ടായി എന്നൊക്കെ ഉള്ള രീതിയിലേക്ക്?
0: അല്ല, നമ്മൾ ചെയ്യുമ്പോൾ പൊതുവെ കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. അങ്ങനെ ആ അർത്ഥത്തിൽ എനിക്ക് തോന്നിയത് ഒരു പ്രതീക്ഷിച്ചിട്ടൊരു ആള് വർഷങ്ങൾക്ക് ശേഷം കണ്ടു എന്നെ കാണുക. അപ്പം സാരിഥിയേട്ടൻ എന്നെ മനസ്സിലായി എന്ന് വെച്ചു. അപ്പം ആള് ഒരു യുറീക്ക ബാലോത്സവത്തിന് ഞാൻ ചെന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അന്നേ ആളെ എൻ്റെ ഒരു ആരാധകനായി മാറി. ഞാൻ പിന്നീടാണ് അത് അറിയുന്നത്, ചെറുപ്പക്കാരനാണ്. അപ്പം അയാൾ പറയും സാരിഥിയേട്ടൻ അന്ന് വന്ന ആ ഒരു സംഭവം, അന്ന് നിന്ന് പറഞ്ഞ കാര്യങ്ങൾ, അന്ന് നിന്ന് പാടിയ കാര്യങ്ങൾ, ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്. മറ്റതൊക്കെ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ടുള്ള അനുഭവങ്ങൾ, നമ്മൾ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെയാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത് നമ്മളെ ഇഷ്ടപ്പെടുത്തുകയുള്ളതാണ്. ഇഷ്ടപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ത്രൂ ഔട്ട് നമ്മളെ കൂടെ കുട്ടികൾ വരുന്നുള്ളൂ, അല്ല അവരുടെ മനസ്സുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മളെ ഇഷ്ടപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ അതിനെന്ത് വഴിയാണ് നോക്കുക കുട്ടികളെ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ആ തുടക്കം മുതൽ അവരെ ഇഷ്ടപ്പെടുത്തി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാം ഇവർക്ക് നമ്മൾ ഇഷ്ടമായെണ്ണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമായെണ്ണോ എന്നൊക്കെ നമുക്ക് അറിയാം. അവർക്ക് ബോറടിക്കണമെങ്കിൽ നമ്മൾ എന്ത് സർക്കസ് കാണിച്ചിട്ടും കാര്യമില്ല. അങ്ങനെയുണ്ട്.
1: ഇനി നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഇങ്ങനെയുള്ള നാടക കളരികളിലെ, സ്കൂളിലെ കുട്ടികൾക്കായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള നാടക കളരികളിലെല്ലാം ചെയ്തിട്ടുള്ള, പെർഫോം ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം നമ്മുടെ ശ്രോതാക്കൾക്കായിട്ടൊന്ന്.
0: ഞാനൊരു ചെറിയൊരു കഥ പറയാം. ഇത് രാമകൃഷ്ണൻ കുമരനല്ലൂർ എന്ന് പറഞ്ഞൊരു അധ്യാപകൻ പറഞ്ഞ ഒരു കഥയാണ്, അല്ലെങ്കിൽ അയാൾ എഴുതിയ അവതരിപ്പിച്ച ഒരു കഥയാണ്. ഞാൻ സോളോ ആയിട്ട്
1: ചെയ്തിട്ടുണ്ടത്
0: പഴഞ്ചൽ കഥകൾ എന്ന് പറയും. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ്, അതൊന്ന് പറഞ്ഞു നോക്കാം. രാമനായർ ദഹനക്കാരനാണ്, നന്നായിട്ട് പാചകം ചെയ്യും. ഒരു ദിവസം പാചകം ചെയ്ത് വരുമ്പോൾ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഉച്ച കഴിഞ്ഞു, കുറച്ച് ദൂരം നടക്കണം ആളുടെ വീട്ടിലേക്ക്. അപ്പോൾ ഒരു കുറ്റിക്കാട്ടിലെത്തി, ആൾ പാറപ്പുറത്തിരുന്നു, ഒന്ന് മുറുക്കി മുറുക്കിയിട്ട് ആൾ പറഞ്ഞു ഇങ്ങനെ, അയ്യോ ദഹനക്കാർക്ക് ഇല്ലാത്ത കുറ്റമില്ല, ഏയ് ഇത് പപ്പടം മലത്തിട്ടേ വിളമ്പുക, പായസത്തിന് ഇത്തിരി ഈ മധുരം കൂടി ആവായിരുന്നു. അവിയിൽ അടിയെ പുളിച്ചു, കാളൻ തേങ്ങ ഒന്നും കൂടി അങ്ങോട്ട് നീങ്ങണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് നൂറ്റെട്ട് കുറ്റം പറയുകയും ചെയ്യും, ആൾ വാരി വലിച്ച് കഴിക്കുകയും ചെയ്യും. ദഹനക്കാർക്കില്ലാത്ത കുറ്റമില്ല എന്ന് പറഞ്ഞ് നീട്ടി തുപ്പി ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് മരത്തിൻ്റെ ഇടയിൽ എന്തോ ഒരു സാധനം അങ്ങനെ തൂങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു കമ്പക്കയറാണ് തോന്നുന്നു. അപ്പോൾ രാമനായർ അത് അവിടെ ചെന്ന് ആ കയറുമ്പോൾ പിടിക്കും. ഒരു നല്ല ഭംഗിയുള്ള കയർ, മഞ്ഞയും കറുപ്പും പുള്ളിയൊക്കെ ഇട്ട, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, വീട്ടിൽ കൊണ്ടുപോവാം. ഏയ് പറ്റീച്ച പശുവിൻ്റെ കഴുത്തിൽ കെട്ടാം, അല്ലെങ്കിൽ ബക്കറ്റിന് കയർ കെട്ടാം എന്നൊക്കെ വിചാരിച്ച ആളെ പിടിച്ചപ്പോൾ അയ്യ അതൊന്ന് അനങ്ങി, ഒന്ന് അന്താളിച്ചു, അതെന്താപ്പോൾ ഇത്, വീണ്ടും മുറുക്കി പിടിച്ച് വീണ്ടും അനങ്ങി. സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ മരത്തിൻ്റെ അപ്പുറത്ത് എന്താ വെച്ചാൽ ഒരു പുലിയാണ്, പെട്ടു. പുലിയുടെ വാലുമലാണല്ലോ പിടിച്ചത്. അങ്ങനെ ആകെ പ്രശ്നമായി, വാലു വിട്ട പുലി കടിക്കും, നിവൃത്തിയില്ല. പുലി വലിക്കാൻ തുടങ്ങി, രാമനായർ മുറുക്കി പിടിച്ചു, പുലി ചാടാൻ തുടങ്ങി, ഒപ്പം രാമനായരും ചാടി. അപ്പോൾ ആ ചാടുന്ന ചാട്ടത്തിൽ മടിയിലുണ്ടായിരുന്ന കുറച്ച് ചില്ലറയൊക്കെ ഉണ്ടായിരുന്നു, അത് കുറച്ച് താഴെ പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട്. ഏയ് പ്രസിഡന്റേ വരിൻ നിൽക്കിൻ, ഒരു കാര്യം പറയേണ്ടത് കണ്ടില്ലേ, ഞാനേ ഒരു പുലിയെ പിടിച്ചു, ഭയങ്കര അത്ഭുത സിദ്ധിയുള്ള പുലിയാണ്. നാട്ടിൽ പന്നി ഇറങ്ങിയിട്ട് കൃഷി നശിപ്പിക്കുകയെന്ന് ആൾക്കാർ പരാതി പറയാറില്ലേ, ഇനിയിപ്പോൾ പരാതിക്ക് ഒരു പരിഹാരമായി, ഈ പുലി അങ്ങോട്ട് കൊണ്ടുപോയിക്കോളിൻ എന്ന് പറയും. അത് പറയും, അയ്യോ പന്നീനെ കൊണ്ട് തന്നെ സ്വീപ്പായി, ഇനിയിപ്പം പുലിയും കൂടി ആയാൽ ശരിയാവില്ല, എനിക്ക് വേണ്ട എന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പോകും. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ദൂരെ കോമൻ നായർ വരുന്ന കണ്ണുണ്ട്. അപ്പം ഏയ് കോമൻ നായരെ ഒന്ന് ഇങ്ങോട്ട് വരിൻ, ഏയ് ഇങ്ങോട്ട് വരിൻ എന്ന് പറഞ്ഞിട്ട് കോമൻ നായരെ വിളിച്ചു. അപ്പോൾ കോമൻ നായരെ, ഐ ഇതെന്താപ്പത്, പുലിയുടെ വാലൊക്കെ പിടിച്ചിട്ട്, ഐ ഇത് നിങ്ങളാ കരുതണ പുലിയല്ല, ഇതൊരു അത്ഭുത സിദ്ധിയുള്ള പുലിയാണ്. അയ്യ അതെന്താ, ഈ പുലി ഇടയ്ക്കിടയ്ക്ക് പൈസ തുപ്പും, കണ്ടില്ലേ താഴെ പൈസ കിടക്കണം, എനിക്ക് മതിയായി, നിങ്ങൾക്കല്ലേ കുറച്ച് ബുദ്ധിമുട്ടാണ്, വീട് ശരിയാക്കണം, ഓടുമേയണം, പൊളിച്ച് പണിയണം, കിണറുത്തണം, വേലിയെട്ടണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആവശ്യത്തിനുള്ള പൈസ പുലി തരും, ഇതങ്ങോട്ട് പിടിക്കൻ. ആ അങ്ങനെയുണ്ടോ, പിന്നെ ഇതാ എനിക്ക് മതിയായിട്ട് ഞാൻ പോവുക, അതാ കണ്ടില്ലേ താഴെ കിടക്കണ പൈസ, അപ്പം എന്നാ ആ ശരി എന്നാ കുറച്ചു നേരം ഞാനും പിടിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് കോമൻ നായർ വാല് പിടിക്കും. ഈ തഞ്ചത്തിൽ രാമൻ നായർ ഓടി രക്ഷപ്പെടും. അപ്പോൾ കോമൻ നായർ വിളിച്ചു പറയുക, ഏയ് രാമൻ നായരെ അവിടെ നിൽക്കിൻ, ഇതിപ്പോൾ നിങ്ങളുടെ കാശ് അത് നിങ്ങൾ എടുത്തോളിൻ, ഇക്ക് പുലി ആദ്യം തരൂലോ പൈസ, അത് വേണ്ട അതും കൂടി നിങ്ങൾ എടുത്തോളിൻ എന്ന് പറഞ്ഞിട്ട് രാമൻ നായർ ഓടുകയാണ്. ഇതാണ് എൻ്റെ കഥ.
1: ഇതിപ്പോ നമ്മള് കുട്ടികൾക്കായിട്ട് പെർഫോം ചെയ്യുമ്പോഴേ രംഗം, അല്ലെങ്കിൽ ആ വേദി പാർശ്വസാരഥി എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുമ്പോൾ അതിന് മുന്നൊരുക്കം?
0: ഇതിലിപ്പോ ഇപ്പോ സാധാരണ പുലി ഒന്നില് അതൊരു സങ്കല്പമായിട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു വാല് കരുതാം, പല രീതിയിൽ ചെയ്യാം. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇതിലേക്ക് കഥാപാത്രങ്ങളെ കയറ്റിയ ആളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അഡീഷണൽ ആയിട്ട് വന്നതാണ്. സത്യത്തിൽ അവിടെ രാമനായരും ഓമനായരേ ഉള്ളൂ. ഇനിയും അങ്ങനെ പെടുത്താവുന്ന പെട്ടുകിടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് അതിനകത്ത് കയറ്റാം. അങ്ങനെ കഥ

0: കഥാപാത്രങ്ങൾ ഉണ്ടാകുകയാണ്, കുട്ടികൾക്ക് അഭിനയിക്കാനുള്ള സാധ്യത ഉണ്ടാവുക. അതിന് ഏതൊക്കെ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഇതിനകത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യാം, ഇതാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രോസസ്സിൽ ആലോചിക്കുക. ഇതൊരു വഴി മാത്രം, ഏത് നമ്മൾ ത്രെഡ് എന്ന് പറയില്ല, ഒരു കഥയായാലും വേറെ സാധനമല്ല, അതിൻ്റെ ഒരു അതിനൊരു വഴി മാത്രമാണ്. പിന്നെ ചെയ്യുന്ന സമയത്ത് പിന്നെ വേറെ ഒരുപാട് സാധ്യതകൾ രൂപപ്പെട്ടു വരും. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടികൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള കൗതുകങ്ങളുണ്ടാവും. അപ്പോൾ പലപ്പോഴും കുറേ കഥാപാത്രങ്ങളങ്ങനെ നമ്മളിങ്ങനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരാൻ പറ്റും. ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ വലിയ ആളുകളായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേറൊരു കൗതുകം കൂടി ഉണ്ടല്ലോ.
1: കുട്ടികളുടെ നാടക പരിശീലന കളരികളിൽ സജീവ സാന്നിധ്യമായ നാടകപ്രവർത്തകൻ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതിന്റെ അവസാന ഭാഗം അടുത്തയാഴ്ച വിദ്യാഭ്യാസ രംഗത്തിൽ കേൾക്കാം.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് മാവേലിക്കര ചന്ദ്രദാസ്. കഥ പർണശാല.
2: ഭാരതം ഇതിഹാസങ്ങളുടെ നാടാണ്. മാനവരാശിക്ക് മറക്കാനാകാത്ത, മറന്നാലും മറക്കാത്ത, മായ്ച്ചാലും മായാത്ത പുണ്യപുരാണ ഇതിഹാസങ്ങളുടെ പൊന്നേടികളിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു കണ്ണീരിൻ്റെ കഥ, ഒരു പാപത്തിൻ്റെ കഥ. ആ കഥയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്, പർണശാല.

ഭൂഗർഭലോകത്തിലെ കവികൾ ഒന്നടങ്കം പാടിപ്പുകഴ്ത്തുന്ന നർമ്മദാ നദിയുടെ തീരത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്.

ആട്ടുവള്ളികളാലും മനോഹരമായി മടഞ്ഞുകെട്ടിയ ഒരു പർണശാല. മഹാകവി വള്ളത്തോളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പൊട്ടപ്പുല്ലുകൾ കൊണ്ടും

അതിൻ്റെ പരിസരം കൂടി ഒന്ന് ശ്രദ്ധിക്കൂ. കുയിലുകളുടെ പഞ്ചമ സംഗീതം, കുളിർമയേറിയ കാറ്റ്, എരിയുന്ന ചന്ദനവറുകളുടെ ഹൃദയഹാരിയായ ഗന്ധം, മരവുരി തൂക്കിയിട്ടിരിക്കുന്ന വൃക്ഷശിഖരങ്ങളിൽ മാന, മയില്, പൂവ്, തരുവ്, പുല്ലാനിപ്പടർപ്പ്, അങ്ങനെ എല്ലാം

അന്ന് വസന്തകാല ആരംഭമായിരുന്നു. ആ തപോപാഠത്തിൽ നിന്നും മൺകുടം ഒക്കെ തേന്തി ഒരു ലാവണ്യ കന്യക അപ്സര നർത്തകി പോലെ അപ്സരസുകളിൽ വെച്ച് അപ്സരസായ മേനകയെപ്പോലും തോൽപ്പിക്കുന്ന ഒരു സൗന്ദര്യധാമം ഇത് അരയന്ന പിട പോലെ അങ്ങനെ അടിവച്ചകലുകയാണ്.

പൊന്തക്കാടും പുൽമേടും പാറക്കെട്ടുമെല്ലാം പിന്നിട്ട് രേണുക നർമ്മദാ തീരത്തെത്തി. സാധാരണയിൽ കവിഞ്ഞുള്ളൊരു മനോഹാരിത അവൾക്ക് അനുഭവപ്പെട്ടു. അങ്ങകലെ മലയിടുക്കുകളിൽ കൂടി പൊട്ടിച്ചിരിച്ചാർത്ത് പുളച്ചൊഴുകി വരുന്ന ഒരു കാട്ടാറ്, അതിനെ കണ്ടിട്ട് അവൾക്ക് തോന്നി

അവൾ നദിയിലേക്കിറങ്ങി. കുടത്തിൽ ജലം നിറയ്ക്കാനായി കുനിഞ്ഞു. പെട്ടെന്നവൾ നിശ്ചലയായി. ആകാശത്തൂടി ഒഴുകി വന്ന ഒരു പുഷ്പക വിമാനം ജലത്തിൽ പ്രതിബിംബിച്ചത് അവൾ കണ്ടു. അതിൽ സുന്ദരനായ ഒരു ഗന്ധർവൻ. ആകാശ

ചിത്രരഥൻ എന്നു പേരുള്ള ആ ഗന്ധർവദേവനെ കണ്ട മാത്രയിൽ തന്നെ അവൾ അനുരാഗ വിവശയായിപ്പോയി. പണ്ട് വിശ്വാമിത്രന്റെ ഏകാമനത്തിൽ മേനകയ്ക്ക് തോന്നിയ വികാര വായ്പ പോലെ

എന്തിനധികം പറയുന്നു, ഒരു ഭർത്താവുള്ള സ്ത്രീയാണെന്നുള്ളതും അവൾ മറന്നു. മഹർഷിമാരല്ലേ, ജ്ഞാനദൃഷ്ടിയിൽ അറിഞ്ഞാൽ മുനി ശപിക്കുമെന്നുള്ളതും അവൾ മറന്നു. എല്ലാം മറന്നവൾ അമ

പെട്ടെന്ന് മകർഷിപുങ്ങന്മാരുടെ ശാപങ്ങൾ അവളുടെ ഓർമ്മയിലെ കോടിയെത്തി. അഹല്യേ, ആധിപത്യം നശിച്ച നീയൊരു ശിലയായി തീരട്ടെ. അഹല്യയ്ക്ക് ഗൗതമ മുനിയുടെ ശാപം. നീ ആരെ ഓർത്തുകൊണ്ടിരിക്കുന്നുവോ അവൻ നിന്നെ ഓർക്കാതെ പോവട്ടെ. ദുഷ്യന്ത മഹാരാജാവിനെ ഓർത്തുകൊണ്ടിരുന്ന ശകുന്തളയ്ക്ക് ദുർവാസാവ് മഹർഷിയുടെ ശാപം. ഈ ശാപങ്ങളെല്ലാം സ്മരണയിൽ മിന്നിമറഞ്ഞിട്ടും ചിത്രരഥനും തോഴിമാരും ജലകേളികളാടുന്നത് കണ്ട് സ്വയം മറന്നു നിന്നുപോയി.

മഹർഷിക്ക് തേവാരത്തിനുള്ള സമയം അതിക്രമിച്ചു. മുനി മുറ്റത്തേക്കിറങ്ങി ചുറ്റുമൊന്ന് നോക്കി. എന്താണ് രേണുകയെ കാണുന്നില്ലല്ലോ? എന്താണ് രേണുക ഇന്ന് മാത്രം താമസിക്കുന്നത്? ജ്ഞാനദൃഷ്ടിയാൽ തൻ്റെ ഉൾക്കണ്ണാൽ രേണുക എവിടെയെന്ന രംഗം മുനി ഉള്ളിൽ കണ്ടു. ആളിക്കത്തിയ കോപമുള്ളിൽ അടക്കിക്കൊണ്ട് മുനി ആശ്രമത്തിൻ്റെ മുറ്റത്തങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോഴേക്കും രേണുക നർമ്മദാ തീരത്തു നിന്ന് ഞെട്ടിയുണർന്നു. അയ്യോ ഈശ്വര, അദ്ദേഹത്തിൻ്റെ തേവാരം മുടങ്ങിയല്ലോ. ഞാനിനി എന്താണ് ചെയ്യുക? അദ്ദേഹം ഇതറിഞ്ഞാൽ, ഇല്ല ഇല്ല, എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. അരനിമിഷം കൊണ്ട് അവൾ കുടത്തിൽ ജലം മുക്കി ആശ്രമത്തിൻ്റെ മുറ്റത്തെത്തി. അവളെ കണ്ടപ്പോൾ ആലില പോലെ വിറച്ചു മഹാമുനി. ആവേശപൂർവം

സ്നേഹസ്വരൂപിണി എന്ന് വിശ്വസിച്ച ഭാര്യ ഇന്ന് ആ വിശ്വാസം തെറ്റി മുനി കോപത്താൽ കരിതുള്ളി കണ്ണുകൾ തീക്കുണ്ടം പോലെ ചുവന്നു കൈകൾ തരിച്ചു ഹൃദയം പിടച്ചു തന്റെ നാല് പുത്രന്മാരിൽ മൂത്തപുത്രനെ അലറി വിളിച്ചു അവനോടിയെത്തി വെട്ടിത്തിളങ്ങുന്ന ഒരു വാള് അവന്റെ മുന്നിലേക്ക് നീട്ടി ആജ്ഞാപിച്ചു വെട്ടടാ തല

അയ്യോ അച്ഛ, അച്ഛൻ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതാ നിൽക്കുന്നു നിന്റെ മാതാവ്. അവൾ ദുഷിച്ചു പോയി. ഇനിയും അര നിമിഷം പോലും അവൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. പിടിക്കുവാൾ. ഇല്ല അച്ഛ, ഇല്ല, എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എനിക്ക് ജന്മമേകി എന്നെ പാലൂട്ടി താലോലി ചുമ്മ നൽകി വളർത്തിയ എന്റെ അമ്മയെ, ഇല്ല, ഈ മഹാപാപം ചെയ്യാൻ എനിക്കാവില്ല. ഞാൻ പോകുന്നു, ഞാൻ പോകുന്നു. പോകൂ. ഈ പർണശാലയിൽ നിന്നെ കണ്ടേക്കരുത്. അവനോടി രക്ഷപ്പെട്ടു. മൂത്ത മകൻ ഈ ധീരകൃത്യത്തിൽ നിന്നൊഴിഞ്ഞു മാറി എന്നറിഞ്ഞപ്പോൾ കോപം സഹിക്കാനായില്ല മാമുനിക്ക്. തന്റെ രണ്ടാമത്തെ മകനെ വിളിച്ചു. അവനോടിയെത്തി വെട്ടിത്തിളങ്ങുന്ന ഒരു വാള് അവന്റെ മുന്നിലേക്ക് നീട്ടി. അവനും അത് സ്വീകരിച്ചില്ല. തന്റെ അമ്മയെ, എന്നെ താലോലിച്ചു വളർത്തിയ എന്റെ അമ്മയെ, ഇല്ല, ആ അമ്മയെ കൊല്ലാൻ എനിക്കാവില്ല. ഞാനിതാ പോകുന്നു, ഈ പർണശാല വിട്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ മൂത്ത മൂന്ന് പുത്രന്മാരും ആ ധീരകൃത്യത്തിൽ നിന്നൊഴിഞ്ഞു മാറി. കോപം കൊണ്ട് നിൽക്കപ്പൊരുതി മുട്ടിയ മുനി, സംഹാരരുദ്രനായ മുനി, തന്റെ നാലാമത്തെ മകനായ ഭാർഗവരാമനെ വിളിച്ചു. ആജ്ഞ കൊടുത്തു. എടാ രാമ, രാമൻ അടുത്തേക്ക് വന്നു. ഞാൻ പറയുന്നത് എന്തും ചെയ്യാമെന്ന് ഈ വാൾത്തൊട്ട് സത്യം ചെയ്യൂ. അവിടെ ഉണ്ടായ സംഭവങ്ങളൊന്നും അറിയാത്ത രാമൻ, പിതാവിന്റെ ഏതാജ്ഞയും നിറവേറ്റാൻ കഴിവുള്ള രാമൻ ആ വാൾത്തൊട്ട് സത്യം ചെയ്തു. പിതാവിന്റെ ഏതാജ്ഞയും നിറവേറ്റുവാൻ ഞാൻ ഒരുക്കമാണ്. ഇതിനാൽ ഞാനിതാ സത്യം ചെയ്യുന്നു. വേഷ്, നീയാണ് എന്റെ മകൻ. അതാ നിൽക്കുന്നു നിന്റെ മാതാവ്. അവൾ ദുഷിച്ചുപോയി. ഇനിയും അര നിമിഷം പോലും അവൾ ഈ ഭൂലോകത്തിൽ ജീവിച്ചിരിക്കാൻ പാടില്ല.

രാമൻ ഞെട്ടി തരിച്ചുപോയി. ഭൂമി പിളർന്ന പാതാളത്തിലേക്ക് പോകുന്നതായി അവന് തോന്നി. പാപം, മഹാപാപം! ഇത് ചെയ്യാനാണോ ഞാൻ സത്യം ചെയ്തത്? ഈശ്വര, അമ്മേ, കാര്യം എന്തെന്നറിയാതെ ഞാൻ പിതാവിനോട് സത്യം ചെയ്തു. പൊറുക്കണം, മാപ്പാക്കണം. നിർനിമേഷയായി നിൽക്കുന്ന മാതാവിന്റെ സമീപത്തേക്ക് അവൻ നീങ്ങി. ആ കാലടികളിൽ കെട്ടിപ്പിടിച്ച മാപ്പ് അപേക്ഷിച്ചു. മാപ്പ്, അമ്മേ, മഹാപാപിയായ

മകനെ, ലോകത്തിൽ ഗുരുവും പിതാവും ഈശ്വരനും ഒന്നാണെന്ന് നീ ധരിക്കൂ. മടിക്കാതെ നീ നിന്റെ കർത്തവ്യം നിറവേറ്റ്. പിന്നീട് അവനൊന്നും ചിന്തിച്ചില്ല, വാളെ കയ്യിലെടുത്തു. അവന്റെ മുഖം രൗദ്രമായി. പിറകിൽ പിതാവിന്റെ ആജ്ഞാശക്തിയുള്ള ചൂണ്ടുവിരൽ. അവന്റെ കൈ ഉയരുന്നു, അത് ആകാശത്തേക്കുയരുന്നു. ഒരു നിമിഷം ഒറ്റ വീശ്, ആ തല കണ്ഠമറ്റ് നിലത്ത് കിടക്കുന്നു.

മകനേ, രാമ, നീ വാക്കു പാലിച്ചു. അച്ഛന് സന്തോഷമായി. ഇനിയും നിനക്കെന്താണ് ആവശ്യമെങ്കിലും എന്നോട് ചോദിക്കൂ, നാം അത് നിറവേറ്റിത്തരും. ഒരു മഹാപാപം ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ദുഃഖിത

ായി നിൽക്കുന്ന രാമൻ ആ സന്ദർഭം ശരിക്കും മനസ്സിലാക്കി ആവശ്യമുണർത്തിച്ചു. അച്ഛ, എനിക്കെൻ്റെ അമ്മയുടെ ജീവൻ തിരിച്ചു തരണം. മഹർഷി ഒന്ന് ഞെട്ടി. രാമനിൽ നിന്നും ഇതുപോലൊരു ചോദ്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എങ്കിലും വാക്കുകൊടുത്തതല്ലേ, പാലിക്കാതെ പറ്റില്ലല്ലോ. രാമൻ്റെ ആവശ്യപ്രകാരം ജമദഗ്നി മഹർഷി രേണുകയുടെ തല ഉടലിനോട് ചേർത്ത് വെച്ച് പുണ്യജലം മന്ത്രം ജപിച്ച് തളിച്ചു. നിമിഷങ്ങൾക്കകം രേണുക ജീവിച്ചു. രാമന് സന്തോഷമായി. എന്നിരുന്നാലും തൻ്റെ അമ്മയെ കൊന്ന മഹാപാപം തീർക്കാൻ രാമൻ കടൽ നികത്തി കരയാക്കി ആ ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഇതാണ് മുമ്പ് ഞാൻ പറഞ്ഞത്.

0: പ്രിയമുള്ള കലാസ്നേഹികളെ, പർണശാല എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: പർണശാല മാവേലിക്കര ചന്ദ്രദാസ് അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. കൂടെ പങ്കെടുത്തവർ പ്രസാദ് കായംകുളം, ഉഷസ് പെരിങ്ങീപ്പുറം, ശരത്ചന്ദ്രൻ ചെറിയനാട്, ഗ്രേഷ്യസ് ശൂരനാട്, ഷിനു വെട്ടിയാർ.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി തൃശൂർ. സമയം 9 മണി കഴിഞ്ഞ് 56 മിനിറ്റും 59 സെക്കൻഡും.
1: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ.

0: ഡയറക്ടർ ആകാശവാണി രാമവർമ്മപുരം പി ഒ തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം ബാലചന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം ബൈജു, ചെണ്ട കലാനിലയം സുഭാഷ് ബാബു, മദ്ദളം കലാഭാരതി രമണൻ. മാലി മാധവൻ നായർ എഴുതിയ കർണശപഥം ആട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. ദുഃഖിതയായിരിക്കുന്ന തന്റെ ഭാര്യയായ ഭാനുമതിയുടെ സമീപം ദുര്യോധനൻ നിന്റെ ദുഃഖത്തിന് കാരണമെന്താണ് എന്ന് അന്വേഷിക്കുന്നു. സമാഗതമായിരിക്കുന്ന മഹാഭാരത യുദ്ധത്തിൽ ദുര്യോധനന് മൃത്യു നേരിട്ടാലോ എന്ന ഭയമാണ് തന്നെ ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്നത് എന്ന് ഭാനുമതി മറുപടി പറയുന്നു. അതുകേട്ട ദുര്യോധനൻ, കൗരവപക്ഷത്ത് മഹാരഥന്മാരെല്ലാവരുമുണ്ട്, കൂടാതെ കർണനുമുണ്ട്, അതിനാൽ ഭീരുത വെടിയുവാൻ പറയുന്നു. ഈ സമയം കർണൻ പ്രവേശിക്കുന്നു. കർണനോട് ഭാനുമതിയെ സമാധാനിപ്പിക്കാൻ ദുര്യോധനൻ ആവശ്യപ്പെടുന്നു. സോദരി മഹാരാജ്ഞി, ഖേദമെന്തിനു വൃഥ എന്ന് ചോദിച്ച് കർണൻ ഭാനുമതിയെ സമാധാനിപ്പിക്കുന്നതാണ് ഇന്നത്തെ സന്ദർഭം.

കർണനോട് ഭാനുമതിയെ സമാധാനിപ്പിക്കാൻ ദുര്യോധനൻ ആവശ്യപ്പെടുകയും തുടർന്ന് സോദരി മഹാരാജ്ഞി ഖേദമെന്തിനു വൃതാ എന്ന് ചോദിച്ച് കർണൻ ഭാനുമതിയെ സമാധാനിപ്പിക്കുന്നിടത്ത് മാലിമാധവൻ നായർ എഴുതിയ കർണശബദം ആട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം ബാലചന്ദ്രൻ, കലാമണ്ഡലം ബൈജു. ചെണ്ട കലാനിലയം സുഭാഷ് ബാബു. മദ്ദളം കലാഭാരതി രമണൻ.

ആകാശവാണി തൃശൂർ. സമയം 10:30. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യ ഗാനം വെള്ളിത്തിര എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ചിത്രയും ആലപിച്ചത്. രചന കൈതപ്രം, സംഗീതം അൽഫോൺസ് ജോസഫ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരമറിലെ.
1: നമസ്കാരം. 2027 സെൻസസിനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തെ പൗരന്മാരുടെ ജനസംഖ്യ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക വിവരങ്ങൾ സമാഹരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമുള്ള സമഗ്രമായ പ്രക്രിയയാണ് സെൻസസ്. നയരൂപീകരണക്കാർ, ഭരണാധികാരികൾ, ഗവേഷകർ എന്നിവർക്ക് രാഷ്ട്രവികസനവും നയങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നത് ഈ കണക്കുകളാണ്. അതുകൊണ്ടുതന്നെ ജനസംഖ്യാ കണക്കെടുപ്പ് ഭരണ സംവിധാനത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നു. പുരാതനകാലം മുതൽക്ക് തന്നെ ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിച്ചതായി ചരിത്ര രേഖകളിൽ നിന്ന് വ്യക്തമാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലും പിന്നീട് അക്ബറിന്റെ ഭരണകാലത്ത് അബുൽ ഫസലിന്റെ ഐനി അക്ബരിയിലും ജനസംഖ്യാ കണക്കെടുപ്പിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക സെൻസസ് 1865 1872 നടത്തിയത്. എന്നാൽ ഒരേ സമയം എല്ലാ പ്രദേശങ്ങളിലും ഒന്നിച്ചായിരുന്നില്ല സെൻസസ് നടപ്പാക്കിയത്. രാജ്യവ്യാപകമായി ആദ്യത്തെ സമന്വയിപ്പിച്ച സെൻസസ് 1881 നടന്നു. അതിനുശേഷം ഇന്ത്യ ഓരോ 10 വർഷത്തിലും സെൻസസ് നടത്തി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലുതും വിശ്വസനീയവുമായ സ്ഥിതിവിവരക്കണക്ക് പ്രവർത്തനങ്ങളിലൊന്നായി നമ്മുടെ സെൻസസ് മാറി. 2021 COVID-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സെൻസസ് മാറ്റിവെച്ചു. അതുകൊണ്ടുതന്നെ ഇപ്പോൾ നടക്കുന്ന സെൻസസിന് പ്രാധാന്യമേറെയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 7-ാം ഷെഡ്യൂളിലെ 69-ാം നമ്പറിൽ യൂണിയൻ ലിസ്റ്റിൽ അനുച്ഛേദം 246 സെൻസസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്തെ 16-ാമത്തേതും സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള 8-ാമത്തെയും സെൻസസാണ് നടക്കുന്നത്. വില്ലേജ്, പട്ടണം, വാർഡ് എന്നീ തലങ്ങളിലുള്ള പ്രാഥമിക വിവരത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ്സാണ് സെൻസസ്. വീടുകളുടെ അവസ്ഥ, സൗകര്യങ്ങൾ, ആസ്തികൾ, ജനസംഖ്യാ വിവരങ്ങൾ, മതം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഭാഷ, സാക്ഷരത, വിദ്യാഭ്യാസം, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, കുടിയേറ്റം, സന്താനോൽപാദനം തുടങ്ങി വിവിധ ഘടകങ്ങളിന്മേൽ സൂക്ഷ്മമായ വിവരങ്ങൾ ലഭ്യമാക്കുന്ന സെൻസസ് രാജ്യത്തിന്റെ ആസൂത്രണത്തിനും വികസനത്തിനും അടിത്തറപാകുന്ന സുപ്രധാന വിവരമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായി ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് അടിസ്ഥാനപരമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നത് സെൻസസിനെ അടിസ്ഥാനമാക്കിയാണ്. ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ്, അസംബ്ലി, പഞ്ചായത്ത് പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. നൂതന ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പിന്തുണയോടെ ഉയർന്ന നിലവാരമുള്ള ഡേറ്റാ സുരക്ഷയും പൊതുജന പങ്കാളിത്തവും ഉറപ്പാക്കിക്കൊണ്ട് വേഗതയേറിയതും കൂടുതൽ കൃത്യവും സൂക്ഷ്മവുമായ വിവരങ്ങൾ നൽകാനാണ് സെൻസസ് പ്രക്രിയയിലൂടെ ലക്ഷ്യമിടുന്നത്. ദുരന്ത നിവാരണത്തിലും പൊതുജനാരോഗ്യ ആവശ്യങ്ങൾക്കും ദുർബലരായ ജനങ്ങളെ തിരിച്ചറിയുന്നതിനും അടിയന്തര സാഹചര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും വാക്സിനേഷൻ ഡ്രൈവുകളും ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനും സെൻസസ് ഉപയോഗിക്കുന്നു. വികസിത ഭാരതമെന്ന ദേശീയ ലക്ഷ്യത്തിലേക്കുള്ള സർക്കാർ പദ്ധതികൾ ഉദ്ദേശിച്ച പുരോഗതി കൈവരിക്കുന്നുണ്ടോ എന്ന് സമഗ്രമായി വിലയിരുത്താനും നിരീക്ഷിക്കാനുമുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളിലൊന്നാണ് സെൻസസ്.
2: റിട്ടയർഡ് പ്രൊഫസറും കേരള സർവകലാശാലയിലെ ഡെമോഗ്രഫി വകുപ്പ് മുൻ

0: മേധാവിയുമായിരുന്ന ഡോക്ടർ പി എസ് നായർ ആകാശവാണിയോട്.
1: ഒരു രാജ്യത്തെ എല്ലാ പൗരന്മാരെയും എല്ലാ പാർപ്പിടങ്ങളെയും ഉൾക്കൊണ്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് സെൻസസ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഇത് വളരെ ഭാരിച്ച ചെലവും സമയവും വേണ്ട ഒരു പ്രക്രിയയാണ്. അതിനാലാണ് 10 വർഷത്തിലൊരിക്കലായി ഇതിൻ്റെ സമയം നിർണയിച്ചിരിക്കുന്നത്. 1871 തുടങ്ങിയ സെൻസസ് 2011 വരെ അനുസ്യൂതം തുടർന്നിരുന്നു ഓരോ 10 വർഷവും. 2021 ഇതിനൊരു തടസ്സം വന്നത്, കാരണം 2019-2021 കോവിഡ് മൂലം. ഏതായാലും അടുത്ത സെൻസസ് ഇപ്പോൾ 2027 നടത്താൻ പ്ലാനിട്ടിരിക്കുന്നത്. ഈ വർഷം തന്നെ

0: 2011 വരെ അനുസ്യൂതം തുടർന്നിരുന്നു ഓരോ 10 വർഷവും. 2021-ലാണ് ഇതിനൊരു തടസ്സം വന്നത്, കാരണം 2019-2021 കോവിഡ് മൂലം. ഏതായാലും അടുത്ത സെൻസസ് ഇപ്പോൾ 27-ൽ നടത്താൻ പ്ലാനിട്ടിരിക്കുന്നത്. ഈ വർഷം തന്നെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ എൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. മറ്റ് സെൻസസിനെ അപേക്ഷിച്ച് നമ്മുടെ ഈ സെൻസസിൻ്റെ ഒരു പ്രത്യേകത, 1931 ശേഷം ആദ്യമായി ജാതി വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതൊരു പ്രത്യേകത, ഈ സെൻസസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസേഷനാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത്, നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഡേറ്റ കളക്ഷനും അതുപോലെ തന്നെ ഡേറ്റ അനാലിസിസും അതിൻ്റെ വിശകലനവും മറ്റ് കാൽക്കുലേഷൻസും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കൊണ്ടുവരാനും കഴിയും. ഇത് നമ്മുടെ പദ്ധതി ആസൂത്രണങ്ങൾക്കും അതുപോലെ തന്നെ സാമൂഹ്യ സാമ്പത്തിക ആരോഗ്യ എല്ലാ പദ്ധതികൾക്കും നടത്തിപ്പിനും ഒക്കെ വളരെ സഹായകരമാകും. ആ ഒരു പ്രത്യേകതയും ഇതിനുണ്ട്.
1: ബൃഹത്തായ ഈ പ്രവർത്തനത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലാണ് നടക്കുക. രണ്ടാം ഘട്ടത്തിൽ വ്യക്തികളെ അടിസ്ഥാനമാക്കിയുള്ള ജനസംഖ്യാ കണക്കെടുപ്പും നടക്കും. ജനവാസ കേന്ദ്രങ്ങളിലെ സ്ഥിതി, പാർപ്പിട ദൗർലഭ്യം, വീടുകളുടെ ആവശ്യകത എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനാൽ ഒന്നാം ഘട്ടം, അതായത് വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും വീടുകളെ സംബന്ധിച്ച് നയങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വളരെയേറെ ഉപയോഗപ്രദമാണ്. രണ്ടാം ഘട്ടമായി നടപ്പാക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്തെ ഓരോ വ്യക്തിയെയും കുറിച്ചുള്ള നിർദ്ദിഷ്ട സമയത്തെ വിവരങ്ങൾ നൽകുന്നു. രാജ്യത്തിന്റെയും ജനങ്ങളുടെയും പുരോഗതിക്കാവശ്യമായ നയങ്ങളും പരിപാടികളും വികസിപ്പിച്ചെടുക്കുന്നതിനും കാര്യക്ഷമവും ഫലപ്രദവുമായ ഒരു പൊതുഭരണ സമ്പ്രദായത്തിനും സെൻസസ് വിവരങ്ങൾ ആവശ്യമാണ്. ഓരോ വ്യക്തിയെയും കണക്കിലുൾപ്പെടുത്തുകയും ആ വ്യക്തിയുടെ വ്യക്തിഗത വിവരങ്ങൾ സൂചിത തീയതിയും സമയവും എന്നും വിളിക്കപ്പെടുന്ന നിശ്ചിത സമയത്ത് ശേഖരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ജനസംഖ്യാ കണക്കെടുപ്പിന്റെ പ്രധാന സവിശേഷത. രണ്ടു ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിൽ 2026 ഏപ്രിലിനും സെപ്റ്റംബറിനും ഇടയ്ക്ക് ഒരു നിശ്ചിത സമയത്തിൽ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ഭരണകൂടങ്ങൾ പ്രാദേശിക സാഹചര്യമനുസരിച്ച് സംസ്ഥാന ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച സമയക്രമത്തിൽ കെട്ടിടങ്ങളും വീടുകളും കുടുംബങ്ങളും ക്രമാനുസൃതമായി പട്ടികപ്പെടുത്തുന്നു. ഇതിനു പുറമെ ജനവാസ കേന്ദ്രങ്ങളുടെ അവസ്ഥ, പാർപ്പിട ദൗർലഭ്യം മുതലായവ വിലയിരുത്തുന്നതിനായി കുടുംബത്തിന് കൈവശമുള്ള ആസ്തികളെയും ലഭ്യമായ സൗകര്യങ്ങളെയും കുറിച്ചുള്ള ഉപയോഗപ്രദമായ വിവരങ്ങളും ശേഖരിക്കുന്നു. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഫീൽഡ് വർക്ക് രാജ്യത്തുടനീളം 2027 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടത്തപ്പെടും. ഈ ഘട്ടത്തിൽ ഓരോ വ്യക്തിയെയും എണ്ണുകയും അവരുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ ഈ പ്രവർത്തനം 2026 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടക്കും. സെൻസസിന്റെ ആദ്യഘട്ടത്തിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സെൻസസ് ഡാറ്റ ശേഖരിക്കും. സെൻസസ് ആവശ്യത്തിനായി തയ്യാറാക്കിയ HLO മൊബൈൽ ആപ്പ് എല്ലാ എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ ലളിതവും സൗകര്യപ്രദവും ഉപയോക്തൃ സൗഹൃദവുമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയ സെൻസസ് വീടിന്റെ റെക്കോർഡുകൾ ലഭ്യമാക്കുന്നതിനും ആവശ്യാനുസരണം അവ എഡിറ്റ് ചെയ്യുന്നതിനും മൊബൈൽ ആപ്ലിക്കേഷനിൽ സൗകര്യമുണ്ട്. കേരള സർവകലാശാലയിലെ ഡെമോഗ്രഫി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അനിൽ ചന്ദ്രൻ ആകാശവാണിയോട്,
2: 2027 സെൻസസ് മുൻകാലങ്ങളിലെ സെൻസസുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുണ്ട്. രാജ്യത്ത് ആദ്യമായി നടക്കുന്ന ഡിജിറ്റൽ സെൻസസ് ആണ് ഇത് എന്നതാണ് ആദ്യത്തെ പ്രത്യേകത. അതായത് വിവരശേഖരണം നടത്തുന്നത് എന്യൂമറേറ്ററുടെ മൊബൈൽ ഫോണിലോ ടാബ്ലറ്റിലോ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ഒരു ആപ്പിൻ്റെ സഹായത്തോടെയാണ്. പിഴവില്ലാത്ത വിവരശേഖരണം നടത്തുന്നതിനും വളരെ വേഗം ഡേറ്റ ഉപയോക്താക്കൾക്ക് എത്തിക്കാനും ഇതുമൂലം കഴിയും. അതുപോലെ പൗരന്മാർക്ക് അവരുടെ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സിസ്റ്റം ഓൺലൈനിൽ ലഭ്യമാണ്. 2027 സെൻസസ് 2011 സെൻസസിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കുടിയേറ്റം, നഗരവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ സെൻസസിൽ നിന്ന് ലഭ്യമാകും. ഇന്ത്യയുടെ നഗരവൽക്കരണത്തിൻ്റെ പ്രവണതകളെയും മാറ്റങ്ങളെയും അനൗപചാരിക തൊഴിൽ മേഖലകളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ഈ സെൻസസിലൂടെ ലഭ്യമാകും. അതുപോലെ വിവിധ ജാതി വിഭാഗങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നതിലൂടെ സമൂഹത്തിലെ അസമത്വങ്ങളും വിഭവ വിതരണത്തിലെ ഏറ്റക്കുറച്ചിലുകളും കൂടുതൽ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ സർക്കാരിനും സമൂഹത്തിനും കഴിയുന്നതാണ്. ഇന്ത്യയുടെ ജനസംഖ്യാ പരിണാമത്തിൻ്റെ നിർണായകമായ ഒരു കാലഘട്ടത്തിലാണ് ഈ സെൻസസ് നടക്കുന്നത് എന്നത് പ്രധാനമാണ്. രാജ്യത്തിൻ്റെ നയരൂപീകരണത്തിലും പദ്ധതി

0: നടത്തിപ്പിലും നിർണായകമാണ് ഈ സെൻസസും അതിലൂടെ ലഭിക്കുന്ന വിവരങ്ങളും എന്ന കാര്യത്തിൽ സംശയമില്ല.
1: ഇത്തവണ സ്വന്തമായി നമ്മുടെ കുടുംബത്തിന്റെ വിവരങ്ങൾ SE.census.gov.in എന്ന പോർട്ടലിൽ സെൽഫ് എന്യൂമറേഷൻ വഴി സമർപ്പിക്കാം എന്നതാണ് 2027 സെൻസസിന്റെ സവിശേഷത. വ്യക്തികൾക്ക് വെബ് പോർട്ടൽ വഴി സ്വന്തം വിവരങ്ങൾ സുരക്ഷിതമായി സമർപ്പിക്കാൻ ഇതിലൂടെ അവസരമൊരുക്കുന്നു. ജോലി, ബിസിനസ് അല്ലെങ്കിൽ മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ദിവസം മുഴുവൻ വീടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഇത് കൂടുതൽ സഹായകമാകുന്നു. എന്യൂമറേറ്റർ സെൽഫ് എന്യൂമറേഷൻ നടത്തിയ ഡാറ്റ സമർപ്പിക്കുന്നതിന് മുമ്പ് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. 2027 സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 May സ്വയം വിവരശേഖരണം പൂർത്തിയാക്കി. ആദ്യമായാണ് സെൻസസ് വിവരശേഖരണം ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നിർവഹിക്കുന്നതെന്നും ഓരോ ഇന്ത്യക്കാരനും തങ്ങളുടെ വീട്ടിലെ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ സെൻസസ് സർക്കാർ നടപടി എന്നതിലുപരി എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും സെൻസസ് പ്രക്രിയയിൽ പങ്കുചേരാൻ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജനങ്ങളുടെ പങ്കാളിത്തം അതിൽ നിർണായകമാണെന്നും നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ജനഗണന 2027 കോ ഡിജിറ്റൽ ബനായാ ഗയാ ഹൈ, സാരി ജാൻകാരി സീദേ ഡിജിറ്റൽ മാധ്യമ മേ ദർജ് ഹോ റഹി ഹൈ. ഘർ ഘർ ജാനേ വാലേ കർമ്മചാരിയോ കേ പാസ് മൊബൈൽ ആപ്പ് ഹൈ, വേ ആപ്സേ ബാത് കർക്കെ ഉസി മേ ജാൻകാരി ദർജ് കരേംഗേ. സാഥിയോ, ഇസ് ബാർ ജനഗണന മേ ആപ്കി ഭാഗീദാരി ഭി ആസാൻ ബനായി ഗയി ഹൈ. ആപ് ഖുദ് ഭി അപ്നി ജാൻകാരി ദർജ് കർ സക്തേ. കർമ്മചാരി കേ ആനേ സേ 15 ദിൻ പെഹലേ ആപ്കേ ലിയെ സുവിധ ശുരു ഹോഗി. ആപ് അപ്നേ സമയ കേ അനുസാർ ജാൻകാരി ഭർ സക്തേ ഹൈ. ജബ് ആപ് പ്രക്രിയ പൂരി കർത്തേ ഹൈ തോ ആപ്കോ ഏക് വിശേഷ ഐ ഡി മിൽതി ഹൈ. യേ ഐ ഡി ആപ്കേ മൊബൈൽ യാ ഇമേൽ പർ ആതി ഹൈ. ബാദ് മേ ജബ് കർമ്മചാരി ആപ്കേ ഘർ ആതാ ഹൈ തോ ആപ് യഹീ ഐ ഡി ദിഖാകർ ജാൻകാരി കി പുഷ്ടി കർ സക്തേ ഹൈ. ഇസേ ദോബാരാ ജാൻകാരി ദേനേ കി ജറൂരത് നഹീ പഡ്തി. സമയ ഭി ബച്താ ഹൈ ഔർ പ്രക്രിയ ആസാൻ ഹോ ജാതി ഹൈ. സാഥിയോ, ജിൻ രാജ്യോ മേ സ്വഗണനാ കാ കാം പൂരാ ഹോ ഗയാ ഹൈ വഹാ ഗണനാ കർമ്മചാരി ദ്വാരാ ഘരോ കേ സൂചീകരണ കാ കാര്യ ഭി ശുരു കർ ദിയാ ഗയാ ഹൈ. അബ് തക് ലഗ്ഭഗ് 1,20,00,000 പരിവാരോ കാ മകാൻ സൂചീകരണ കാ കാര്യ പൂരാ ഭി ഹോ ചുക്കാ ഹൈ. സാഥിയോ, ദേശ് കി ജനഗണന സിർഫ് സർക്കാരി കാം നഹീ ഹൈ, യഹ ഹം സബ് കി ജിമ്മേദാരി ഹൈ. ആപ്കി ഭാഗീദാരി ബഹുത് ജരൂരി ഹൈ. ആപ്കി ദി ഗയി ജാൻകാരി പൂരി തരഹ സുരക്ഷിത് രഹതി ഹൈ, യഹ ഗോപനീയ രഖി ജാതി ഹൈ. ഡിജിറ്റൽ സുരക്ഷാ കേ സാഥ് ഇസേ സുരക്ഷിത് കിയാ ജാതാ ഹൈ. ആയിയേ ഹം സബ് മിൽകർ ഇസ് പ്രക്രിയ മേ ഭാഗ് ലേ, ജനഗണന 2027 കോ സഫൽ ബനായേ.
1: ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ലക്ഷദ്വീപ് തുടങ്ങിയ ഇടങ്ങളിൽ സെൻസസിന്റെ പ്രവർത്തനങ്ങൾ 1 May ആരംഭിച്ചു. ഈ മാസം 30 വരെ പ്രക്രിയ തുടരുമെന്നും പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥർ ഡാറ്റാ ശേഖരണത്തിനായി ഗൃഹസന്ദർശനം നടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ കാലാവധി June 16 മുതൽ 30 വരെയാണ്. വിവരശേഖരണത്തിനായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ July 1 മുതൽ 30 വരെ വീടുകൾ സന്ദർശിക്കും. സെൻസസ് 2027 ഹൌസ് ലിസ്റ്റിംഗ് ദൗത്യവുമായി ബന്ധപ്പെട്ട് 24 മാസ്റ്റർ ട്രെയിനർമാരുടെ ആദ്യ ബാച്ചിന്റെ 4 ദിവസത്തെ പരിശീലനം തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിൽ നടന്നു. സെൻസസ് പ്രവർത്തനങ്ങളുടെ വിജയം ഉറപ്പാക്കുന്നതിൽ മികച്ച പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെ പങ്ക് നിർണായകമാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് ഡയറക്ടർ ജനറൽ ടിങ്കു ബിസ്വാൾ പറഞ്ഞു. 22 മാസ്റ്റർ ട്രെയിനർമാരുടെ 2-ാമത്തെ ബാച്ചിന്റെ പരിശീലനം 6 മുതൽ 9 വരെയാണ് നടക്കുക. നിരവധി വിപ്ലവകരമായ മാറ്റങ്ങളോടെയാണ് 2027 സെൻസസ് നടപടി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ സ്ഥിതിവിവര കണക്കുകളുടെയും ഭരണപരമായ നയങ്ങളുടെയും ഒരു പരിവർത്തന ഘട്ടമാണ് 2027 സെൻസസ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ സംയോജിപ്പിക്കുന്നതിലൂടെയും ഡാറ്റ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിലൂടെയും വിവരശേഖരണത്തിന്റെ വ്യാപ്തി വികസിപ്പിക്കുന്നതിലൂടെയും രാജ്യത്തെ ജനസംഖ്യയെക്കുറിച്ച് കൃത്യവും

0: സമയബന്ധിതവുമായ ഉൾക്കാഴ്ചകൾ നൽകാനാണ് സെൻസസ് ലക്ഷ്യമിടുന്നത്. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുന്ന അവസരത്തിൽ കൃത്യവും സത്യസന്ധവുമായ വിവരങ്ങൾ നൽകുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ശരിയായ വിവരങ്ങൾ നൽകേണ്ടതാണ്. രാഷ്ട്രം വളരുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ തുല്യമായ വികസനവും കൃത്യവും സുതാര്യവുമായ നയരൂപീകരണവും ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന ഉപകരണമായി സെൻസസ് 2027 മാറുമെന്ന് പ്രതീക്ഷിക്കാം. 2027 സെൻസസിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, അവതരണം ഹരിഷ്ണ.
1: ആകാശവാണി തൃശൂർ, സമയം 11:14. കാലാവസ്ഥ. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz FM 101.1 MHz. ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:55 ആരംഭിക്കും. ജയ് ഹിന്ദ്.